ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 58 മിനിറ്റ് 24 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 26, കൊല്ലവർഷം 1201, മിഥുനം 2. 2026 ജൂൺ 16, ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ദിനേശൻ.
2: കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകേണ്ട ഒരു സിദ്ധിയാണ് ധൈര്യം. ധൈര്യമുള്ളവനെ ധീരനെന്നും ഇല്ലാത്തവനെ ഭീരുവെന്നും വിളിക്കുന്നു. ഭീരുവായി ഒരു കുഞ്ഞും ജനിക്കുന്നില്ല. ജീവിത സാഹചര്യമാണ് ഒരുവനെ ഭീരുവാക്കുന്നത്. കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശൂന്യമാണ്. രക്ഷിതാക്കളുടെ പെരുമാറ്റത്തിലൂടെയാണ് ചെറിയ ചെറിയ അറിവുകൾ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കടക്കുന്നത്. നല്ല ഗുണപാഠം ഉൾക്കൊള്ളുന്ന കഥകളും പാട്ടുകളും കുഞ്ഞിനെ കേൾപ്പിക്കണം. കുഞ്ഞ് വേഗം ഉറങ്ങാൻ വേണ്ടി പേടിപ്പെടുത്തുന്ന കഥ കേൾപ്പിക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. മക്കമ്പള്ളി പാക്കാൻ വരുന്നേ, വരുന്നഞ്ചുകണ്ണൻ പുലി പേക്കാടൻ കൂവുന്ന കേൾക്കുന്നു. ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾപ്പിച്ചാൽ എന്ത് വികാരമാണ് കുട്ടിയുടെ മനസ്സിലുണ്ടാവുക? സന്ധ്യ കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പേടിയാണ് ചില കുട്ടികൾക്ക്. എന്താണ് അതിന് കാരണം? അവർ വളർന്ന സാഹചര്യം തന്നെ. ജീവിത വിജയം കൈവരിക്കാൻ ധൈര്യം ആവശ്യമാണ്. ശത്രുവിനെ കീഴ്പ്പെടുത്താനും പ്രതിസന്ധികളെ തരണം ചെയ്യാനുമെല്ലാം ധൈര്യം വേണം. സത്യത്തിലും നീതിയിലും ഉറച്ചു വിശ്വസിക്കുന്നവർ ധീരന്മാരായിരിക്കും. ഭർതൃഹരി നീതിശതകത്തിൽ ധീരതയെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്ദ

0: पुनः यदि वास्तुवन्तु लक्ष्मीः समाविशतु गच्छतु वा यथेच्छम् अद्यैव वा मरणमस्तु युगान्तरे वा न्यायात् पथः प्रविचलन्ति पदं न धीराः. നീതിനിപുണന്മാർ, അതായത് ന്യായസ്ഥന്മാർ, നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യട്ടെ, ഐശ്വര്യം വരികയോ പോവുകയോ ചെയ്യട്ടെ, മരണം ഇന്നോ ഒരു യുഗം കഴിഞ്ഞോ സംഭവിക്കട്ടെ, എങ്ങനെയായാലും ധീരന്മാർ ന്യായമായ മാർഗത്തിൽ നിന്ന് ഒരടി പോലും മാറില്ല. ഇഷ്ടാനിഷ്ടങ്ങളിൽ പതറാതെ നിൽക്കുന്നവനാണ് ധീരൻ എന്നർത്ഥം. ഒരുവന്റെ ധൈര്യം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഉതകിയ സന്ദർഭങ്ങൾ അനവധിയുണ്ട്. ട്രെയിൻ വരുന്നത് കാണാതെ പാളത്തിലൂടെ നടന്നു നീങ്ങിയ ചിലരെ ട്രാക്കിൽ നിന്ന് സാഹസികമായി വലിച്ചു മാറ്റി രക്ഷിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജലാശയത്തിൽ കാൽവഴുതി വീണ് മുങ്ങിത്താഴുന്ന ചിലരെ ജലാശയത്തിലേക്ക് കുതിച്ചു ചാടി രക്ഷിച്ച ചില ധീരന്മാരുടെ ചരിത്രവും നാം മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വളരെ ഉപകരിക്കും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എ.കെ. ദിനേശൻ.

0: global challenges related to peace, security, development and environmental sustainability. A report.
1: India's strategic importance for the G7 is increasingly being reflected in concrete economic and technology partnerships. This is evident from the recently concluded India-EU trade agreement, as well as initiatives such as Bharat Innovates in Nice and India's role as the official AI partner country at upcoming VivaTech in Paris. These developments underline how G7 countries are looking at India not only as a major market, but also as a trusted partner in technology, innovation, manufacturing, and resilient supply chains. Significantly, many of the priorities identified by the French G7 presidency, including reducing imbalance, international partnerships, and artificial intelligence, closely align with India's strengths and interests. Ankit Kumar, Akashvani News, Avion, France.
0: Earlier yesterday, India and Slovakia elevated their ties to a comprehensive partnership. The two sides also linked 11 agreements to boost cooperation in key areas including labour migration, digital technology and defence, following talks between Prime Minister Narendra Modi and his Slovak counterpart Robert Fico in Bratislava. Addressing a joint press conference, Mr. Modi said, elevation of ties symbolises shared beliefs, priorities and future.
2: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है। यह हमारे साझा विश्वास, साझा प्राथमिकताओं और साझा भविष्य का प्रतीक है। आज प्रधानमंत्री जी और मैंने हमारे सहयोग को नई दिशा और नई ऊर्जा देने पर विस्तृत रूप से चर्चा की। ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए।
0: President of Slovakia, Peter Pellegrini, has conferred Slovakia's highest state honour, the Order of the White Double Cross First Class, upon Prime Minister Narendra Modi. Prime Minister expressed his heartfelt gratitude to the President, the government and the people of Slovakia for the distinguished honour. Accepting the award, he noted that the honour was a tribute to the 1.4 billion people of India and to the enduring bonds of friendship between India and Slovakia. The Ministry of Youth Affairs and Sports is hosting the Viksit Bharat Youth Parliament 2026 in New Delhi. Lok Sabha Speaker Om Birla will inaugurate the Viksit Bharat Youth Parliament at the national level today. The ministry said that the initiative reimagines youth engagement with democratic processes, offering young citizens a hands-on understanding of governance, policy deliberation and parliamentary functioning. Tiny Cape Verde pulled off a stunning result in its World Cup debut, shutting out heavily favoured Spain. An impressive performance by a 40-year-old goalkeeper, Virginia, helped Cape Verde play one of the favourites to in the tournament to a 0-0 draw. And that is the end of this news bulletin.
3: Akashavani, Kozhikode. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണിനി. അല്പസമയത്തിനകം കാവ്യാഞ്ജലിയിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി. തുടർന്ന് പ്രഭാതഗീതം, മുബാറക് ജ്വല്ലറി, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ഡോക്ടർ അഷ്കർ ഷഫീഖ് പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയ നില, 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങളാണ്. 9 മണിക്ക് കയ്യൊപ്പ്, ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട് പങ്കെടുക്കുന്ന പരിപാടി. 9:30 സുവർണ മലരുകൾ, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രകാരൻ.

ഗാനങ്ങൾ അഞ്ചുമണിക്ക് ഓട്ടം തുള്ളൽ പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:45 ഐക്യഭാരതി. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 8:40 രാത്രി 10:00 ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:50 വയലും വീടും. കീടനിയന്ത്രണത്തിന് വിവിധ ഇനം കെണികൾ, തെങ്ങധിഷ്ഠിത ജൈവ സംയോജിത കൃഷി, സി കെ തങ്കമണിയുടെ പ്രഭാഷണം. പോളിഹൌസിലെ ഔഷധ സസ്യകൃഷി, ഡോക്ടർ ഇന്ദിരാ ബാലകൃഷ്ണന്റെ പ്രഭാഷണം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 സർഗ കേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ, വണ്ടൂർ ഉദയഭാനു, പനയൂർ നാരായണൻ എന്നിവർ അവതരിപ്പിച്ചത്. 11:00 ലളിതഗാനം. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നിങ്ങൾ കേട്ടത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി.
1: കാവ്യാഞ്ജലി.
2: ഇനി പ്രഭാതഗീതമാണ്. ആദ്യം പി ലീല പാടിയ ഗാനം.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് മത്സ്യത്തിന്റെ വില വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഒപ്പം മത്സ്യം ആവശ്യത്തിന് കിട്ടാനുമില്ല. ആളുകൾ സാധാരണ കഴിക്കുന്ന, പൊതുവെ കുറഞ്ഞ വിലയിൽ കിട്ടുമായിരുന്ന മത്തി, അയല എന്നീ മീനുകൾക്ക് പോലും വിപണിയിൽ കിലോയ്ക്ക് 350 രൂപയ്ക്ക് മുകളിലാണ് വില. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെയാണ് മത്സ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞതും വില ക്രമാതീതമായി കൂടിയതും. മീൻകൂട്ടിച്ചോറ് എന്നത് ശീലമായ മലയാളികൾക്ക് ഇനിയുള്ള 1.5 മാസം കൂടി കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. മത്സ്യത്തിൻ്റെ വിലക്കയറ്റവും ലഭ്യതക്കുറവും റെസ്റ്റോറൻറ്റ് മേഖലയ്ക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ:
4: ട്രോളിംഗ് നിരോധനം കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ് മേഖലയെ വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് മൂലം ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ട്രോളിംഗ് നിരോധനം മൂലം മത്സ്യത്തിൻ്റെ ദൗർലഭ്യം, അതുപോലെ തന്നെ അതിൻ്റെ വിലക്കയറ്റം, അത് വലിയൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. സാധാരണക്കാർ ആഹാരം കഴിക്കുന്ന മത്തി, ചാള എന്ന് വിളിക്കുന്ന മത്തി, അതുപോലെ തന്നെ അയല, കിളിമീൻ പോലുള്ള സാധാരണക്കാർ ഞങ്ങളുടെ കടയിൽ കയറി കഴിക്കുന്ന മത്സ്യവിഭവങ്ങൾക്ക് പോലും ഇന്ന് 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന മത്തിക്ക്, 150 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന മത്തിക്ക് ഇന്നത്തെ വില 450 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ അയല, ചൂര, കേര, ഇതിനൊക്കെ ഇരട്ടിയിലധികം വില വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ദൗർലഭ്യവും. അത് ഞങ്ങളെ ഒത്തിരിയേറെ ബാധിക്കുന്നുണ്ട്, ബിസിനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ നെയ്മീൻ, കരിമീൻ, ഇതിനൊക്കെ 300-400 രൂപ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ റെസ്റ്റോറൻറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ട്രോളിംഗ് നിരോധനം കേരളത്തെ ഭക്ഷണ വിതരണ മേഖലയെ ശരിക്കും ബാധിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല.
3: മൺസൂൺ കാലത്ത് മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനായാണ് ട്രോളിങ്ങിന് നിരോധനം ഏർപ്പെടുത്തുന്നത്. മീൻപിടുത്തക്കാർക്ക് ന്യായവില കിട്ടുകയും ഉപഭോക്താക്കൾക്ക് നല്ല മത്സ്യം ലഭ്യമാവുകയും ചെയ്യാൻ ട്രോളിംഗ് നിരോധനം കൂടിയേ കഴിയും. നിരോധനത്തിന് ശേഷം ട്രോളിംഗ് പുനരാരംഭിക്കുന്നതോടെ നല്ല മത്സ്യം വിലക്കുറവിൽ ലഭ്യമാകും. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ:
5: ഇപ്പൊ നമ്മളെ സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പരമ്പരാഗത മീൻപിടുത്ത സമൂഹത്തിന്റെ ഒരാവശ്യമാണ്. കേരളത്തിന്റെ തീരക്കടൽ കേന്ദ്രീകരിച്ച് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 90 ദിവസവും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി മത്സ്യസമ്പത്ത് സംരക്ഷിക്കണമെന്ന്. പക്ഷെ അപ്പുറത്ത് 4,500 വരുന്ന യന്ത്രവൽകൃത ബോട്ടുകൾ പണിയെടുക്കുന്നത് കൊണ്ടും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും ഏതാണ്ട് 45 ദിവസത്തിൽ തുടങ്ങിയ ട്രോളിംഗ് നിരോധനം ഇപ്പോഴും 52 ദിവസത്തിൽ വന്നു നിൽക്കുകയാണ്. ഈ കാലയളവിൽ 4,500 ബോട്ടുകൾ പിടിക്കുന്ന മത്സ്യം നമ്മുടെ വിപണിയിൽ എത്താതിരിക്കുകയും നമ്മുടെ പരമ്പരാഗതക്കാർ പിടിക്കുന്ന മീന് ഏറ്റവും വില കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ നമ്മൾ ആത്യന്തികമായിട്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ട്രോളിംഗ് സിസ്റ്റം മൂലം കടലിന്റെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകാറുണ്ട്. ഈ വലയില് മത്സ്യങ്ങളിലും കുഞ്ഞു മത്സ്യങ്ങളും മുട്ടയും ഒക്കെ വ്യാപകമായിട്ട് പെട്ട് നശീകരണം സംഭവിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മത്സ്യങ്ങളുടെ പ്രജനനം സംരക്ഷിക്കപ്പെടുകയും ആ മത്സ്യക്കുഞ്ഞുങ്ങൾ വളർന്ന് നാളെ നമുക്ക് വലിയ മത്സ്യസമ്പത്ത് കിട്ടാൻ സാധ്യത ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിലവിൽ ട്രോളിംഗ് നിരോധനം കൊണ്ട് ഉദ്ദേശിക്കുകയും അതാണ് ഇവിടെ സാധ്യമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര ദിവസം അത് കൂട്ടാൻ പറ്റുന്നോ അത്രയും കൂട്ടുന്നതനുസരിച്ച് അതിന്റെ പ്രയോജനം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും യന്ത്രവൽകൃത ബോട്ടുകളിൽ പണിയെടുക്കുന്ന ഈ ട്രോളിംഗ് ബോട്ടുകളിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനും ഒക്കെ തീന്മേശകൾ നല്ല വിഭവസമൃദ്ധമായ മത്സ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും. കാരണം ബോട്ടുകൾക്കെതിരായിട്ടില്ല, ഈ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന അശാസ്ത്രീയമായ ഈ വലകൾ ഈ മൺസൂൺ പീരീഡിൽ ഉപയോഗിക്കുമ്പോൾ ഈ മൺസൂൺ കാലഘട്ടത്തിലാണ് പ്രജനനം നടക്കുന്നത് കൊണ്ട് ഉപയോഗിച്ചാൽ അത് നശീകരണം ഉണ്ടാകുകയും അത് നമ്മളെല്ലാം അവരെയും ബാധിക്കുന്ന ഒരു വിഷയമാകുകയും ചെയ്യുന്ന ഒരു തിരിച്ചറിയിൽ നിന്നാണ് കൊണ്ടാണ് ഗവൺമെന്റ് ഈ 52 ദിവസം ബാൻ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനങ്ങൾ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് പരമ്പരാഗത മീൻപിടുത്ത സമൂഹത്തിനാണ്. അവരുടെ

0: ആവശ്യം കൂടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴ് മൺസൂൺ പീരീഡിലേക്ക് ഏറ്റവും കൂടുതൽ മത്സ്യം നമുക്ക് കിട്ടുന്ന ഒരു കാലയളവ് കൂടിയാണ്. പക്ഷെ അത് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ള ഇപ്പൊ മത്സ്യത്തിന്റെ ലഭ്യത കുറച്ച് കുറവാണ്. കുറവായത് കൊണ്ട് തന്നെ കിട്ടുന്ന മീന് ഭയങ്കര വില കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ജൂലൈയിലേക്കൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മുടെ തീരത്തെ ആവശ്യത്തിന് മത്സ്യസമ്പത്ത് ലഭ്യമാകുകയും മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ന്യായവില കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അടുത്തൊരു മാസം കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ഇതാണ് നിലവിലെ സാഹചര്യങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടണം, മീൻ പിടിക്കാൻ പോകുന്ന മീൻപിടുത്ത സമൂഹത്തിന് ന്യായമായ വില കിട്ടണം, ഉപഭോക്താക്കൾക്ക് നല്ല മത്സ്യം തിന്മേശയിലെത്തിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഒരു സംവിധാനമാണ് ട്രോളിംഗ് ബാൻ. അപ്പൊ തീർച്ചയായിട്ടും വരുന്ന ആളുകളിലെ അതിന്റെ പ്രയോജനം എല്ലാ മേഖലയ്ക്കും ലഭ്യമാകുന്നതായി മാറുമെന്ന് വിശ്വസിക്കുകയാണ്.
1: ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന മത്സ്യം ആവശ്യമായത്ര ഐസിട്ട് സംരക്ഷിക്കാതിരുന്നാൽ ചീത്തയാകാൻ സാധ്യതയുണ്ട്. മഴക്കാലം ആരംഭിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്ത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മലപ്പുറം ജില്ലാ കമ്മീഷണർ സി എസ് രാജേഷ്.
2: ട്രോളിംഗ് നിരോധനം നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളിലും മറ്റും പോയി പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം മാത്രമാണ് വിപണിയിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും മത്സ്യത്തിൻ്റെ വരവ് കുറയുന്നതുകൊണ്ട് വിലക്കയറ്റം, ഉള്ള മത്സ്യം കൂടുതൽ വിലയ്ക്ക് വിൽക്കേണ്ട ഒരവസ്ഥയിലാണ് വ്യാപാരികൾ. ഈ അവസരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ വരവ് താരതമ്യേന കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലഭ്യമാകുന്ന മത്സ്യത്തിൻ്റെ അതേ വിലയ്ക്ക് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പ്രിസേർവ് ചെയ്തിട്ട് വരുന്ന മത്സ്യങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ മത്സ്യത്തിന് ഇവിടെ ലഭ്യമാകുന്ന മത്സ്യത്തിൻ്റെ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു ഗുണനിലവാരം ലഭ്യമാകുന്നില്ല എന്നതാണ് സാധാരണയായിട്ട് നമുക്ക് പൊതുജനങ്ങളിൽ നിന്നും പരാതികളുടെ രൂപത്തിൽ കിട്ടാറുള്ളത്. ഇത് യഥാവിധി മത്സ്യം പ്രിസേർവ് ചെയ്യാത്തതിൻ്റെ പോരായ്മയായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഉപഭോക്താക്കൾക്ക് തന്നെ ചില ചെറിയ പ്രാഥമിക പരിശോധനകൾ വഴി മത്സ്യം നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനാവും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്തു വരുന്നത് പോലെ മത്സ്യത്തിൻ്റെ ഗിൽസ് അല്ലെ ചെകിളപ്പൂക്കൾ വിടർത്തി നോക്കി ആയതിൻ്റെ നിറവ്യത്യാസം നോക്കി മത്സ്യം നല്ലതാണോ ചീത്തയാണോ എന്ന് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കാം. അല്ല ബ്രൗണിഷ് റെഡ് കളറിൽ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഉള്ള മത്സ്യമാണെങ്കിൽ അത് വല്ലാതെ പഴകിയതല്ല, അത്യാവശ്യം ഫ്രഷ് ഒക്കെ ആണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ആ ചെകിളപ്പൂക്കൾ ഡാർക്ക് കളേർഡ് ആയി തുടങ്ങിയാൽ ആ മത്സ്യം ചീത്തയായി തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അതിനു മുമ്പ് മത്സ്യത്തിൻ്റെ വിൽപ്പന സ്റ്റാളിൽ ചെന്നാൽ അവിടെ യഥാവിധി ഐസിട്ട് പ്രിസർവ് ചെയ്ത മത്സ്യമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്ന് ഉപഭോക്താവ് ഉറപ്പുവരുത്തണം. ഇതുകൂടാതെ ഇപ്പോൾ മത്സ്യത്തിൻ്റെ പലർക്കും അറിയാവുന്ന പോലെ മത്സ്യത്തിൻ്റെ കണ്ണുകൾ നല്ല തിളക്കമുള്ള ബ്രൈറ്റ് ഐസാണ്, അത് പ്രൊജക്റ്റഡ് ഐസാണ്, മീൻസ് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ മത്സ്യം ചീത്തയായിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ വിരൽ കൊണ്ടൊന്ന് കുറച്ച് പ്രസ് ചെയ്ത് നോക്കിയാൽ ആ പ്രസ് ചെയ്ത ഭാഗം കുഴിയുകയും പിന്നീട് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്താൽ ആ മത്സ്യം ഭക്ഷ്യയോഗ്യമാണ് എന്നും അല്ലാത്ത പക്ഷം, അതായത് കുഴിഞ്ഞ അവസ്ഥയിൽ തന്നെ മത്സ്യത്തിൻ്റെ ശരീരം കാണുകയാണെങ്കിൽ ആ മത്സ്യം ചീത്തയായി തുടങ്ങി അത് ഭക്ഷ്യയോഗ്യമല്ല എന്നും ഒരു ഉപഭോക്താവിന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ കാര്യക്ഷമമായ പരിശോധനകളുണ്ടാവും. പ്രത്യേകിച്ച് ഈ മഴക്കാലം ആരംഭിച്ച സാഹചര്യത്തിൽ സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യജന്യ രോഗങ്ങളും ഒക്കെ വ്യാപകമായി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം മോശം ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള മത്സ്യം ഒക്കെ വിൽപ്പന നടത്തുന്നത് പൊതുജനാരോഗ്യത്തെ വളരെയധികം ഹാനികരമായി ബാധിക്കുമെന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കാനാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം.
1: മത്സ്യത്തിന്റെ ലഭ്യതക്കുറവും വർദ്ധിച്ച വിലയും മീൻപ്രിയരെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. മീൻ കൂട്ടിയാലേ ഭക്ഷണം ഇറങ്ങൂ എന്ന് കരുതി കണ്ണും പൂട്ടി മീൻ വാങ്ങാൻ നിൽക്കണ്ട. നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ചില ഭാഗങ്ങളിൽ മത്സ്യം കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റ് നിരവധി പേർ ചികിത്സ തേടിയ സാഹചര്യത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റി

0: BIS 916 ഹോൾ മാർക്ക് ടെസ്റ്റ് പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചുറ്റുവട്ടം. തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:15 സ്വാമി ജിതാത്മാനന്ദ സരസ്വതിയുടെ ഭഗവത്ഗീത ക്ലാസ്. ചാലപ്പുറം കേസരി ഭവൻ ഡോക്ടർ കെ മാധവൻകുട്ടി പഠന ഗവേഷണ കേന്ദ്രത്തിൽ KCB പെൻഷനേഴ്സ് സംഘ് നടത്തുന്ന വിദ്യുത് ചിന്തൻ സായാഹ്നം ജനകീയ സംവാദം വൈകിട്ട് 4 മണിക്ക് KCBL മുൻ ഡയറക്ടർ പി സുരേന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം. രാവിലെ 7:27 കോഴിക്കോട്ട് എത്തേണ്ട ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മെയിൽ 22 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. രാവിലെ 8:07 കോഴിക്കോട്ട് എത്തേണ്ട നേത്രാവതി എക്സ്പ്രസ് 1:35 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
5: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി

0: ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദ ബന്ധത്തിനും ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്കപ്പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആൻറ്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി K. മുരളീധരൻ അറിയിച്ചു. രോഗബാധിതൻ്റെ പ്രാഥമിക സമ്പർക്കപ്പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകരുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 വർഷവും സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെൻറ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം May 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ Group G മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ Group H മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. Group G ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് 1 ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വർദ്ധ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവിയുമായി ഗോൾ വലകാത്ത കേപോ വർദ്ധയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19th minute ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65th minute മുഹമ്മദ് ഹാനിയുടെ

0: സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൗദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
1: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാട്ടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുന്നത്. ദിവസങ്ങളിൽ പത്മവിഭൂഷൺ, ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ടി എം കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
1: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താഃ. भारत स्लोवाकिया देशयोः सम्बन्धः समग्र सहभागित्वेन संवर्धितः अस्ति. ब्रातिस्लावा नगरे प्रधानमन्त्रिणा नरेन्द्र मोदिना तस्य स्लोवाकिया समकक्षीयेण रॉबर्ट फिको इत्यनेन सह वार्तालापस्यानन्तरं श्रम प्रवास डिजिटल तंत्रज्ञान रक्षादिषु प्रमुखेषु क्षेत्रेषु सहकारं वर्धयितुं उभौ पक्षौ समग्र 11 सन्धिपत्रेषु हस्ताक्षरितवन्तौ. पश्चात् संयुक्त वार्ताहर सम्मेलनं संबोधयन् श्रीमोदी अवदत् यत् सम्बन्धानां उन्नतिः सह विश्वासानां प्राथमिकतानां भविष्यस्य च प्रतीकः अस्ति. कस्यापि भारतीय प्रधानमन्त्रिणः यूरोपीय राष्ट्रस्य प्रथमायां यात्रायां श्रीमोदी अवदत् यत् उभौ देशौ रक्षाक्षेत्रे सन्धिपत्रे हस्ताक्षरं कृतवन्तौ.
4: AI का भविष्य केवल इनोवेशन से नहीं बल्कि ट्रस्ट, रिस्पॉन्सिबिलिटी और ह्यूमन डिग्निटी पर आधारित होना चाहिए. रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. इस महत्वपूर्ण क्षेत्र में हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
3: स्लोवाकिया देशस्य राष्ट्रपतिना पीटर पेलेग्रेनी इत्यनेन स्लोवाकिया देशस्य सर्वोच्चं प्रशासकीय सम्मानं द ऑर्डर ऑफ द व्हाइट डबल क्रॉस फर्स्ट क्लास इति प्रधानमन्त्रिणं श्रीमोदिनं प्रदत्तम्. श्रीमोदी स्लोवाकिया देशस्य राष्ट्रपत्ये सर्वकाराय नागरिकेभ्यश्च विशिष्ट सम्मानाय कृतज्ञतां प्रकटितवान्. द्वयोः राष्ट्रयोः यात्रायाः तृतीये चरणे G7 शिखरसम्मेलने भागग्रहणाय प्रधानमन्त्री श्रीमोदी अद्य फ्रांसदेशस्य एवियन्नगरं सम्प्राप्स्यति. तस्य आगमनावधौ फ्रांस देशस्य राष्ट्रपतिना इमैनुअल मैक्रों इत्यनेन

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 7 മണി.
1: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഒരു തെരുവിന്റെ കഥ.
1: പഴയ മിഠായി തെരുവിനെയും അവിടെയുണ്ടായിരുന്ന മനുഷ്യരെയും പറ്റിയുള്ള ഓർമ്മകൾ മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതി പങ്കുവച്ചതിന്റെ മുൻപുള്ള ഭാഗങ്ങൾ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: പല്ല് ഡോക്ടർമാർ രണ്ടുപേരുണ്ടായിരുന്നു അവിടെ, ഒന്ന് ഡൊറാനും ഒന്ന് പാറൻസും. ഈ പാറൻസ് പൽപ്പൊടിയാണ് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു പൽപ്പൊടി. ഈ പാറൻസ് കെട്ടിടം പാറൻസിൻ്റെ അല്ല, പാർസി അഞ്ചുമാൻ ബിൽഡിംഗ് എന്ന അതിൻ്റെ പേര്. ഈ പാർസി അഞ്ചുമാൻ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നിങ്ങളൊന്ന് കയറി നോക്കണം, അതിൻ്റെ പടികൾ കാണണം. ഇത് വളരെ ആയാസകരമായിട്ട് മുകളിലേക്ക് പോവുകയും മിഠായിത്തെരു മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കാനും പറ്റിയ അവസ്ഥയിൽ അന്ന് ഈ പാർസിയുടെ ഏറ്റവും വലിയ തലവൻ ചെയ്തു വെച്ചു. അവരുടെ സ്വന്തം അഗ്നിക്ഷേത്രം തൊട്ടടുത്തുണ്ട്. ഇതിൻ്റെ താഴെ ഒരു പ്ലാസ്റ്റിക് കടയുണ്ടായിരുന്നു, എൻ്റെ ബന്ധുവിൻ്റെ ആയിരുന്നു, ടോയൊക്കെ വിൽക്കുന്നത്. അതിൻ്റെ മേലെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പല്ല് ഡോക്ടറുണ്ടായിരുന്നു. അവിടെ ഒരു വടകരയിൽ നിന്ന് ഒരു പോസ്റ്റ് മാസ്റ്റർ വന്നിട്ട് അദ്ദേഹത്തിന് എന്തോ പല്ലിന് കുഴപ്പമാവുകയോ അല്ല അയാളെ ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ട് ഈ മനുഷ്യൻ വൈകുന്നേരം ഒരു 4-4.5 മണിയാകുമ്പോഴത്തേക്കും ഒരട്ടി നോട്ടീസ് അടിച്ചിട്ട് ഈ ഡെൻ്റൽ ഡോക്ടർക്കെതിരെയുള്ള ഒരു നോട്ടീസ്. അത് ഞങ്ങൾ കടന്നു പോകുന്ന എൻ്റെ കസിൻ്റെ വീട്ടിലെ മുന്നിലാണ് നിൽക്കുക. രാത്രി 8 മണി വരെ ഈ നോട്ടീസ് ഇങ്ങനെ കൊടുക്കും. ഈ നോട്ടീസ് ഞാനിങ്ങനെ കരുതി വെച്ചിട്ട് ഏകദേശം ഒരു 100 നോട്ടീസിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ആൾക്കാരിങ്ങനെ പോയി കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് മുട്ടായിത്തരത്ത് നമ്മളെ വല്ലാണ്ട് ആകർഷിച്ചുള്ളൊരു സാധനം ഒരു കൊളംബ സ്റ്റോഴ്സിലെ തുണിപ്പീഡിയ, കണ്ണൂർ ഷോപ്പ്,

കണ്ണൂർ ഷോപ്പുകാരാണ് ആദ്യമായിട്ട് ഈ തുണി വ്യവസായത്തിൽ 100-120 വർഷക്കാലം ഉണ്ടായിട്ടുള്ളത്. അവരെ ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഉള്ള എല്ലാം. ഇപ്പം നസറുദ്ദീനൊക്കെ ആ കുടുംബത്തിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അളകാപുരി പോലെ തന്നെ പ്രശസ്തമായ ശാന്തഭവൻ, കുടിയേറ്റ കർഷകർ നേരിട്ട് ഓടി എത്തിക്കഴിഞ്ഞാൽ ശാന്തഭവനിൽ താമസിക്കുകയും കോർട്ടറോട് പോയിട്ട് അണ്ടിയും മുളകുമൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് ആഹ്ലാദിക്കാൻ, ഈ ആഹ്ലാദെന്ന് പറയുന്നത് അവിടുത്തെ മസാല ദോശയും ദോശയൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ആഹ്ലാദമാണ്. അങ്ങനെ രണ്ട് സ്ഥലമേ ഉള്ളൂ. ഒന്ന് കോമളം. ഈ കോമളത്തിലെ അന്നത്തെ ഒരു ഇത് എന്ന് വെച്ചാൽ ചാപ്സ്, മട്ടൻ ചാപ്സ്, പൊറോട്ട, പുട്ട്, വെള്ളയപ്പം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ശങ്കരൻ ബേക്കറി 100 കൊല്ലം മറ്റേ തികഞ്ഞു. ശങ്കരൻ ബേക്കറിയിൽ ആൾക്കാർ പോവാതിരിക്കില്ല. പിന്നെ ഇതിലൊക്കെ മുമ്പ് വേറൊരു സാധനം ഉണ്ടായിട്ടുണ്ട്, കുട്ടൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പ്. നമ്മളുടെ ഇപ്പോഴത്തെ നാടക നടനും സിനിമാ നടനുമായ സുരേഷ് ബാബു അവിടെ ഇരുന്നിട്ട് മരുന്ന് വിൽക്കുന്ന കാലം ഞാൻ അതിലേ കടന്നു പോയത് കണ്ടതായിട്ട് ഇപ്പോഴും അവനെ ഓർമ്മിക്കാറുണ്ട്. അവിടെ രാത്രിയിൽ മരുന്ന് കിട്ടുമായിരുന്നു. പാമ്പുകടിക്കുള്ള മരുന്ന് കിട്ടുക എന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിരുന്നു. അത് ഈ കുട്ടൻ ബ്രദേഴ്സുകാർ കൊടുത്തു എന്ന് പറഞ്ഞു. ഈ കുട്ടൻ ബ്രദേഴ്സിൻ്റെ മുതലാളി ഉണ്ടാക്കിയതാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ കുളം. അവിടെ നോക്കിയാൽ കുട്ടൻ ബ്രദേഴ്സിൻ്റെ പേര് കാണാം. പിന്നെ ഗുജറാത്തികൾ ഏറ്റവും കൂടുതൽ ദീപക് സ്റ്റോഴ്സ്, പങ്കജ് സ്റ്റോഴ്സ്. പങ്കജ് സ്റ്റോഴ്സിൻ്റെ തുണിപ്പീഡിയയിലെ ഒരു ബന്ധുവായിട്ടാണ് ആദ്യമായിട്ട് മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട രാധികയെ കല്യാണം കഴിച്ച് ദൂരദേശത്തേക്ക് കൊണ്ടുവന്ന് പങ്കജ് ബുലാനിയുടെ ആരോ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. മിഠായി തെരുവ് എന്ന് പറയുന്നതൊരു ലോകമാണ്. ആ ലോകം ഇന്ന് വിളിച്ചു പറഞ്ഞ് തുണിപ്പീഡിയ ആ രീതിയിലായിപ്പോയി. പണ്ട് വൈറ്റ് ഷോപ്പിൽ പോകാം, ഡ്രസ് ലാൻഡിൽ പോകാം, പെസഫിക് സ്റ്റോറിൽ പോകാം. ഈ പെസഫിക് സ്റ്റോറിൽ എന്ന് പറഞ്ഞാൽ അന്ന് കോയമ്പത്തൂർക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. പെസഫിക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ 2 നിലയാണ്. അവിടെ ഏതൊക്കെ വേണോ എല്ലാം അതൊക്കെ പോയി. പെസഫിക് സ്റ്റോറിൻ്റെ മുകളിൽ പോയാൽ പട്ട് തിരഞ്ഞു പോയാൽ അങ്ങോട്ട്. അന്ന് പിന്നെ പട്ട് കിട്ടണമെങ്കിൽ തളിയിൽ പോകണം, ശിവപ്രസാദ് എന്ന് പറയുന്നത്. അതിലുപരി പട്ടുകൾ ശേഖരിച്ച ക്ഷണ ഇവരാണ്, പെസഫിക് സ്റ്റോറുകാരാണ്. അതേമാതിരി മൂക്കുപൊടിക്ക് വേണ്ടി മാത്രം ആളുകൾ പോകുന്ന ഒരു മുട്ടായിത്തൊരു കട ഉണ്ടായിരുന്നു. അയാളൊരു വലിയ ഈ ചിരട്ടയിലിങ്ങനെ പൊടിയിട്ടിട്ട് 3 തരം സുഗന്ധരാജ്യം എന്തൊക്കെയാണ് അതിൻ്റെ പേര്. ഈ സിഗരറ്റ് പാക്ക് അന്ന് ഒരു ഭാഗം സിൽവറും ഒരു ഭാഗം ബ്രൗൺ പേപ്പറും ആയിരുന്നു. അപ്പോൾ അതിലിങ്ങനെ മടക്കി 4 ആക്കി തരും. ഇത് വാങ്ങുന്ന ഞങ്ങൾ അപ്പോൾ തുടങ്ങും തുമ്മാൻ. ഈ അതൊരു വല്ലാത്ത രസമാണ്. ഇതേ കോർട്ടോട് തന്നെയായിരുന്നു ഏറ്റവും പ്രശസ്തനായ മാരാര് പുസ്തക വിൽപ്പന, ടൂറിംഗ് ബുക്ക് സ്റ്റാൾ. അത് മിഠായിത്തെരയുടെ തുടക്കമാണ്. അന്നൊരു ചെറിയ കടയായിരുന്നു. ഈ മാരാരുടെ TVS അവിടെ നിന്ന് വളർന്നിട്ടാണ് മുതലക്കുളത്തെത്തിയത്. മാരാര് മിഠായിത്തെരുവിലൂടെ സൈക്കിള് ചവിട്ടി നടന്നിട്ട് പുസ്തകം വിറ്റ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാരാര് കിഡ്സൺ കോർണറിന്ന് വളഞ്ഞ് മാനാഞ്ചിറയിലേക്ക് വരുന്നതിൻ്റെ അവിടുന്ന് നേരെ ഒരു റോഡുണ്ടായിരുന്നു, മാനാഞ്ചിറയുടെ തിണ്ണകൾ. അതൊരു അസാധ്യ റോഡ്. അത് നഷ്ടപ്പെട്ടത് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്. അന്ന് ടാഗോർ പാർക്ക് ഒരു വശത്തും ഓപ്പോസിറ്റ് അൻസാരി പാർക്കുമായിരുന്നു. ഈ പാർക്കിലൂടെ ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടത്തേക്കൊക്കെ എത്താം. ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് അവിടെ ഈ BM ഗേൾസ് ഹൈ സ്കൂളിൻ്റെ തിരച്ചലിൽ മയിലെണ്ണക്കാരുണ്ടാവും. ഒരു 10-20 ചത്ത മയിലിനെ ഇങ്ങനെ വെച്ച് ഒരു പ്രത്യേക വേഷം, അത് പിന്നീട് ഫാൻസി ഡ്രസ്സിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മയിലെണ്ണക്കാരനും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും മയിലെണ്ണനെ കുറിച്ചൊന്ന് എഴുതാലോ. അങ്ങനെ ഞാനും ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ചെയ്ത് ഇവർക്ക് കൊടുത്തു. അന്ന് തന്നെ എൻ്റെ പത്രത്തിൽ കാലിക്കറ്റ് ടൈംസിൽ വലുതായിട്ട് മയിലെണ്ണൻ്റെ ഒരു വലിയ വാർത്തയൊക്കെ വന്നു. ഈ വാർത്ത ഫ്രെയിം ചെയ്തു. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഒരു യാത്ര ഓർമ്മപ്പെട്ടിട്ട് വേറെ എവിടെയോ എത്തിയപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് ഈ മയിലെണ്ണ ഭയങ്കര കച്ചവടം. മലയാളികൾ മുഴുവൻ ഈ മയിലെണ്ണ വായിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞ് ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇയാളെ. അപ്പോൾ അയാളിങ്ങനെ എന്നെ നോക്കി, ഞാനും നോക്കി. അപ്പോൾ ഒരു മലയാളം എഴുത്ത് കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വായിച്ചു നോക്കുമല്ലോ, ഈ ഇവരെക്കുറിച്ചാണല്ലോ. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, ഇതെടുത്ത് നോക്കുമ്പോൾ ശ്രീകുമാർ എഴുതിയ ലേഖനാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഈ മിഠായിത്തെരുവ് എനിക്ക് തന്നൊരു വലിയ പബ്ലിസിറ്റിയാണ്. ഇന്നത്തെ പോലെ ഓടാനൊന്നുമില്ല. ഇയാളെവിടെയൊക്കെ പോയിട്ടുണ്ടോ? ആ മയിലെണ്ണക്കാരൻ ഈ സാധനം കാണിച്ചിട്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റാണ് അവർ കാണിച്ചത്. ശരിക്കും എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചന്തകളിൽ വരുന്ന സാധനങ്ങൾ മുഴുവൻ ഈ പാളയത്തിനും മിഠായിത്തെരുവിനും ഇടയിലുള്ള സ്ഥലമാണ് ഇവർ ഉപയോഗിക്കുക. അന്ന് ഇന്നത്തെ വലിയ തിരക്കൊന്നുമില്ലല്ലോ. അതിൽ വരുന്ന ഭയങ്കര ഭീകരമായൊരു ജന്തു പാമ്പുകളാണ്. പാമ്പിന് ഇപ്പം ഭയങ്കര ഇപ്പം

0: മുഴുവൻ പാമ്പിന് പിന്നാലെ എടുക്കുക ഫോട്ടോ എടുക്കാൻ. പക്ഷെ അന്ന് ഫോട്ടോ എടുക്കാൻ അവിടെ ഇവിടെ ഒന്നും ഓടണ്ട. ഇതിൻ്റെ ഒരു വേറൊരു കഥ പറയാം. എനിക്കൊരു മാധവേട്ടൻ ഉണ്ടായിരുന്നു, ഞാൻ ഈ സാധാരണക്കാരായിട്ടുള്ളൊരു ബന്ധമുള്ള. അയാൾക്കും ഒരു സ്വല്പം മാനസിക അസുഖമൊക്കെ ഉണ്ട്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ പ്രസ്സിലെ ഏറ്റവും നല്ല കമ്പോസിറ്ററായിരുന്നു മാധവേട്ടൻ, മാങ്കാവ് സ്വദേശിയായിരുന്നു. ഒരു കാക്കി ഡ്രസ്സും ഒരു ഇതിട്ടിട്ട് എനിക്ക് പലപ്പോഴും ഭക്ഷണമൊക്കെ മിഷൻ ഓഫീസിലേക്ക് കൊണ്ടുതരുന്ന ഒരാൾ. ഇയാൾ പോലീസ് സ്റ്റേഷനും ടൗൺ പോലീസ് സ്റ്റേഷനായിട്ട് നല്ല ബന്ധമായിരുന്നു. പഴയ പോലീസുകാർക്കൊക്കെ അറിയാം, എല്ലാ സഹായം ചെയ്തു കൊടുക്കും, ഭക്ഷണം പിടിച്ചു കൊടുക്കും. പിന്നെ ഈ പിടിച്ചു കൊണ്ടുവന്ന ആൾക്കാർക്ക് രാവിലത്തെ ഒരു ചായ ഉണ്ട്, അത് അവിടുന്ന് വാങ്ങി അത് കൊണ്ടു കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇരുന്നത് ഒരു എസ് ഐ മാറി. എസ് ഐക്ക് ഇയാളുടെ ഒരു സ്വാധീനം, എസ് ഐനെക്കാളും വലിയ സ്വാധീനം മാധവേട്ടനുണ്ടോന്നൊരു സംശയം തോന്നിപ്പോയി. പാവം ചെറുപ്പക്കാരനല്ലേ. അപ്പോൾ മാധവേട്ടൻ അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തില്ല, ചായ വേണമെന്നൊക്കെ ചോദിക്കുക. ചായ കൊണ്ടിട്ട് അങ്ങനെ ഒരു ഒബീഡിയൻ്റ് ഒന്നുമില്ല ഇയാൾക്ക്. അയാൾ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ, നീ അനക്ക് ചായ വേണമെന്ന് ചോദിക്കുന്നത്? അപ്പോൾ വന്ന പാടന്നെ മാധവേട്ടൻ ഇയാളോടൊരു വലിയ ഒരു വലിയ സുഖം പോരാ. അയാൾക്ക് അതിലേറെ സുഖം പോരാ മാധവേട്ടനോട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാധവേട്ടനെ കണ്ടു, പറഞ്ഞു പുതിയ എസ് ഐ മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ ഞാൻ അറിഞ്ഞു, പത്രക്കാർ വേഗം അറിയുമല്ലോ, ടൗൺ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഓഫീസ്. ഉടനെ മാധവേട്ടൻ പറഞ്ഞു, ഞാൻ അയാൾക്കൊരു പണി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, മാധവേട്ടൻ എത്ര ഈ ഉദ്യോഗം വന്നിട്ട് നിങ്ങൾ എന്ത് പണി കൊടുക്കുക? അല്ല, എനിക്കൊരു സമ്മാനം കൊടുക്കാമല്ലോ. മാധവേട്ടൻ ഉടനെ സമ്മാനം വാങ്ങാൻ പോകുന്നു. എങ്ങോട്ടാ പോയതൊന്നും അറിയില്ല. വൈകുന്നേരം 3 മണിയാകുമ്പോൾ എനിക്ക് എൻ്റെ ഓഫീസ് നോക്കിയാൽ ടൗൺ പോലീസ് സ്റ്റേഷൻ കാണാം. അവിടെ ഭയങ്കര ജനക്കൂട്ടം, 2 പോലീസുകാർ മാധവേട്ടനെ 2 കൈയും പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്താ സംഭവം അറിയില്ല. നോക്കുമ്പോൾ എന്താ വെച്ചാൽ, മുമ്പേ പറഞ്ഞ നാഗരാജാക്കന്മാരുണ്ടല്ലോ, അതിമനോഹരമായ കൊട്ടകളുണ്ടാവും, അതിൻ്റെ അകത്താണ് പാമ്പ്. ഇതിലൊന്ന് എടുത്തും കണ്ട് പൊതിഞ്ഞ് കെട്ടി നേരെ എസ് ഐൻ്റെ മുന്നിൽ സാഷ്ടാംഗം നദിച്ചിട്ട് പറഞ്ഞു, സാർ പുതിയ ആളല്ലേ, ഞാനൊരു സാധനം നിങ്ങൾക്ക് തരികയാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഈ തുണി എടുത്ത് മാറ്റിയപ്പോൾ നല്ല കൊട്ട, കാണാൻ ഭംഗിയുള്ള കൊട്ട, ആർക്കും ഇഷ്ടാവല്ലോ. സ്വാഭാവികമായിട്ട് കയ്യിലുള്ള വടിയുണ്ട്, 2 തട്ട് ഈ കൊട്ടയമ്മ തട്ടി. തട്ടി കഴിഞ്ഞപ്പോൾ എന്താ സ്ഥിതി വെച്ചിട്ടുണ്ടെങ്കിൽ, പാമ്പ് നേരെ 10 വിടർത്തി എണീറ്റ് നിന്നു. അതുമാത്രമേ മാധവേട്ടന് ഓർമ്മയുള്ളൂ. 2 കൈകൊണ്ടും പോലീസുകാർ പിടിച്ച് കൊണ്ടുപോയി മാധവേട്ടനെ കുതിരോട്ടത്ത് കൊണ്ടാക്കി. അങ്ങനെ ഈ പാമ്പ് കളിക്കാരെ കൊണ്ട് മാധവേട്ടൻ കുതിരോട്ടത്തായ കഥയും മിഠായി തെരുവിൻ്റെ തന്നെയാണ്. ഈ മിഠായി തെരുവിന് ഇനിയും കുറേ കഥകളുണ്ട്, പറയാം, ഇനിയും പറയാം.
1: ഇതുവരെ കേട്ടത് മിഠായി തെരുവിനെ കുറിച്ചുള്ള മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നേതിയുടെ ഓർമ്മകൾ. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്.
2: ഒരു തെരുവിന്റെ കഥ.

0: ആരോഗ്യം അമൂല്യം.
1: സൈനസൈറ്റിസ് കാരണങ്ങളും യുനാനി ചികിത്സയും. സംസാരിക്കുന്നത് തിരൂർ തലക്കാടുള്ള ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.
2: രാവിലെ എഴുന്നേറ്റ ഉടനെ തലക്ക് കനം, മൂക്കടപ്പ് കാരണം ശരിയായി ശ്വസിക്കാനാവാത്ത അവസ്ഥ, കണ്ണിന് ചുറ്റും വേദന, എത്ര മരുന്ന് കഴിച്ചാലും വീണ്ടും വീണ്ടും വരുന്ന ജലദോഷവും അലർജിയും, ഇതെല്ലാം പലപ്പോഴും ഒരു സാധാരണ ജലദോഷമായിരിക്കില്ല. അത് സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ സൂചനകളായിരിക്കാം. നമ്മുടെ നെറ്റിയുടെ പിൻഭാഗത്ത് കണ്ണുകൾക്കും കവിളുകൾക്കും പിന്നിലായി എല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വായു അറകളാണ് സൈനസുകൾ. ഈ അറകളിൽ സ്ഥിതി ചെയ്യുന്ന കോശങ്ങൾ നേർമയുള്ള കഫം ഉത്പാദിപ്പിക്കുകയും ഇവയിലൂടെ സഞ്ചരിക്കുന്ന വായുവിനെ ശുദ്ധീകരിക്കാനും ഇളം ചൂട് പകരാനും ഈർപ്പമുള്ളതാക്കാനും സഹായിക്കുകയും ചെയ്യും. കണ്ണുകൾ, മൂക്ക്, ചെവികൾ എന്നീ പ്രധാന അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ഈ സൈനസുകളാണ്. ഇത് തലയോട്ടിയുടെ ഭാരം കുറക്കാനും മുഖത്തും തലക്കുമേൽക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി മെച്ചപ്പെടുത്തുന്നതിനും സൈനസിന് പങ്കുണ്ട്. ഇത്രയും ഉപകാരിയായ സൈനസ് അറകളിൽ നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. തണുപ്പ്, വെയിൽ, മഞ്ഞ് എന്നിവ അമിതമായി ഏൽക്കുക, പുക, പൊടിപടലങ്ങൾ, മറ്റു രാസവസ്തുക്കൾ എന്നിവയുടെ ഗന്ധം ശ്വസിക്കുക

0: കൂടെ കൂടെ ജലദോഷം ഉണ്ടാവുക, ജലദോഷം ദീർഘകാലം നിലനിൽക്കുക, മൂക്കിൽ ദശ വളരുക, മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടാവുക, രോഗപ്രതിരോധ ശേഷി കുറയുക മുതലായവയാണ് സൈനസൈറ്റിസിനുള്ള പ്രധാന കാരണങ്ങൾ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, തണുത്ത ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുന്നവർ, കൂടുതൽ ഉറങ്ങുന്നവർ, എപ്പോഴും താഴോട്ട് നോക്കി ഇരിക്കുന്നവർ, ഉറക്കമൊഴിക്കുന്നവർ, കൂടുതൽ സമയം എ സിയിൽ ഇരിക്കുന്നവർ, പുകവലിക്കുന്നവർ എന്നിവരിലെല്ലാം സൈനസൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ആവി പിടിക്കുക, ചൂടുവെള്ളം കവിൾ കൊള്ളുക, ആഹാരം മിതപ്പെടുത്തുക, രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, ഉചിതമായ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മുതലായവ ചെയ്യേണ്ടതാണ്. സൈനസൈറ്റിസ് ഉള്ളവർ തുളസിയും കുരുമുളകും ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ച വെള്ളം ഇന്ദുപ്പ് ചേർത്ത് പലവട്ടമായി സേവിക്കുന്നത് സൈനസൈറ്റിസിൻ്റെ കാഠിന്യം കുറക്കാൻ നല്ലതാണ്. തേൻ ചേർത്ത് ഇഞ്ചി നീര് കഴിക്കുന്നതും നല്ലതാണ്. സൈനസൈറ്റിസ് ഉള്ളവർ യൂക്കാലിപ്സിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും സ്ഥിരമായി വാൾനട്ട് കഴിക്കുന്നതും നല്ലതാണ്. യുനാനി വൈദ്യശാസ്ത്രത്തിൽ സൈനസൈറ്റിസ് എന്നത് ശരീരത്തിലൊരു പ്രത്യേക ഹ്യൂമറായ ബൽഗം എന്നതിൽ അസന്തുലിതാവസ്ഥ കാരണമായി ഉണ്ടാകുന്ന അസുഖമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെയുണ്ടാവുമ്പോൾ ശരീരത്തിൽ തണുപ്പ് കൂടുകയും കഫം കെട്ടിക്കിടക്കുകയും സർക്കുലേഷൻ കുറയുകയും ഇങ്ങനെ സൈനസ് ബ്ലോക്ക് ആവുകയും ചെയ്യുന്നു. യുനാനി ചികിത്സയിൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, ഇൻഫ്ലമേഷൻ കുറക്കുക, കഫം ദ്രവിപ്പിക്കുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കാറുള്ളത്. കഫം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത വളരെ എഫക്റ്റീവായ നിരവധി ഹെർബൽ മെഡിസിനുകൾ യുനാനിയിലുണ്ട്. യുനാനിയിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള അർക്കജീബ് എന്ന തുള്ളിമരുന്ന് സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്കും ജലദോഷം, തലവേദന, കഫക്കെട്ട് പോലുള്ള രോഗങ്ങളുള്ളവർക്കും വളരെ എഫക്റ്റീവായി സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. മരുന്ന് ചികിത്സകൾക്ക് പുറമെ സൈനസൈറ്റിസ് ചികിത്സിക്കാനുള്ള വ്യത്യസ്തങ്ങളായ തെറാപ്പികളും യുനാനിയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻകിബാബ് എന്ന സ്റ്റീം തെറാപ്പി. ചില പ്രത്യേക ഔഷധ ചെടികൾ ചേർത്ത സ്റ്റീം എടുക്കുന്നതിലൂടെ മൂക്കിലെ ബ്ലോക്ക് കുറയുകയും കഫം ലൂസനായി പുറത്തേക്ക് വരാൻ സഹായിക്കുകയും ചെയ്യും. ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള പലർക്കും ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു ചികിത്സയാണ്. അതുപോലെ ബുഹൂർ തെറാപ്പി എന്ന ഔഷധ പുക ചികിത്സയും യുനാനിയിൽ ഉപയോഗിക്കാറുണ്ട്. ഔഷധ സസ്യങ്ങളുടെ പുക ശ്വസിക്കുന്നതിലൂടെ നാസൽ പാസേജ് ക്ലിയർ ആവാനും തലക്കനം കുറയാനും സഹായിക്കും. പഴയ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ബുഹൂർ തെറാപ്പി. യുനാനിയിലെ മറ്റൊരു പ്രധാന ചികിത്സയാണ് ഹിജാമ അഥവാ കപ്പിംഗ് തെറാപ്പി. പഴക്കമുള്ള അലർജികൾ, ഇടയ്ക്കിടെയുള്ള തലവേദന, തലക്കനം എന്നിവ ഉള്ളവരിൽ ഹിജാമ ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിക്കാനും കഞ്ചഷൻ കുറയാനും സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ച് തലയുടെ പിന്നിലും ഷോൾഡർ ഭാഗങ്ങളിലും ചെയ്യുന്ന ഹിജാമ ചില രോഗികളിൽ നല്ല ആശ്വാസം നൽകാറുണ്ട്. അതുപോലെ ദലക്ക് എന്ന തെറാപ്യൂട്ടിക് മസാജ് യുനാനിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ചില ഹെർബൽ ഓയിലുകൾ ഉപയോഗിച്ച് തല, കഴുത്ത്, നെറ്റി ഭാഗങ്ങളിൽ മസാജ് ചെയ്യുന്നത് സൈനസ് പ്രഷർ കുറയ്ക്കാനും റിലാക്സേഷൻ ലഭിക്കാനും സഹായിക്കും. രോഗൻ തെറാപ്പി എന്ന ഓയിൽ തെറാപ്പിയും യുനാനിയിൽ ഉപയോഗിക്കാറുണ്ട്. ചില പ്രത്യേക ഔഷധ എണ്ണകൾ മൂക്കിനും നെറ്റിക്കും ചുറ്റും ഉപയോഗിക്കുന്നത് ഡ്രൈനസ് കുറയ്ക്കാനും ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. ചില രോഗികളിൽ നുത്തുൽ തെറാപ്പി, സുക്കൂബ് തുടങ്ങിയ ചികിത്സാ രീതികളും ഉപയോഗിക്കാറുണ്ട്.
1: സൈനസൈറ്റിസ് കാരണങ്ങളും യുനാനി ചികിത്സയും വിശദീകരിച്ചത് ഡോക്ടർ അഷ്കർ ഷഫീഖ് ടി കെ.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതെ, മാതൃഭൂമി തൊഴിൽവാർത്തയാണ്. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 4500 അപ്രന്റീസ് ഒഴിവ്. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റീഷിപ്പിന് അവസരം. വിവിധ സംസ്ഥാനങ്ങളിലായി 4500 ഒഴിവുകളുണ്ട്. ഇതിൽ 116 ഒഴിവ് കേരളത്തിലാണ്. ബിരുദധാരികൾക്കാണ് അവസരം. ഒരു വർഷമായിരിക്കും പരിശീലനം. തിരഞ്ഞെടുപ്പിനായുള്ള ഓൺലൈൻ പരീക്ഷ ജൂലൈ ആദ്യവാരം നടക്കും. ജനറൽ 60, SC 12, ST 1, OBC 31, EWS 12 എന്നിങ്ങനെയാണ് കേരള

0: കേരളത്തിലെ സംവരണം തിരിച്ചുള്ള ഒഴിവുകൾ. അപേക്ഷ നാഷണൽ അപ്രന്റിഷിപ്പ് ട്രെയിനിംഗ് സ്കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം https://beep.bfsisse.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ പൂർത്തീകരിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് https://centralbank.bank.in എന്ന വെബ്സൈറ്റ് കാണുക. കേന്ദ്ര സംസ്കൃത സർവകലാശാലയിൽ 86 അധ്യാപക ഒഴിവ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 90 ഒഴിവുകളുണ്ട്. ഇതിൽ 86 ഒഴിവ് അധ്യാപകരുടേതാണ്. ഹിമാചൽ പ്രദേശിലുള്ള വേദവ്യാസ, ഉത്തരാഖണ്ഡിലുള്ള ശ്രീ രഘുനാഥ് കീർത്തി, ത്രിപുരയിലുള്ള ഏകലവ്യ ക്യാമ്പസുകളിലായിരിക്കും നിയമനം. അസോസിയേറ്റ് പ്രൊഫസർ 23, അസിസ്റ്റന്റ് പ്രൊഫസർ 63. അപേക്ഷ ഫീസ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 1500 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി July 10. വിശദവിവരങ്ങൾക്ക് www.sanskrit.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ 76 അപ്രന്റിസ് ഒഴിവ്. തിരുവനന്തപുരം വലിയ മലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ അപ്രന്റിഷിപ്പിന് അവസരം. 76 ഒഴിവുകളുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ഗ്രാജുവേറ്റ് അപ്രന്റിസ് ഒഴിവ് 25, ടെക്നീഷ്യൻ അപ്രന്റിസ് ഒഴിവ് 50, ഗ്രാജുവേറ്റ് അപ്രന്റിസ് നോൺ എഞ്ചിനീയറിംഗ് ഒഴിവ് 1. തിരഞ്ഞെടുപ്പ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ജാതി തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. വാക്ക് ഇൻ ഇന്റർവ്യൂ June 20 രാവിലെ 9 മുതൽ. സ്ഥലം LPS പവലിയൻ, ഗ്രിഗേറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. വിശദവിവരങ്ങൾക്ക് www.lpsc.gov.in എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം.
1: നനസൗകര്യം ഒരുക്കാനുള്ള പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് pdmc.da.gov.in/keralaMIS എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60:40 എന്ന അനുപാതത്തിൽ ധനസഹായം നൽകുന്ന ഈ പദ്ധതിയിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിന്റെ 50% മറ്റുള്ളവർക്ക് 45% സർക്കാർ സബ്സിഡി നൽകുന്നു. ഫോറസ്റ്റ് റിസർവ് ആക്ട് പട്ടയമുള്ള കർഷകർക്ക് 90% വരെ ആനുകൂല്യം ലഭ്യമാകും. ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്നതിനുള്ള രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഓൺലൈനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും ഈ വർഷം സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 1800-425-2512 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 1800-425-2512.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID

0: സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക്

0: വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ജൂൺ 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6 B 4 C, പ്ലസ് ടുവിന് മിനിമം 4 B 2 C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ ITDP നിലമ്പൂർ, ഫോൺ നമ്പർ 0493122301 5. നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, ഫോൺ നമ്പർ 9496070368. എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, 9496070369. പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, 9496070400.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയേ MOU ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസ്സെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
0: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ പ്രതികരിച്ചു.
2: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many.

0: many other advanced countries in different parts of the world.
1: ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AIയും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
1: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാ ഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൗകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനു ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തു പറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
1: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന്

0: ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യം അറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൗദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ, ന്യൂസിലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പരിയത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടു നൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്. English matters.
2: Hello dear friends, hope all of you are enjoying a delicious breakfast. Welcome to Good English. Hello priya kootukare, Good English lekku swagatham. Vaiganeramai vidyayum jeyum parasparam kadannu povunu. Engane aayirikkum avar abhivadyam cheyuga? It is evening. Vidya and Jaya happen to pass by one another. How would they greet each other now? Namukku shraddhikkam. Let us listen to how they greet in the evening.
3: Good evening, Jaya.
4: Good evening, Vidya.
3: How was your day?
4: It was wonderful. And what about you?
3: Oh, it was really awesome. Catch you later, Jaya.
4: Good evening.
3: Good evening.
2: Ee sambhashanathil കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും ഗുഡ് ഈവനിംഗ് എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഹോപ്പ് യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഇൻ ദ കോൺവെർസേഷൻ യു ഹേർഡ് നൗ, ഗുഡ് ഈവനിംഗ് വാസ് സെഡ് ആസ് സൂൺ ആസ് ദേ മെറ്റ് ആൻഡ് ഓൾസോ വൈൽ ലീവിംഗ്. ഗുഡ് ഈവനിംഗ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗ്രീറ്റിംഗ് ഫ്രേസ് ആസ് വെൽ ആസ് എ പാർട്ടിംഗ് വിഷ്. ഗുഡ് ഈവനിംഗ് എന്ന ഫ്രേസ് അഭിവാദ്യമായും പിരിയാൻ നേരമുള്ള ആശംസയായും ഉപയോഗിക്കാം. ജി ഒ ഒ ഡി ഗുഡ്, ഇ വി ഇ എൻ ഐ എൻ ജി ഈവനിംഗ് ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് എന്ന് മാത്രം പറയുന്നതിന് പകരം ഗുഡ് ഈവനിംഗ്, ഹൗ ഹാവ് യു ബീൻ എന്നോ ഗുഡ് ഈവനിംഗ്, നൈസ് ടു മീറ്റ് യു, ഗുഡ് ഈവനിംഗ്, ഹൗ ഡു യു ഡു എന്നീ രീതിയിലെല്ലാം അഭിവാദ്യം ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് just plain good evening, we may also say good evening, how have you been, good evening, nice to meet you, good evening, how do you do, etc. great, wonderful തുടങ്ങിയ പ്രതികരണങ്ങൾക്ക് പകരം really good, superb, not bad എന്നും പറയാം. ഇനി എടുത്തു പറയത്തക്കതായി ഒന്നുമില്ലെങ്കിൽ nothing great, nothing.

0: സെയിം ആസ് യൂഷ്വൽ എന്നൊക്കെ സന്ദർഭവും ബന്ധത്തിന്റെ അനൗപചാരികതയും അനുസരിച്ച് പ്രതികരിക്കാവുന്നതാണ്. റെസ്പോൺസസ് സച്ച് ആസ് റിയലി ഗുഡ്, സൂപ്പർബ്, നോട്ട് ബാഡ് എറ്റ്സെട്ര ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. ഓൾസോ ഇഫ് ദ ഡേ വാസ് നോട്ട് പർട്ടിക്കുലർലി ഗുഡ് ഓർ ഇവന്റ്ഫുൾ, depending on the situation and the degree of informality between the two persons, one can also respond with nothing great, nothing special, same as usual, etc.
1: English Matters, presented by Smita Manikoth.
2: Novel Time. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: പൗരാവകാശങ്ങളും നീതിയും നിയമവുമൊന്നും ഈ മനുഷ്യരെ തീരെ സ്പർശിക്കാത്ത കാര്യങ്ങളാണോ? അച്ചമ്പിയെയും കുഞ്ഞവരാച്ചനെയും കുഞ്ഞുരാമനെയും പോലെയുള്ളവർ തങ്ങളാണ് രാഷ്ട്രമെന്ന തീർച്ചയോടെ പണവും അധികാരവും പ്രയോഗിച്ച് നീതിയും നിയമവും വളച്ചൊടിച്ച് നടപ്പാക്കുകയായിരുന്നില്ലേ? കൊച്ചിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ബെഞ്ചമിൻ കാഞ്ഞിരപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. സ്റ്റേഷനിലെ പരാധീനതകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് എല്ലാം കേട്ടിരുന്ന ശേഷം സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ തന്നെ എന്നാ ചെയ്യാന്? ഒന്നാമത് പ്രതി ചത്തിട്ട് കാലങ്ങളായി, പിന്നെ ചേലാട്ട് കുഞ്ഞിരാമമേനോന് നല്ല വട്ടുവാണ്. അയാൾക്ക് അനിയൻ കുഞ്ഞുണ്ണിയോട് വലിയ ആരാധനയാ. അയാളെ ചത്തേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും, ഇങ്ങനെ കുറേ കഥകളും കൊണ്ട്. ദേഷ്യം വന്നു. മനോരോഗമെന്ന മനുഷ്യാവസ്ഥയെടുത്ത് അനീതിയെ മൂടിവെക്കാനായി ദുരുപയോഗം ചെയ്യുകയാണ് ഒരു പോലീസുകാരൻ. അത് തുറന്നു തന്നെ പറഞ്ഞു, നമ്മുടെ നാടിനെക്കുറിച്ചൊന്നും അറിയാത്തയാളല്ലോ സാറ്. പിന്നെ എന്താണിങ്ങനെ കുട്ടികളെപ്പോലെ സംസാരിക്കുന്നതെന്നൊക്കെ എല്ലാവരെയും പോലെ അയാളും പറഞ്ഞു തുടങ്ങിയപ്പോൾ ബെഞ്ചമിന് വല്ലാതെ ഓക്കാനം വരുന്നത് പോലെ തോന്നി. മടങ്ങുമ്പോഴും ബെഞ്ചമിൻ ആലോചിച്ചത് ഭ്രാന്ത് എന്ന മനുഷ്യാവസ്ഥയെക്കുറിച്ചാണ്. ആരോ ആസൂത്രണം ചെയ്ത് എഴുതിവെച്ച കഥ പോലെ വളരെ നിർണായകമായ സന്ധികളിൽ കഥാപാത്രങ്ങൾക്ക് ഭ്രാന്താകുന്നത് അയാൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ചിന്ത അവിടെ എത്തിയപ്പോഴാണ് ഭ്രാന്ത് എന്ന ലേബലൊട്ടിച്ച് രഹസ്യകേന്ദ്രത്തിൽ തള്ളിയ വില്യം നെല്ലിപ്പറമ്പിൽ എന്ന പുരോഹിതനെക്കുറിച്ച് ഓർമ്മ വന്നത്. നിറയെ മരങ്ങളുള്ള തൊടിയോട് തൊട്ടുള്ള ഇളംകോലായിൽ പോക്കുവെയിൽ കാഞ്ഞിരിക്കുന്ന വൃദ്ധനെ കണ്ടപ്പോൾ അനശ്വരതയിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെട്ട അതിമനോഹരമായ ഒരു കാഴ്ച പോലെ ബെഞ്ചമിന് തോന്നി. മഞ്ഞരാശിയുള്ള ഇളം ചോപ്പു വെയിലിലൂടെ പാറി നടക്കുന്ന പൊടിപടലങ്ങൾ പ്രപഞ്ചവുമായുള്ള വിനിമയം പോലെ പുരോഹിതന്റെ ശരീരത്തെ ആകമാനം തൊട്ടിരുന്നു. പൂർവജന്മം തൊട്ടേ ഒന്നിച്ചായിരുന്നല്ലോ നമ്മളെന്ന മട്ടിലുള്ള സംസാരം. അതിനൊരു തുടക്കവും ഒടുക്കവും പോലും വേണ്ടായിരുന്നു. സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു,
4: നചികേതസിനെ പോലെയാണ് ഉണ്ണിച്ചക്കൻ മരണദേവന്റെ കൊട്ടാരത്തിലേക്കല്ലേ പോയത്? മനുഷ്യൻ മരിച്ചുപോയാൽ പിന്നെയും ചിലത് ശേഷിക്കുന്നില്ലേ? നമ്മളൊക്കെ ആരുടെയെങ്കിലുമൊക്കെ അവശേഷിപ്പുകളല്ലേ? അതിലൊക്കെ നമുക്ക് പിടിതരാത്ത എത്രയോ രഹസ്യങ്ങളുണ്ട്.
3: ഉണ്ണിച്ചക്കൻ എന്നോ മരിച്ചുപോയ മനുഷ്യനാണെന്നാണോ പുരോഹിതൻ സൂചിപ്പിക്കുന്നത്? അയാൾ കുഞ്ഞുണ്ണിയുടെ അസ്ഥിയുമായി പോയത് എന്തിനായിരിക്കും? എത്ര കുറച്ചു വാക്കുകളാണ് ആ മുഖത്തുനിന്ന് കേട്ടത്? നാവിൽ നിന്ന് അടർന്നു വീഴുന്ന വാക്കുകളും അതിന്റെ സ്വരവും പ്രപഞ്ചത്തിന്റെ സൗമ്യത തകർക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെന്ന് തോന്നി. അകത്തേക്ക് കയറി വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് പോലെയുള്ള സസ്യജാലത്തിന്റെ തുടർച്ച പോലെ ശാന്തനായും പ്രസാദത്തോടെയും അദ്ദേഹം വെയിൽ കാഞ്ഞു. മടങ്ങുന്നതിന് മുൻപ് വില്യമച്ചൻ അകത്തുപോയിട്ടൊരു പൊതിയുമായി മടങ്ങിവന്നു. കാറിൽ കയറും മുമ്പേ ബെഞ്ചമിനത് തുറന്നു നോക്കി. വളരെ പഴക്കമുള്ള ഒരു കളിപ്പാട്ടം. ഒരു കാപ്പിരി ചെണ്ട കൂട്ടുന്നു. അത് പ്രവർത്തിക്കുന്നതല്ലായിരുന്നു. വളരെ പഴകിയ, തീരെ ഭംഗിയില്ലാത്തൊരു സമ്മാനം തനിക്ക് തരാൻ കാരണമെന്താകും? അതും താൻ അന്വേഷിക്കുന്ന കേസുമായി എന്തെങ്കിലും ബന്ധം കാണുമോ? ഇത് ഉണ്ണിച്ചക്കൻ തന്നെ ഏൽപ്പിച്ചതാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്.
4: ഇതെനിക്കെന്തിനാണ്? പ്രയോജനപ്പെടുമെന്നാണ് എന്റെ തോന്നൽ.
3: ഇത് ഉണ്ണിച്ചക്കൻ എവിടുന്ന് കിട്ടിയതാണ്?
4: അതൊന്നും അറിയില്ല. അത്രയ്ക്കുള്ള ആകാംക്ഷകളൊന്നും തോന്നാറില്ല. അതുകൊണ്ട് ചോദിച്ചുമില്ല.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ചലച്ചിത്ര നടൻ സുകുമാരന്റെയും ചലച്ചിത്ര സംവിധായകൻ പി ജി വിശ്വംഭരന്റെയും ചരമദിനമാണ് ജൂൺ 16. ആയിരത്തി 1981 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സംഘർഷം എന്ന സിനിമയിലെ നായകന്മാരിൽ ഒരാൾ സുകുമാരനായിരുന്നു. ഈ ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ശങ്കർ ഗണേഷ് സംഗീതം നൽകിയ ഒരു ഗാനം. മുഖ്യ ഗായകൻ യേശുദാസ്.

ഇത് പഹാടി എന്ന രാഗമാണ്. പഹാഡ് എന്നാൽ ഹിന്ദിയിൽ മല എന്നാണ് അർത്ഥം. മലകളും കുന്നുകളും ഒക്കെയുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഈ രാഗം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പേര് ധന്യമായി. പഹാടി ശങ്കരാഭരണത്തിൻ്റെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി രാഗമായ ബിലവൽ എന്ന ധാട്ടിൻ്റെ ജന്യമാണ്. പക്ഷെ ബിലവലിൽ ഇല്ലാത്ത പല അന്യസ്വരങ്ങളും ഇതിൽ വരുന്നുണ്ട്. സാധാരണ ഗാന്ധാരം വരുന്നുണ്ട്, ശുദ്ധ ദൈവതം വരുന്നുണ്ട്, കൈശിക നിഷാദം വരുന്നുണ്ട്. അവിടെ സാധാരണ ഗാന്ധാരവും അന്തരഗാന്ധാരവും ഒരേപോലെ ഉപയോഗിക്കുന്നു. ഇവിടെ ശുദ്ധ ദൈവതം വരുന്നുണ്ട്, ഇവിടെ കൈശിക നിഷാദവും വരുന്നുണ്ട്. 2009 പുറത്തിറങ്ങിയ ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിലെ കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ട് എന്ന ഗാനം ബിജിബാലാണ്. പഹാടി അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്.

അനിൽ പനച്ചൂരാൻ എന്ന കവി മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്കും ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന മനോഹരമായ ഒരു രചനയും കൂടിയാണിത്. കാട്ടുതീയിൽ പെട്ടുപോകുന്ന അമ്മക്കിളിയുടെയും കുഞ്ഞിക്കിളികളുടെയും കഥയിലൂടെ ഈ സിനിമയ്ക്കുള്ളിലെ മറ്റൊരു കഥയാണ് അദ്ദേഹം പറയുന്നത്.

ചലച്ചിത്രഗാന സങ്കല്പങ്ങൾ, ആസ്വാദന രീതികൾ എന്നിവയിൽ കാലാതീതമായ മാറ്റങ്ങൾ വരാറുണ്ട്. എന്നാൽ എല്ലാ മാറ്റങ്ങളെയും അതിജീവിച്ച ചില ഗാനങ്ങളുണ്ട്. തന്റെ ആക്ഷൻ ഹീറോ ഇമേജിനെ ബാധിക്കുമെന്ന് ഭയന്ന് രജനീകാന്ത് അഭിനയിക്കാൻ അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ രാജ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഗാനം നിങ്ങളെ തമിഴകത്തിന്റെ ഓരോ അമ്മമാരുടെയും ഹൃദയത്തിന്റെ ഭാഗമാക്കുമെന്ന്. അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തു. ഹൃദയരക്തത്തിൽ ചാലിച്ചെഴുതിയതാണ് ഈ വരികൾ എന്നാണ് ഗാനരചയിതാവ് വാലി പറഞ്ഞത്. ഇടറുന്ന കണ്ഠത്തിൽ യേശുദാസിന്റെ ആലാപം.

0: రచన ఎం అజిత్.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയലോകം.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. അംഗീകാരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. വിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമറിന്റെ ഈണം.

0: Alexi Araujo responded with an equalizer in the 80th minute. And now, for a look at today's newspapers, it's over to Subhadra Ramachandran.
1: Thank you, Sunil. The peace deal between US and Iran is prominently noted on the front pages of dailies. US and Iran reach deal to end war, reopen Hormuz, headlines the Indian Express. US-Iran strike tentative peace deal as Israel refuses land pullback, reads the headline in the Statesman. Prime Minister Modi will lead the main event of the International Day of Yoga 2026 celebrations in Kolkata on June 21, writes the Asian Age. In its editorial piece titled Label Truth, the Tribune argues that FSSAI's action against misleading food labels is necessary, but only a first step. And that is back to you, Sunil.
0: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Slovakia confers its highest honor, Order of the White Double Cross First Class, on Prime Minister Narendra Modi. Prime Minister Modi to participate in G7 summit in Avignon, France today to hold bilateral meetings with Prime Ministers of Canada and UK and UAE President. And in football, Cape Verde stunned Spain in scoreless draw at FIFA World Cup. Belgium also settled for 1-1 draw with Egypt. And with that, we end the morning news. Have a nice day.
2: Akashavani, Kozhikode.
3: Art Cafe. Kalayude സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഒരു നൂറ്റാണ്ട് മുൻപ് ജർമ്മൻ സംഗീത ഗവേഷകനായ അഡ്രിയാൻ ആർനോൾഡ് ബാക്കെ കേരളത്തിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് പ്രസിദ്ധമായ ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
5: ഈ ഒരു പഠനത്തിന്റെ പ്രസക്തി കൊണ്ട് തന്നെ ആയിരിക്കും ഇതുപോലെയുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് കിട്ടിയത്. കാരണം പലപ്പോഴും അത് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്ന ആളുകളൊന്നും ഇതുപോലെയുള്ള വിഷയങ്ങളല്ല എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫെലോഷിപ്പിലേക്കുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു?
6: ഫെലോഷിപ്പിലേക്കുള്ള ജേണി ഒരു വലിയൊരു പ്രോസസ്സാണ്. ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇതൊരു ഓപ്പൺ കോളാണ്. Beyond all the subject, anybody who possesses one PhD, they can apply for the postdoctoral fellowship. Appo idu oru subject alla, pala subjects undavam oru call for il. Appo adil history undavam, sociology undavam, economics undavam, engineering undavam, paladu undavam. Adil petta ellarkum kodukkam. പക്ഷെ ഇത് ഫെലോഷിപ്പ് കിട്ടുക നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ മെറിറ്റിനനുസരിച്ചിട്ടാണ് കിട്ടുക. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ ചെയ്ത ആളുകളുണ്ടാവാം, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ എല്ലാം മാനദണ്ഡം നമ്മളുടെ പ്രൊജക്റ്റ് എത്ര വലിയ സ്ട്രോങ് ആണോ, അതിൻ്റെ ഒരു നോവൽറ്റി ഉണ്ടോ, നമ്മളുടെ CV എത്ര സ്ട്രോങ് ആണോ, ഇതിനെല്ലാം കൂടെ അനുസരിച്ചിരിക്കും. നമ്മളുടെ ഒരു റിസർച്ച് പബ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അക്കാഡമിക് ബാക്കപ്പും കൂടെ അതിന് പരിഗണിച്ച് പ്ലസ് നമ്മളുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫെലോഷിപ്പുകൾ കിട്ടുക. ഞാൻ PSMO കോളേജിൽ പഠിച്ചതാണ്. PSMO കോളേജിൽ ഡിഗ്രിയും PG കഴിഞ്ഞു, പിന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലാണ് PhD. അപ്പോൾ ആ ഒരു ജേണിയിലൂടെയാണ് ഇതിലേക്ക് പിന്നെ റിസർച്ചിലേക്ക് കടന്നു വരുന്നത്.
5: ഇപ്പോൾ ഈ വർഷം പറയുകയാണെങ്കിൽ ഈ ഫെലോഷിപ്പ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇന്ത്യയിൽ നിന്ന്?
6: ഇന്ത്യയിൽ നിന്ന് ഈ ഫെലോഷിപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-15 ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ലാസ്റ്റ് ഇയേഴ്സിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-15 ആളുകൾക്കാണ്.
5: ഇത് എല്ലാ വിഷയവും ചേർത്തിട്ടുള്ള,
6: എല്ലാ വിഷയവും കൂടെ കൂട്ടിയിട്ട്, എല്ലാ വിഷയവും കൂടെ കൂട്ടിയിട്ട് ഓൾ ഇന്ത്യ ഒരു 10-15 എന്ന രൂപത്തിലാണ് ഈ ഒരു ഫെലോഷിപ്പ്.
5: ഒരു 10 പേരിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്.
6: വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മളുടെ വോയിസിനെ കുറിച്ചും നമ്മളുടെ ഒരു ആൻസിസ്ട്രൽ ഹിസ്റ്ററിയിലേക്കുള്ള ഒരു വോയിസിനെ കുറിച്ചുള്ള ഒരു പഠനം എന്ന് പറയുന്നതിലേക്ക് ഈ ഒരു ഫെലോഷിപ്പ് കിട്ടിയത്, അതൊരു പുതിയൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിലേക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയത് എനിക്ക് കിട്ടി എന്നതിനേക്കാളും വലിയൊരു സന്തോഷം തരുന്ന കാര്യം കൂടെയാണ്.
5: ഈ ഫുൾബ്രൈറ്റ് ഫെലോഷിപ്പ് അമേരിക്കയിൽ പോയി പഠിക്കാനുള്ളതാണല്ലോ.
6: അതെ.
5: അപ്പോ താങ്കൾ ഈ ഒരു സർവകലാശാല ചൂസ് ചെയ്യാനുള്ള കാരണം അവിടെ അതിന്റെ പഠനം കുറച്ചുകൂടി നന്നാവും എന്നുള്ളതുകൊണ്ടാണോ?
6: അത്രയാണ്. കാരണം അതിന് കുറച്ചും കൂടെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഫാക്കൽറ്റി നമുക്ക് കിട്ടും. പിന്നെ ഒരു എത്നോമ്യൂസിക്കോളജിയിൽ വളരെ പ്രശസ്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. അപ്പോൾ അവരുടെ ഒരു എക്സ്പെർട്ടൈസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഒറിജിനൽ കോപ്പീസ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു പല പെർസ്പെക്റ്റീവിലും കൂടെ ഈ യൂണിവേഴ്സിറ്റി നമുക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയും അവിടുത്തെ ഫാക്കൽറ്റിയും ഫൈനലി ചൂസ് ചെയ്യാനുണ്ടായ കാരണം.
5: ഇപ്പോൾ താങ്കൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മാപ്പിളപ്പാട്ടിനെയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ പോലുള്ള ഒരാൾ വിദേശത്ത് നിന്ന് വന്ന് ഇന്ത്യയിലെ മ്യൂസിക്കിനെ റെക്കോർഡിക്കലാക്കി കൊണ്ടുപോകണമെങ്കിൽ അതിൽ കേവലം മാപ്പിളപ്പാട്ട് മാത്രമായിരിക്കില്ല ഉണ്ടാവുക.

0: മറ്റ് തരത്തിലുള്ള പാട്ടുകളെല്ലാം ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ താങ്കൾ?
1: എക്സാക്ട്ലി, മാപ്പിളപ്പാട്ട് മാത്രമൊന്നുമല്ല, നമ്മളുടെ ഒരു ഏരിയയിൽ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു, എക്സ്പാൻഡ് ചെയ്ത് പഠിച്ചു. എന്നതിലപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയ പല പാട്ടുകളും, കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രൈബൽ സോങ്ങുകളാവട്ടെ, ഫിഷിംഗ് കമ്മ്യൂണിറ്റി സോങ്ങുകളാവട്ടെ, അവരുടെ ഉള്ളിലുള്ള വല ഉണ്ടാക്കുമ്പോഴുള്ള സോങ്ങുകൾ, ബോട്ട് ലാൻഡ് ചെയ്യുമ്പോഴുള്ള സോങ്ങുകൾ, മീൻ പിടിക്കുമ്പോഴുള്ള സോങ്ങുകൾ, പുള്ളുവൻ പാട്ടുകൾ, അത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോങ്ങുകൾ. മേ ബി ഞാനിപ്പോൾ ഈ ഒരു പോകുന്ന യാത്ര അതിലേക്കുള്ളൊരു തുടക്കമാകും. സോ ഈ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ മേഖലയിലൂടെ മറ്റു പാട്ടുകളിലേക്കും കൂടെ കടന്നു ചെല്ലാനും ഇതുവരെ കാണാത്ത, ഇതുവരെ നമ്മൾ കേൾക്കാത്ത വോയിസിനെ റിട്രീവ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പണിംഗ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.
0: താങ്കളൊരു കലാകാരനാണ്, മാപ്പിളപ്പാട്ടും കോൽക്കളിയും എല്ലാം അവതരിപ്പിക്കുന്ന ആളുകൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 100 വർഷം മുൻപ്, ഒരു 100 മുൻപുള്ള മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ സംഗീതം എപ്പോഴും ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ 100 മുൻപുള്ളൊരു റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ ഇന്നത്തെ ആലാപന ശൈലിയുമായിട്ടോ വരികളിലോ ഒക്കെ കാര്യമായൊരു വ്യത്യാസമുണ്ടോ?
1: പാട്ടിനൊരു ജേണി ഉണ്ടല്ലോ, അത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഡിക്കേഡ്സിലും ഓരോ കമ്മ്യൂണിറ്റിയിലും അവരുടെ കൾച്ചറുമായിട്ട് അവരുടെ വേ ഓഫ് ലിവിങ്ങുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നൊരു പെർസ്പെക്റ്റീവ് അതിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നിൽക്കുന്ന പാട്ടാണോ അന്നുള്ളത് എന്ന് പെട്ടെന്നൊന്നും ഒരു ആൻസർ അതിന് പോസിബിൾ അല്ല. കാരണം നമ്മൾ ഇന്നത്തെ പാട്ടുകളൊക്കെ കുറച്ചും കൂടെ ആളുകളുടെ ഒരു വൈബ്രൻസി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സോങ്ങുകൾ, പക്ഷെ അന്ന് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ടുകളുടെ വേറൊരു രൂപം എന്ന് വേണം നമുക്കതിനെ പറയാൻ.
0: ഇപ്പൊ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് പറയാൻ കഴിയുമോ?
1: കോൽക്കളിയുടെ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു ആ കോൽക്കളി പാട്ട്.

0: ഇങ്ങനെ മനസ്സിലേക്ക് പാടുന്ന പാട്ടുകളാണ് 1938 പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാര്യം ഒരു ഇമോഷണലി നമ്മൾ വലിയ അറ്റാച്ച്ഡ് ആയി പോകും ഈ പാട്ട് കേൾക്കുമ്പോൾ. നമ്മളുടെ ഒരു, ഞാൻ അതിന് പലപ്പോഴും പറയാറുണ്ട്, ഒരു മൈൻഡ് ബോഡി ജർക്കിങ്, നമ്മളുടെ ഒരു മനസ്സിലേക്കും ബോഡിയിലേക്കും അതിൻ്റെ ഒരു സ്പാർക്ക് ഇങ്ങനെ വരാറുണ്ട്. ആ അത്തരത്തിലുള്ള ഒരു അന്നത്തെ റെക്കോർഡിങ്ങിന്റെ ഒരു പരിമിതികൾക്കിടയിലും ആ ഒരു സുഖം നമുക്ക് ആ പാട്ടുകളിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും എന്നതാണ്. പക്ഷെ ഇന്നത്തെ പാട്ടുകൾ, ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും കലോത്സവങ്ങളിലൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ കുറച്ചും കൂടെ വേറെ രൂപത്തിലുള്ള പാട്ടുകളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം, മുന്തി ബഹർ നീന്തിടയിഷ്കുടെ ചിന്ത മികന്ധര ശിക്കുളലങ്ക. ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു
1: സാധനങ്ങളിലൊന്നും
0: ആ റിതത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. ഇന്നൊക്കെ കുറച്ചും കൂടെ ഒരു റിതമിക് പാറ്റേണും അതിൻ്റെ നൊട്ടേഷണൽ സിസ്റ്റത്തിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ മാറ്റങ്ങൾ കാലാനുസൃതമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അർണോൾഡ് അഡ്രിയൻ ബാക്കേ പോലും ഒരു 1870 നമ്മൾ ഈ ഒരു റെക്കോർഡിങ് സാധനങ്ങൾ, ഒരു വോയിസ് മനുഷ്യൻ്റെ റെക്കോർഡ് ചെയ്യുന്നു, അത് വീണ്ടും തിരിച്ച് കേൾക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വാക്സ് സിലിണ്ടർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്കോർഡിങ് ടെക്നോളജിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വാക്സ് സിലിണ്ടർ ടെക്നോളജി റെക്കോർഡിങ്ങും അർണോൾഡ് ആഡ്രിയൻ ബാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ജർമ്മനിയിൽ അത് അവൈലബിളും ആണ്. ലോകത്തിൽ ആദ്യം വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ടെക്നോളജി നമ്മളുടെ പാട്ടുകളെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിസർച്ചർ ഉപയോഗിക്കുന്നുണ്ട്, അത് ഷുവറാണ്. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറവായത് കാരണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേ ചെയ്താൽ അത് ഡ്യൂറബിലിറ്റി നഷ്ടപ്പെടുന്നൊരു ഡിവൈസ് ആയതുകൊണ്ടാണ് ടെഫി ബാൻഡിലേക്ക് പോകുന്നത്. റെക്കോർഡിംഗ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ അതേ ടെക്നോളജി ഉപയോഗിച്ച് സൗണ്ട് റെക്കോർഡ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്ത ഒരു ചരിത്രം നമ്മളുടെ മലബാറിനും കേരളത്തിനും പറയാനുണ്ട് എന്നുള്ളത് ഷുവറാണ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അത് നമുക്ക് അവൈലബിൾ ആവുന്നത് അല്ലേ?
0: കറക്റ്റ്.
1: കണ്ടെത്താനും കഴിയുന്നത്
0: ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും അതിന് മുമ്പുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനൊക്കെയുള്ള നിമിത്തമാകും ഈ ഒരു ജേണി, ഈ ഒരു ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അല്ലാതെ തന്നെ ഇപ്പോൾ യൂറോപ്പിലെയൊക്കെ മറ്റ് പല സർവകലാശാലകളിലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള റെക്കോർഡിങ്ങുകൾ ആ കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് റെക്കോർഡ് ചെയ്ത് വെച്ച് കൊണ്ടുപോയത് ഉണ്ടാവാമല്ലോ.
0: ഷുവർ ഷുവർ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു പരിമിതമായ റീഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയത് സൗത്ത് ഏഷ്യയെക്കുറിച്ച്, ഇൻക്ലൂഡിങ് സൗത്ത് ഇന്ത്യയെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഫോക്ക് മ്യൂസിക്

0: മ്യൂസിക്കിനെ കുറിച്ചും അത്തരത്തിലുള്ള സോങ്ങുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഗവേഷണം നടത്തി സൂക്ഷിച്ചത് അർണോൾഡ് ആഡ്രിയാൻ ബാക്കെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മുംബൈ ആളുകൾ ഉണ്ടാവാം, നമുക്കറിയൂല. പക്ഷേ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമുക്കത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ സാധിച്ചിട്ടില്ല. മേ ബി ഉണ്ടാകാം, നമ്മളുടെ ഈ ഒരു സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ മേ ബി പറ്റിയേക്കാം. അതൊക്കെ നമ്മളുടെ ഇതിൻ്റെ ഭാഗമാണ്. റിസർച്ചർ പൂർണ്ണമാകുന്നത് നമ്മളുടെ ആളുകളെയും കൂടെ അതിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോഴാണ്. ഫുൾ ബ്രൈറ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളുടെ പ്രൊജക്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ അപ്പുറമുള്ള സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അത് ഇൻ്റർവ്യൂവിൽ പോലും എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അമേരിക്കയും തിരിച്ചു വന്ന് നിങ്ങളുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ സോങ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു, അവരുടെ അറിവ് ഈ ഒരു സോങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ള ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ്.
1: അത് വലിയൊരു കാര്യമാണ് അല്ലേ?
0: ഓ, പിന്നെ നമ്മളുടെ നാടിനെ കുറിച്ചുള്ള ഒരു ഹെറിറ്റേജ്.
1: പ്രത്യേകിച്ചും താങ്കളുടെ സ്വദേശമൊക്കെ ഇതിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു നാടാണ് പരപ്പനങ്ങാടിയൊക്കെ.
0: എന്റെ നാടും കൂടെ അതിനു വേണ്ടിയുള്ള ഒരു സോഴ്സ് ആണ് എന്നതാണ്.
1: അതെ, നാടിന്റെ ഒരു ചരിത്രം അന്വേഷിച്ച് പോവാണ്. അപ്പോ
0: കറക്റ്റ്, നമ്മളുടെ നാടിന്റെ ചരിത്രത്തെ അന്വേഷിച്ച് പാട്ടിലൂടെ എങ്ങനെയാണ് ഒരു അറബിക്കടൽ കടന്ന് അറ്റ്ലാന്റിക് കടൽ കടന്ന് ഒരു പാട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നൊരു ജേണിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.
1: വലിയൊരു ഒരു സ്വപ്ന സമാനമായ ഒരു യാത്രയായത് മാറട്ടെ. അതോടൊപ്പം സമാനമായി ഇത്തരത്തിലുള്ള സംഗീതവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെയോ മലബാറിലെയോ നഷ്ടപ്പെട്ടു പോയ സംഗീതത്തെ അന്വേഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഗവേഷകരുണ്ടോ? സമാന വിഷയങ്ങളിൽ ഗവേഷണം നടന്നതായിട്ട് താങ്കളുടെ അറിവിലുണ്ടോ?
0: നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ, മ്യൂസിക്കോളജി പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഗവേഷണം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അർണോൾഡ് ആഡ്രിയൻ ബാക്കിയുടെ ഗവേഷണം നടത്തുന്നതായിട്ട് ആരും നമ്മളുടെ കേരളത്തിൽ ഇല്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അത് ആമി കാത്തലിൻ ജെറാസ് ബോയ് ആണ് അതിൻ്റെ ചില സാധനങ്ങൾ ഇന്ത്യയിൽ പഠിച്ചത്. വേറെ ആരും അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ളൊരു പഠനം നടത്തിയതായിട്ട് ഇല്ല. പിന്നെ വെസ്റ്റ് ബംഗാളിലെ റെക്കോർഡിങ്സിനെ കുറിച്ച് അവിടുന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൂടെയൊക്കെ ഇദ്ദേഹം ആ റെക്കോർഡിങ്സിലൊക്കെ ഇദ്ദേഹം അർണോൾഡ് ബാക്കി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സാധനങ്ങൾ ഇവിടെയുള്ള ഒരു റിസർച്ച് സ്കോളർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നല്ലാതെ ഒരു എക്സ്റ്റെൻസീവ്ലി ഇദ്ദേഹത്തെക്കുറിച്ച് പഠനം നടത്തിയ ഒരു ശബ്ദത്തെക്കുറിച്ച് പഠനം പല മേഖലകളിലുണ്ട്. പക്ഷേ ഈ ഒരു വോയിസ് റെക്കോർഡ് എസ്പെഷ്യലി റിലേറ്റഡ് ടു അർണോൾഡ് ആഡ്രിയൻ ബാക്കെ എന്ന് പറയുന്ന ഒരു റിസർച്ച് നമ്മളുടെ കേരളത്തിലും മലബാറിലും സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിൽ തന്നെ വളരെ
1: റയർ ആയിരിക്കാം, നടന്നിട്ടുണ്ടാവില്ല. അതെ. ഇനി താങ്കളൊരു ഗവേഷകൻ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു 500 വർഷം മുന്നിലേക്ക് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഭാവിയിലേക്കായിട്ട് നമ്മളായിട്ട് ചെയ്യേണ്ട മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആർക്കൈവൽ പരിപാടികൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ?
0: നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും 2030 ഗോളൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്ന പോലെ നമ്മൾ നമ്മളുടെ ചുറ്റുപാടിനെ, കടലിനെയും നമ്മളുടെ അറ്റ്മോസ്ഫിയറിനെയും സംരക്ഷിക്കുന്ന പോലെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മളുടെ പാട്ടുകളും കലാരൂപങ്ങളും. നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇത്തരത്തിലുള്ള പാട്ടുകളിലേക്കും കലാരൂപങ്ങളിലേക്കും എങ്ങനെ കൊണ്ടുവരും എന്നതാണ്. നമ്മളിന്ന് പാടുന്ന പല പാട്ടുകളും, നമ്മളിന്ന് പെർഫോം ചെയ്യുന്ന പല കലാരൂപങ്ങളും നമ്മളുടെ മാത്രമല്ല, നമ്മൾക്ക് 1920 മുമ്പുള്ള ആളുകളിൽ നിന്ന് കിട്ടിയതാണ്, അത് 2130 കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. നമുക്ക് ഇന്ന് ആ റെക്കോർഡിങ്സിനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ ഒരു സോഴ്സ് പോലും അവൈലബിൾ അല്ല. അമേരിക്കയിൽ പോയിട്ടാണ് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോകണം. ഇനി നമ്മളുടെ മുമ്പിലുള്ള ചാലഞ്ച് ഇതാണ്, 2020 26 നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഈ ഡേറ്റുകളിലുള്ള പാട്ടുകൾ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കുന്നുണ്ട്? 2130 ജനിക്കാനുള്ള ഒരു കുട്ടിയുടെ അന്നത്തെ സസ്റ്റൈനബിൾ ലേൺ അബൌട്ട് ദ മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫ്യൂച്ചർ ആർക്കൈവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതിലേക്ക്. ഞാൻ മനസ്സിലാക്കുന്ന ഈ റെക്കോർഡിംഗ് സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആർക്കൈവ്സിലാണ് കുറെ കൂടെ വോയിസ് റെക്കോർഡിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്, കുറച്ചുകൂടെ ശേഷമാണെങ്കിൽ പോലും. അപ്പോൾ അത് വിപുലമായിട്ട് ഇത്തരം സോങ്ങുകളെ നമ്മൾ സൗണ്ട് ആർക്കൈവ്സുകളായിട്ട് സൂക്ഷിക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാൽ പോലും അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടാക്കണം, ഉണ്ടാക്കും. ഈ ഒരു പുതിയ പെർസ്പെക്റ്റീവൊക്കെ അതിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മുടെ നാടിൻ്റെ സംസ്കാരം, സംഗീതം ഇവയെല്ലാം അന്വേഷിച്ചുകൊണ്ട് മലബാറിൽ നിന്നും താങ്കൾ പുറപ്പെടുകയാണ് അമേരിക്കയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലേക്ക്. അത് നല്ല രീതിയിൽ ആ പഠനം നടത്തട്ടെ. കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ സംസാരിച്ചതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ അവിടെ പോയി പഠനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് സംസാരിക്കാനുണ്ടാവും എന്നറിയാം. അത് തിരിച്ചു വന്നതിന് ശേഷം ഒന്നുകൂടി ആകാശവാണിയിൽ വന്ന് അത് പങ്കുവെക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്.

0: മാപ്പിളപ്പാട്ടുകളെ ആസ്പദമാക്കിയുള്ള ഗവേഷണത്തിന് ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടിയ തിരൂരങ്ങാടി PSMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഹസീബുമായി ഫഹദ് റസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ഇനി ലളിതഗാനങ്ങളാണ്. ആദ്യം P. മാനവേദൻ പാടിയ ഗാനം. ഗാനരചന വിനീത് കുന്നത്തറ, സംഗീതം അഷ്റഫ് കുരിക്കൾ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
2: ഇപ്പോൾ സമയം 9:00.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം പ്രൊഫസറായും കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റ്, ഡി എൻ ബി കോഴ്സിലെ അധ്യാപകൻ എന്നീ നിലകളിലും കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി സ്തുത്യർഹ സേവനം ചെയ്യുന്ന ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട് തന്റെ തുടക്കകാലത്തെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും അന്നത്തെ കോഴിക്കോട്ടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഡോക്ടർ ഇപ്പോൾ ഇത്രയും റിട്ടയർ ചെയ്തതിനു ശേഷം 20-ലേറെ വർഷം ഒരു സ്ഥലത്ത് സെർവ് ചെയ്തു. ഡോക്ടർ 80s കടന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഡോക്ടറുടെ റുട്ടീൻ എങ്ങനെയാണ് ഇപ്പോഴും? ഡോക്ടർ ഒരു ഹെൽത്ത് റുട്ടീനാണ് ഉദ്ദേശിക്കുന്നത്?
2: ഹെൽത്ത് റുട്ടീൻ എന്ന് വെച്ചാൽ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് സ്ട്രിക്റ്റ് ഡയറ്റ് കഴിക്കുന്ന ആളാണ്. സ്ട്രിക്റ്റ് ഡയറ്റ് എന്ന് വെച്ചാൽ വയറ് നിറയെ കഴിക്കുന്നതല്ല പറഞ്ഞത്, ഉദ്ദേശിക്കുന്നത് ഒരു ഡയറ്റിംഗ് റെജീമിൽ. അതായത് ഒരു കാലത്ത് ഞാൻ 75 kg വരെ വെയിറ്റ് ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് നോക്കിയാൽ 60 അല്ലെങ്കിൽ 61 kg ഉണ്ടാവുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു സ്റ്റാർവ് ചെയ്യുന്ന ആളല്ല, ഒരു ഹംഗ്രി ആയിട്ട് നടക്കുന്ന ആളല്ല. ഞാൻ ഗ്രാജുവലായിട്ട് എൻ്റെ ആഹാരങ്ങൾ നിയന്ത്രണം ചെയ്തിട്ട്, ക്വാണ്ടിറ്റി നിയന്ത്രണം ചെയ്തിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിക്കും, പക്ഷേ ക്വാണ്ടിറ്റി കുറയും. അന്നജം എന്നുള്ള ഒരു വാചകം പറയുന്നുണ്ട്, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, അതാണ് നമ്മളെ വെയിറ്റ് കൂട്ടാനുള്ള മെയിൻ ഒരു കാരണം. അത് കൂടുതൽ കഴിക്കുന്നത്, അത് നല്ലപോലെ കുറച്ചാൽ കഴിക്കുക. പിന്നെ ഒരിക്കലും വയറ് നിറയെ ഫുള്ളാവില്ല. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡയറ്റിങ് ചെയ്യുമ്പോഴേ ഒരു സഡനായിട്ട് നേരത്തെ 4 chapati കഴിക്കുന്ന ആൾ പിന്നെ 3 മൂന്നുള്ളത് 2 രണ്ടിനേക്കാളും പിന്നെ കുറയ്ക്കരുത്. കുറച്ചാൽ നമ്മൾ ക്ഷീണിച്ച് പോകും. അതുപോലെ തന്നെ ഈ ലിമിറ്റഡായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും. അതൊക്കെ അങ്ങനെ ഒരു ലക്ഷൂരിയസ് ആയിട്ടുള്ളതല്ല, ആഡംബരമായിട്ടുള്ളതൊന്നുമല്ല. സാധാരണ ആൾക്കാർ കഴിക്കുന്ന പോലത്തെ ഒന്നുമില്ലെങ്കിൽ പോലെ ഞാലിപ്പൂവൻ പഴമോ അങ്ങനെ ചെറുപഴം ഏതാലോ ഈ മധുരനാരങ്ങ കിട്ടുന്ന സമയത്ത് അതോ ഇങ്ങനത്തെ ഒക്കെ കഴിക്കും. അല്ലാതെ എപ്പോഴും ഡസൺ ഡസൺ കണക്കിൽ ആപ്പിൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കഴിക്കുകയോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് കിട്ടി സൂപ്പർ മാർക്കറ്റിൽ, അങ്ങനത്തെ ഒക്കെ കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നാറുമില്ല. അത് കഴിച്ചതുകൊണ്ട് പ്രത്യേകത ഒന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ റെഗുലറായിട്ട് ഒരു എൻ്റെ ഇപ്പോൾ ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 50 ആയിട്ട് ഞാൻ ഡെയിലി ഈവനിങ് ഒരു 1/2 hour എക്സസൈസ് ചെയ്യും. എക്സസൈസ് എന്ന് വെച്ചാൽ അങ്ങനെ ഫൈൽമാനുമാർ പോലെ ചെയ്യുന്നതല്ല, ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല. പക്ഷേ എൻ്റെ കാല് തൊട്ട് തലവരെയുള്ള കഴുത്തിൻ്റെ മസിൽസിനെ എല്ലാത്തിനും കിട്ടുന്ന കുറച്ച് എക്സസൈസ്. പിന്നെ നമ്മൾ ഈ അനാറ്റമിയൊക്കെ പഠിച്ചതുകൊണ്ട് ഇനി പലതിനും ആര് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ എക്സസൈസ് ഡെയിലി ചെയ്യും. അത് ഞാൻ അഥവാ വീട്ടിലെത്തുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു 8 മറ്റേ ആയിട്ടുണ്ടെങ്കിൽ രാത്രിയത്തെ ഊണ് ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ഒരു 1/2 hour ചെയ്തിട്ടേ ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 7 ഇല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 5 ആയാലും ഇത് ചെയ്തിരിക്കും. അതിനെപ്പറ്റി സംശയമില്ല. പിന്നെ നടക്കാനാന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോകാറില്ല. എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്ന നമ്മുടെ വീട്ടിൻ്റെ അടുത്തേ പോകാനില്ല, എല്ലാവരും പരിചയക്കാരായിരിക്കും. അവർ ഓരോന്ന് സംസാരിച്ചതിനോട് നമ്മളെ നടത്തവും ശരിയാവില്ല, സമയം പോകുന്നുള്ളതാണ്. ഞാൻ വീട്ടിനുള്ളിൽ തന്നെ, എൻ്റെ വീടങ്ങനെ അത്ര വലിയ വീടൊന്നുമല്ല, എന്നാലും അത്യാവശ്യം 2-3 റൂമുകളൊക്കെ ഉണ്ട്. അത് എല്ലാ റൂമുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി ചുറ്റി ഇങ്ങനെ വന്നിട്ട് നടക്കും.

0: അതായത് ഓരോ തവണ നടക്കുമ്പോൾ 10 മിനിറ്റ് നേരം നടക്കും. അപ്പോൾ അങ്ങനെ ദിവസത്തിൽ 3 തവണ അത് ഞാനൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആഹാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ അടുത്ത് ഒരാൾ ഈ തര എക്സസൈസിനെ പറ്റി അറിയാവുന്ന ഒരു സീനിയർ കൺസൾട്ടൻറ്റ് തന്നെ പറഞ്ഞതാണ്, 10 മിനിറ്റ്സ് ആഫ്റ്റർ, അതായത് 10 മിനിറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നടക്കും വീട്ടിനുള്ളിൽ, അതുപോലെ ലഞ്ച് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് രാത്രിയും അതുപോലെ നടക്കും. അത് ഒരിക്കലും അതിലൊരു പാളിച്ച പറയാൻ സമ്മതിക്കില്ല. പിന്നെ ഓഫ് കോഴ്സ് എന്താ നിങ്ങൾ വല്ല കല്യാണത്തിന് പോയിട്ട് പോയാലും അവിടെ ഇങ്ങനെ നടക്കുമോ, അങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ അയ്യോ ഞാൻ നിങ്ങളുടെ തൊഴുത് പറയാം, അത്ര സ്ട്രിക്റ്റാണെന്ന് ഞാൻ ആവാറില്ല. അത്യാവശ്യം ഇതൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നതാണ്. പിന്നെ രാവിലെ ഒരുപാട് നേരം കിടന്നുറങ്ങി, 8 മണിയോ 9 മണിയോ വരെ കിടന്നുറങ്ങില്ല, 5:30 ആകുമ്പോൾ എങ്ങനെയാലും എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കപ്പ് വെറും വെള്ളമല്ല, എന്തായാലും വെള്ളച്ചായയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ എന്തായാലും ഒന്ന് കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ റുട്ടീനായിട്ട് പോകും. കോൺട്രസ്റ്റ് കണ്ണാശുപത്രിക്കാരെ തന്നെ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അവിടുത്തെ ഈ ടൈം അവർ ഫിക്സ് ചെയ്ത് തന്നത് തുടക്കത്തിൽ തന്നെ 8 മണി തൊട്ട് 1 മണി വരെ എന്നാണ്. അതായത് ഡി എൻ ബി സ്റ്റുഡൻസിന് 30 മണിക്കൂർ ആഴ്ചയിൽ ഈ ഫാക്കൾട്ടി വേണമെന്നുള്ളതാണ് നിർബന്ധം. അങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 5 മണിക്കൂർ ദിവസവും അങ്ങനെ 6 ദിവസം തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ 6 ദിവസം ഡെയിലി 5 മണിക്കൂർ വീതം അവിടെ വേണത്. അപ്പോൾ 30 മണിക്കൂറുമായി, 8 മണി തൊട്ട് 1 മണി വരെയാണ് ഞാനവിടെ ഇരിക്കുന്നത്. അവിടെ പഞ്ചിങ് സിസ്റ്റമൊക്കെ ഉണ്ട്, അതിന് 8 മണിക്ക് 1 or 2 മിനിറ്റ് ഇപ്പുറത്തോ അപ്പുറത്തോ ആയിട്ട് ഞാൻ പഞ്ച് ചെയ്തിരിക്കും. കറക്റ്റ് 8 മണിക്ക് എൻ്റെ ഒപി റൂമിൽ ഉണ്ടാവും, എന്നിട്ട് വരുന്ന പേഷ്യൻസിനെയൊക്കെ നോക്കും, അങ്ങനെ 1 മണി വരെയേ നോക്കും, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകും. അതൊക്കെ വളരെ പങ്ച്വലായിട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധമുള്ളതാണ്, അതൊക്കെയാണ്. പിന്നെ ഉച്ചക്ക് കിടന്നുറങ്ങുന്ന ഒരു ഹാബിറ്റ് എനിക്ക് പണ്ട് തൊട്ടേ ഇല്ല, ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അന്ന് തൊട്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. ഉച്ചക്ക് ആരെങ്കിലും കിടന്നുറങ്ങുന്നു പറഞ്ഞാലും ഞാൻ ഉറങ്ങുകയില്ല, ഒരു എനിക്ക് ആവശ്യം തോന്നാറില്ല. പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഹൗസ് സർജൻസിയൊക്കെ ചെയ്യുമ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അത് നൈറ്റ് ഡ്യൂട്ടി 12 മണിക്കൂർ നൈറ്റ് ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും പകലും ഉറങ്ങിയില്ലെങ്കിൽ അന്ന് നൈറ്റ് ഡ്യൂട്ടി എടുക്കണമല്ലോ, അത് പറ്റാതെ വരും. അങ്ങനത്തെ സമയത്ത് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ പകലൊന്നും കിടന്നുറങ്ങാറിയില്ല. ഇതൊക്കെയാണ് റുട്ടീൻ, ഒരു ഹാബിറ്റ്, ഇതൊക്കെ അങ്ങനെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നത്.
1: അന്നിപ്പോൾ പഠിക്കുന്ന കാലത്ത് ഡോക്ടർ ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം ഒരു നല്ല ഒരു സ്റ്റുഡിയസ് പേഴ്സണാണ്. ഇപ്പോൾ ഡോക്ടർ വിശേഷം അസാധാരണ സ്റ്റുഡൻ്റ് ഒന്നും അല്ലെങ്കിൽ കൂടി അല്ലാന്ന് ഡോക്ടർ പറയുന്നു, പക്ഷേ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഇത് ഡോക്ടറുടെ ഭാഗ്യം കൊണ്ട് വന്നു എന്ന് ഡോക്ടർ പറയുന്നു. എനിവേ, ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷൻ്റെ ഒരു ഒരു എസൻഷ്യാലിറ്റി ആണല്ലോ, പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസിങ് ഡോക്ടർക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്കോപ്പ് എങ്ങനെയാണ് ഡോക്ടർ? എങ്ങനെയായിരുന്നു ഈ ഇപ്പോൾ ഇത്രയും ഈ കാലത്തെ നമ്മളെ സംഭാഷണ മധ്യേ ഡോക്ടർ സൂചിപ്പിച്ചു പണ്ട് ഒഫ്താൽമോളജിക്ക് 1 ടെക്സ്റ്റ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 30 ടെക്സ്റ്റ് വന്നു എന്ന്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോസസ്സ് ഡോക്ടർ എങ്ങനെയാണ് പെർസ്യൂ ചെയ്യുന്നത്?
0: ഈ CME എന്നാണ് അതിന് പറയുന്നത്, കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ഈ അടുത്ത കാലത്തായിട്ട്, അടുത്ത കാലത്ത് വെച്ചാൽ ഒരു 20 വർഷമായിട്ട് അല്ലെങ്കിൽ 25 വർഷമായിട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ്. അത് വരാനായിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ MBBS പഠിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഡോക്ടർമാർ തന്നെത്താനെ വായനയോ പഠിത്തമോ നിർത്തിയിട്ട് ഒന്നും ചെയ്യാതെ വെറും പ്രാക്ടീസ് മാത്രം ചെയ്യുമായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ ഈ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കേരള സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ TC മെഡിക്കൽ കൗൺസിൽ, ട്രാവൻകൂർ കൊച്ചിയൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. ഇതിലൊക്കെ രജിസ്ട്രേഷൻ, ഈ രജിസ്ട്രേഷൻ ഈ കുറേ വർഷമായിട്ട് കൊടുക്കുന്നത് ഡോക്ടർമാർക്ക് 5 വർഷത്തേക്കേ കൊടുക്കുള്ളൂ. 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഈ രജിസ്ട്രേഷന് പുതുക്കണമെന്നുണ്ടെങ്കിൽ 30 മണിക്കൂറിലെ ഈ CME കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അറ്റൻഡ് ചെയ്തിരിക്കണം, അതിനുള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിരിക്കണം, അത് മുഴുവനും അതിൻ്റെ കോപ്പി ചേർത്തിട്ട് വേണം റീ രജിസ്ട്രേഷനായിട്ട് സബ്മിറ്റ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഒരു റൂൾസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ കൊണ്ടുവന്നു. അതില്ലാതെ റീ രജിസ്ട്രേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പ്രസ്ഥാനം വന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. അപ്പോൾ 25 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ TC മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പെർമനൻ്റ് ആണ്, ഈ 5 വർഷത്തേക്കുള്ളതൊന്നുമല്ല. ഞാൻ 1969 രജിസ്റ്റർ ചെയ്തത്, ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്തത്. അന്ന് തൊട്ടേ ഉള്ള സർട്ടിഫിക്കറ്റിന്, പിന്നെ അതിന് ആ സർട്ടിഫിക്കറ്റിന് മാത്രം ഒരിക്കൽ അയച്ചിട്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഉള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെയല്ല, എല്ലാം 5 കൊല്ലത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വളരെ എസൻഷ്യലാണ്. അപ്പോൾ അത് വെറുതെ പോയി അവിടെ അറ്റൻഡ് ചെയ്യുന്ന പോരാ, സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം ഈ ഓരോ തവണ റീ രജിസ്ട്രേഷന്. അതിൽ ഓരോ തവണയും സർട്ടിഫിക്കറ്റ് ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ അതിന് ഇത്ര മണിക്കൂറിലെ ഈ CME അറ്റൻഡ് ചെയ്തെന്നുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അതായത് TC മെഡിക്കൽ കൗൺസിൽ സാങ്ഷൻ ചെയ്തത് അത് 30 അവേഴ്സ് വേണം. അതുകൊണ്ടാണ് ഈ ഇതിനൊക്കെ CMEക്കൊക്കെ ആൾ കൂടുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് CMEക്ക് പ്രസംഗിക്കുന്നവരും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും പോവുകയല്ല. ഇത് വെറുതെ ഒരു ദിവസം മെനക്കെടണം അതിന് പോയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അല്ലെങ്കിൽ 2 ദിവസത്തെയാണെങ്കിൽ 2 ദിവസം. അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ തന്നെത്താനെ എപ്പോഴും ജേണൽസ് വായിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്സ്റ്റ് വന്നാലേ അത് ഒന്ന് എടുത്ത് വായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ പബ്ലിക്കേഷൻസൊക്കെ വായിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെത്താനേയും നടക്കും. പക്ഷേ അതൊന്നും ഇല്ലാത്തപ്പോൾ ഈ CME പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാമെന്ന് പറയണം. അത് ഇപ്പോൾ എനിക്കിതൊന്നും ആവശ്യമില്ലെങ്കിൽ

0: എങ്കിലും ഞാൻ ഈ സി എം ഇ പ്രോഗ്രാമുകൾ ഈ കോഴിക്കോട് സിറ്റിക്കകത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തടുത്തുള്ള എല്ലാ സി എം ഇ പ്രോഗ്രാമുകൾക്കും രാവിലെ തൊട്ട് പോകും, പിന്നെ ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെ അവിടെ ഇരിക്കും, ഇത് മുഴുവനും കേൾക്കും. അപ്പോൾ ചില സി എം ഇകളിലൊക്കെ എൻ്റെ അടുത്ത് ചില ടോപ്പിക്കുകൾ, ഇപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, അപൂർവമായിട്ട് ഒരു കീനോട്ട് അഡ്രസ്സ് എന്നുള്ളത് പറയണമെന്ന് പറയും. അപ്പോൾ അത് ഞാൻ കീനോട്ട് അഡ്രസ്സ് പ്രിപ്പയർ ചെയ്തിട്ട് പോയി വായിക്കും പറയും. പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോഴേ ഈ ഡിസ്കഷനിൽ ഒരു ചെയർമാനായിട്ടിരിക്കണം അല്ലെങ്കിൽ മോഡറേറ്ററായിട്ടിരിക്കണം, അതൊക്കെ ചെയ്യും. പിന്നെ ഈ ടോപ്പിക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് വളരെ അപൂർവമായിട്ട്, അങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നത് ഒരു 5-6 തവണ മറ്റേ ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇത്ര നാളത് കൊണ്ട്, അല്ലെങ്കിൽ 10 തവണ എന്ന് വെച്ചോളൂ. അതിൽ കൂടുതൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാം. യങ്സ്റ്റേഴ്സ് ഇതിനൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എപ്പോഴും ഇതിനായിട്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരുണ്ട്. യങ്സ്റ്റേഴ്സ് പലവരും എൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും, അവർക്കൊക്കെ ചാൻസ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി നടത്തണമെന്ന് പറയാറില്ല. പക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് ചിലപ്പോൾ റിമാർക്കൊക്കെ പറയാനൊക്കെ പറയും. പിന്നെ ദൂരെ ദൂരെ പോയിട്ടൊന്നും ഞാനിങ്ങനെ ഒന്നും ഇപ്പോൾ പറയില്ല, അത് സാധ്യമല്ല. ഒന്നായിട്ട് നമ്മുടെ റുട്ടീൻ വർക്കിൻ്റെ ഇടയിൽ, പിന്നെ കോൺഫറൻസുകളിലൊക്കെ പോയാലും അവിടെ ഇങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യും, ഓരോ പ്രസൻറ്റേഷനുകളൊക്കെ കേൾക്കും, അതൊക്കെ ചെയ്യും. ഇതൊക്കെ അത്യാവശ്യമാണ്, ഞാനതിൽ വളരെ നന്നായിട്ട് വിശ്വസിക്കുന്ന ആളാണ്.
1: ഡോക്ടർ ഇവിടെ പഠിക്കുന്ന 60-കളിൽ കോഴിക്കോട് വന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ഈ ശിഷ്യനായിട്ട് പഠിച്ച ഒരാളാണ്. ആ ബാച്ചുകൾ ആദ്യത്തെ ഒരു ഫോമേറ്റീവ് ഇയേഴ്സിൽ വളരെ അതിപ്രശസ്തരായ മനുഷ്യരാണ്. പിന്നീട് മോശമായി എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാലും അന്നത്തെ ടീച്ചേഴ്സ് ഒരു വേറിട്ട തരത്തിൽ, കാരണം ഒരു ജനറേഷൻ്റെ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷനെ ഷേപ്പ് ചെയ്യാവുന്ന ഒരു ചരിത്ര നിയോഗം ഏറ്റെടുത്ത മനുഷ്യരായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് അങ്ങ് പഠിച്ചത്. അപ്പോൾ കാലം ചെല്ലുന്തോറും ആ ഒരു ബോധന രീതി, ടീച്ചിങ് മെത്തഡോളജികൾ മാറുകയാണ്. ഒരു അധ്യാപകൻ്റെ സാന്നിധ്യം ഇല്ലാതെയും പഠിക്കാവുന്ന രീതിയിലേക്ക് സാങ്കേതികത മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു ലോകമാണ്. പിന്നെ അങ്ങ് ഇപ്പോൾ 20 വർഷത്തോളമായിട്ട് ഇവിടെ DNB അധ്യാപകനായി വർക്ക് ചെയ്ത ഒരാളാണ്. ഈ അധ്യാപന ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം ഈ കാലത്തിലൂടെ അങ്ങ് കടന്നു വന്നിട്ടുണ്ട്, എല്ലാ തരത്തിലൂടെയും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇലസ്ട്രിയസ് ടീച്ചേഴ്സ് മുതൽ മോഡേൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോംപ്റ്റുകൾ വരെയുള്ള ലോകം കണ്ടൊരു മനുഷ്യനാണ്. എന്താണ് ഈ ഒരു ടീച്ചർ എന്ന നിലയിലുള്ള ആ ഷിഫ്റ്റുകളെ കുറിച്ച് ഡോക്ടർക്ക് തോന്നുന്നത്?
0: അതൊരു നല്ലൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. പക്ഷെ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ, ഈ നേരത്തെ, അതായത് വർഷങ്ങൾക്ക് ഞാൻ മെഡിക്കൽ സ്റ്റുഡൻറ്റ് MBBS സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അന്നത്തെ പഠിപ്പിക്കുന്ന മെത്തഡ് തന്നെ വേറെ ആയിരുന്നു, നോ ഡൗട്ട്. അത് വെച്ചാൽ എല്ലാ ക്ലിനിക്കൽ ബേസ്ഡ് ആണ്. അത് പേഷ്യൻസ് ഉണ്ടാവും, പേഷ്യൻ്റ് കാര്യങ്ങളൊക്കെ പറയും, അത്യാവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പഠിപ്പിക്കലായിരിക്കും, അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള പഠിപ്പിക്കലായിരിക്കും. അങ്ങനെ അത് ഗ്രാജുവലായിട്ട് പോയിട്ട് ഈ ക്ലിനിക്കൽ ഓറിയൻറ്റഡ് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മെത്തഡിൽ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. ഏത് പേഷ്യൻ്റ് വന്നാലും അവരുടെ അപ്പുറം പറഞ്ഞത് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് എഴുതി കൊടുക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അത് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടീച്ചിങ് മെത്തഡോളജി ആയി. അതായത് നെറ്റ് എന്ന് പറയും, ഇൻ്റർനെറ്റിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനെ ഒരു പ്രസൻറ്റേഷൻ ടോപ്പിക്കാക്കിയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന മെത്തഡ്. പിന്നെ ഇപ്പോഴാണ് ഇത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു ഇത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആദ്യം അത് കേട്ടപ്പോൾ ഇത് എന്ത് ഇൻ്റലിജൻസ് ആയിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടടിച്ചിരുന്നു. പിന്നെ അതിനെപ്പറ്റി കുറച്ച് വായിച്ചപ്പോഴും ഇത് കേട്ടപ്പോഴൊക്കെയാണ് മനസ്സിലായത് അത് പ്യൂർലി ഞാൻ അതായത് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് അനാലിസിസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഡാറ്റ അതിനോട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എവറേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് എവറേജ് ആയിട്ടുള്ള കണ്ടുപിടിച്ചിട്ട് അത് നമുക്കൊരു മറുപടി തരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. അതിലോട്ട് ഈ ഫീഡ് ചെയ്യുന്നവർ നല്ല വിവരമുള്ളവർ ഫീഡ് ചെയ്താലേ അത് കറക്റ്റ് ആയിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ അതിന് കിട്ടുന്ന മെറ്റീരിയലും അതുപോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഒരു വെണ്ടക്ക ഇത് കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല വെണ്ടക്ക വിത്ത് ഉപയോഗിച്ചതായാലേ നല്ല വെണ്ടക്ക കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഈ AIക്ക് അതിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നവർ നല്ലതാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കക്കാർ ഫീഡ് ചെയ്ത് കൊടുത്ത ഈ AI ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ഈ അമേരിക്കക്കാരുടെ ഈ കാര്യങ്ങൾ മാത്രമേ അതിൽ ഡയഗ്നോസിസോ ട്രീറ്റ്മെൻറ്റോ ഇൻവെസ്റ്റിഗേഷൻസോ അതൊക്കെ ഉണ്ടാവുള്ളൂ, ഇവിടുത്തത് ഉണ്ടാവില്ല. ഇവിടെ ഉള്ളവർ എന്നാൽ ചെയ്താലും അത് അതിന് ഗുണം കിട്ടുമെന്ന് തോന്നുന്നത്. പക്ഷേ താങ്കൾ എന്നെ ക്ഷമിക്കണം, ഞാൻ ആ ഈ യുഗത്തിലോട്ട് കടന്ന് കാര്യമായിട്ട് ചെന്നിട്ടും ഇല്ല, കാര്യമായിട്ടല്ല വിട്ടും ഇല്ല എന്ന് വേണം പറയാം. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഈ സമയത്ത്, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ. പക്ഷേ അതിൻ്റെ എന്തായാലും അത് ബേസ്ഡ് ആയിട്ടുള്ള ചില ഡിസ്കഷൻസൊക്കെ ഞാൻ ഈ IMA അല്ലെങ്കിൽ നമ്മുടെ ഈ ഓഫ്താൽമോളജി കോൺഫറൻസുകളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്കത് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുമെന്നോ ഇതൊന്നും തോന്നുന്നില്ല. പക്ഷേ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടെക്നിക്കിൽ കുറേ അത് ആ സമയത്തുള്ളതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ടീച്ചറായിട്ട് അത് മെഡിക്കൽ കോളേജിൽ ഒരു 29 വർഷം ഞാൻ മെഡിക്കൽ കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ട്. ആദ്യം ട്യൂട്ടറായിട്ട്, അന്ന് ട്യൂട്ടറാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ലെക്ചറേഴ്സിന്, അന്ന് ലെക്ചറർ പോസ്റ്റ് ഇല്ല, ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ അങ്ങനെ. അതിനുശേഷം ഈ കോൺടെസ്റ്റ് കണ്ണാശുപത്രിയിലും പഠിപ്പിക്കും, അതിലൊന്നും അങ്ങനെയൊക്കെ ഉള്ള ഞാൻ എന്നെ പഠിപ്പിച്ചവർ പഠിപ്പിച്ച പല കാര്യങ്ങളും എൻ്റെ തലയിൽ ത്രൂ ഔട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ തന്നെ എന്തായാലും കുറച്ച് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ കുറച്ച് ന്യൂവർ ഇൻഫർമേഷൻ കിട്ടിയതിനൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള

0: ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരുന്നതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതും. പിന്നെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ഒരുപാടുള്ളപ്പോഴേ ഈ സ്റ്റുഡൻസിനെ പഠിപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് ക്ലാസ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അതിന് അവർ ആ ടോപ്പിക്കിന് മാത്രം അവരിങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് അവർ വെറുതെ ഇല്ലാതെ നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടത് എന്നാൽ ഈ സാറിനെ ഒന്ന് എന്തായാലും പറ്റിക്കട്ടെ നോക്കട്ടെ എന്ന് വെച്ചാൽ ചില നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നും കാര്യമായിട്ട് സംഭവിച്ചില്ല, എന്നാലും ഒന്ന് രണ്ട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാനതങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഞാനിങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. നിങ്ങളതിനെപ്പറ്റി കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ടൊക്കെ വരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ഉഷാറായിട്ട് അതിനെ ഒന്ന് നല്ലപോലെ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് സംസാരിക്കും. ഞാനും ആ കൂട്ടത്തിൽ കേട്ടിട്ട് കടലാസിൽ പേന എടുത്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക, ബാക്കിയുള്ളവർ എഴുതിയെടുക്കട്ടെ എന്ന് പറയും. അയ്യോ സാറേ, അങ്ങനെയൊന്നുമല്ല, സാറിനെ അറിയാവുന്ന നമുക്കെങ്ങനെ അറിയാം? എന്നാലും നമ്മളിതെ കേട്ടതെന്ന് ഒരു ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും വന്ന് എന്തായാലും ചോദിച്ചാൽ ഞാൻ അവരുടെ അതേ തൊഴിൽ കൈകൊണ്ട് പറയും. നിങ്ങൾ എന്നെ അടുത്ത് അങ്ങനത്തെ ഒന്നും ചോദിച്ചാൽ എനിക്കറിയാനൊക്കില്ല, എനിക്ക് അറിയാവുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്, ഓർ ഫ്രാങ്ക്നെസ്സോ വീക്ക്നെസ്സോ വാട്ട് എവർ യു കോൾ, നിങ്ങൾ എന്ത് പറയുക, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഒരു സർവജ്ഞനാവണമെന്നുള്ള ഒരു ആഗ്രഹവും എനിക്ക് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഇനി ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല, അങ്ങനെ ഉണ്ടാവാൻ ആർക്കും പറ്റൂല. വെറുതെ പറഞ്ഞ് നടക്കാത്തതിലൂടെ എനിക്കത് അറിയാം ഇതറിയാം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതൊരിക്കലും ഒരു ഫാക്റ്റായിരിക്കില്ല, വാസ്തവത ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
1: ഡോക്ടർ കണ്ണിൻ്റെ ചികിത്സ നടത്തുന്ന ആളാണ്. അപ്പോൾ കാഴ്ചശക്തി ഉണ്ടാവാൻ വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്, പരിശീലിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഡോക്ടറുടെ കാഴ്ചശക്തി ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ അതിലേക്കുള്ള പ്രിസർവേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഡോക്ടർക്ക് ഈ പ്രൊഫഷണൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടർ അല്ലേ? അപ്പോൾ അതിനെ ഡോക്ടർ എങ്ങനെയാണ് അതിനെ അതിലേക്കുള്ള ഡോക്ടറുടെ ഒരു പേഴ്സണൽ കെയർ റുട്ടീനോ അതിനെന്തെങ്കിലും ഒരു രീതി ഡോക്ടർ അനുവർത്തിക്കാറുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു ഭാഗ്യവാനാണ്, അതിനെപ്പറ്റി യാതൊരു സംശയമില്ലാതെ പറയുകയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്നവർ ഈ കോംപ്ലക്സ് കണ്ണാശുപത്രിയിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ കണ്ണടെ വെക്കുന്നില്ലല്ലോ, ഡോക്ടർ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ, കണ്ണുള്ളിൽ ലെൻസ് വെപ്പിച്ചിട്ടുണ്ടോ, ഡോക്ടർ ഇടയ്ക്ക് മാത്രം ഒരു മാഗ്നിഫയിങ് ലെൻസ് വെച്ച് നോക്കുന്ന കാണാലോ, ഡോക്ടർ എന്താ ഇങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞു, കണ്ണ് എൻ്റെ കണ്ണ് രണ്ടും ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് അത്യാവശ്യത്തിനുള്ള കാഴ്ചയുണ്ട്, പിന്നെ അതുകൊണ്ട് കാണാൻ പറ്റാത്തതിന് ഞാനിത് ഈ മാഗ്നിഫയിങ് ലെൻസ് വെച്ച് നോക്കും, അതല്ലെങ്കിൽ കണ്ണടി ഉണ്ട് എൻ്റെ അടുത്ത് ഈ കണ്ണടി വെച്ച് നോക്കും, ഇതൊക്കെയാണ്. പിന്നെ നമുക്കുള്ള കാഴ്ചയെ ഇങ്ങനെ നല്ലപോലെ ഇത് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല, പക്ഷേ ഞാൻ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവിടുത്തെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് ജന്മന നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥകളും നോർമലാണെങ്കിൽ നല്ല കാഴ്ച ത്രൂ ഔട്ട് ഉണ്ടാവും. പിന്നെ 40 വയസ്സാകുമ്പോൾ ഒരു കണ്ണടി വെക്കേണ്ട അവസ്ഥ വരും, വെള്ളെഴുത്തുനിന്ന് വരും, പ്രസ്ബയോപ്യ വരും, അപ്പോൾ കണ്ണടി വെക്കേണ്ടി വരും. അത് ഞാനും വെച്ചിട്ടുണ്ട്, അങ്ങനെ വെക്കേണ്ടി വരും. പിന്നെ ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ മയോപ്യ എന്ന് പറയും, ഷോർട്ട് സൈറ്റ് അത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്, യാദൃച്ഛികമായിട്ട് വരുന്നതാണ്, അതിന് മൈനസ് പവറിൻ്റെ കണ്ണടി വെച്ചാലേ പറ്റുള്ളൂ. പിന്നെ കണ്ണിന് അനാവശ്യമായിട്ട് തൊടുകയോ കണ്ണിനെ പോളി ഇടയ്ക്കിടയ്ക്ക് തിരുമുകയോ കണ്ണിൻ്റെ കുഴിയെ തൊടുകയോ ഇതൊന്നും ചെയ്യരുത്. അതൊക്കെ ചെയ്താൽ കണ്ണിൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്, അങ്ങനെയൊക്കെ വന്നാൽ കാഴ്ച കുറഞ്ഞു പോകും. കണ്ണിനെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നേത്ര സംരക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, ഞാൻ എത്രയോ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ണ് തൊടരുത് എന്നുള്ളത്. കണ്ണ് തൊടുന്ന പ്രക്രിയ പ്രപൂർണമായിട്ട് നിർത്തണമെന്ന് പറയും. അപ്പോൾ അതെങ്ങനെ സാധ്യം? കണ്ണ് അവരവരുടെ കണ്ണ് അവരവർ തൊടാതെ പിന്നെ ആരാണ് ഉണ്ടാ തൊടിയിക്കുന്നത് എന്ന് പറയും. ഞാൻ പറഞ്ഞു, കണ്ണ് അങ്ങനെ തൊടേണ്ട ഒരു അവയവേ അല്ല, കണ്ണൊരു ഓപ്പൺ സ്ട്രക്ചറാണ്. നമ്മളിപ്പോൾ കവിള് എത്ര തവണ തൊട്ടാലും കവിളിൽ ഒരു കുഴപ്പം വരില്ല, കണ്ണ് ഒരു ഓപ്പൺ സ്ട്രക്ചറാണ്. കാരണം കൊണ്ട് കണ്ണ് തൊടരുത്, കണ്ണ് തൊടുന്നവർക്കാണ് ഈ ഇൻഫെക്ഷൻ കൂടുതൽ വരുന്നത്. കണ്ണ് തൊടുന്ന പ്രക്രിയ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴേ ആ വിറ്റാമിൻസോ അല്ലെങ്കിൽ മിനറൽസോ അങ്ങനത്തെ ആഹാരം കഴിക്കുന്നതിനെ പറ്റി അഡ്വൈസ് ചെയ്യേണ്ടി വരാറില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലിപ്പോൾ മൊത്തം അങ്ങനെ ഇങ്ങോളം കാർമീരുന്ന കന്യാകുമാരി വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും നല്ല ആഹാരമാണ് കഴിക്കുന്ന ആൾക്കാർ, എല്ലാവരും നല്ല ഒരു സാറ്റിസ്ഫാക്ടറി അതായത് വിറ്റമിൻസൊക്കെ ഉള്ള ഈ മിനറൽസൊക്കെ ഉള്ള ആഹാരം കഴിക്കുന്നത്. അപ്പോൾ നേത്ര സംരക്ഷണത്തിനായിട്ട് അങ്ങനെ ആഹാരത്തിൽ ദിവസവും കുറേ വൈറ്റമിൻസ് കഴിക്കണമെന്നോ കോഴിമുട്ട കഴിക്കണമെന്നോ മീൻ കഴിക്കണമെന്നോ വെജിറ്റബിൾസ് കഴിക്കണമെന്നോ ഫ്രൂട്ട്സ് കഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കഴിക്കുന്ന അത്തരതൊക്കെ കഴിച്ചുകൊണ്ടാൽ മതിയാവും, നമ്മളൊക്കെ അത്രയേ ചെയ്യാറുള്ളൂ, ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ് എടുക്കണം, കണ്ണിൽ എന്തായാലും സൂക്കേട് വന്നാൽ അതിനുള്ള ചികിത്സ എടുക്കണം. ഇതിപ്പോൾ തിമിര എല്ലാവർക്കും വന്നൊന്നും വരില്ല, ചിലവർക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ തിമിര വന്നാൽ അതിനുള്ള ചികിത്സ ചെയ്യണം, ഓപ്പറേഷൻ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. ഗ്ലോക്കോമ എന്ന് പറയണം, കണ്ണിൻ്റെ മർദ്ദം കൂടുന്ന ഒരു അവസ്ഥ, അത് എല്ലാവർക്കും വരുമെന്നല്ല, വന്നാൽ അതിനുള്ള ചികിത്സ ചെയ്യണം. പിന്നെ നേത്രനാടികൾ, റെറ്റിന, നമ്മൾ നേത്രനാടി റെറ്റിന എന്ന് പറയും, അല്ലെങ്കിൽ കണ്ണ് ഞരമ്പ് എന്ന് പറയും. അപ്പോൾ അതിൽ എന്തായാലും ചില വരുന്ന തകരാറുകളുണ്ട്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരും, അല്ലെങ്കിൽ പിന്നെ വയസ്സാകുമ്പോൾ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ വരും, AMD എന്ന് പറഞ്ഞിട്ട്. അതിനൊക്കെ ചിലതിനൊക്കെ ചികിത്സ ഉണ്ട്, ചിലതിനൊന്നും ചികിത്സയില്ല, ചിലതിനെ

0: ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ ഡയബറ്റീസ് നല്ല കൺട്രോൾ ആക്കി വെക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഡയബറ്റീസ് കൺട്രോൾ ആക്കാതെ വിടുവാണെങ്കിൽ അവരെ നേത്രനാഡികൾക്ക് ക്ഷീണം വരും. അപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്യേണ്ടി വരും. ലേസർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റോ ഒക്കെ ചെയ്യേണ്ടി വരും. അതെല്ലാവർക്കും വരുമൊന്നുമില്ല. അങ്ങനെ വരുന്നവർക്ക് അവരുടെ ഒരു ഭാഗ്യദോഷമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നേത്ര സംരക്ഷണം നമ്മൾ ചെയ്യേണ്ടതാണ്, നല്ല ആഹാരം കഴിക്കേണ്ടതാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത്രയേ ഉള്ളൂ, പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ ആണ് സാധാരണ നമ്മൾ പറയാവുന്ന കാര്യങ്ങൾ.
1: ഡോക്ടറുടെ ഒരു ഒരു റിലാക്സേഷൻ, ഡോക്ടർ ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ സംഗീത കച്ചേരി റേഡിയോയുമായിട്ടുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ സംഗീത കച്ചേരികൾ മുടങ്ങാതെ കേൾക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ഡോക്ടറുടെ മറ്റ് ഇതുപോലുള്ള റിലാക്സിങ് ടൈമുകളിൽ ഡോക്ടർ വിനിയോഗിക്കുന്നത് വേറെ വായനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബീസോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ എൻഗേജിലാണോ?
0: അല്ല, ഹോബീസ് എനിക്ക് തീർച്ചയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ്. ഞാനിങ്ങനെ വൈദ്യന്മാരുടെ ഫാമിലി ഉള്ളതൊന്നുമല്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ എനിക്ക് ഗാർഡനിങ് ഒരു എൻ്റെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഹോബിയാണ് ഗാർഡനിങ്. ഗാർഡനിങ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഈ ഇൻ്റർനാഷണൽ ടൈപ്പ് ഓഫ് ഗാർഡൻ അല്ല, നമ്മുടെ സാധാരണ ഇവിടെ ഉള്ള തരത്തിലുള്ള നമുക്ക് പൂക്കൾ സാധാരണ കിട്ടുന്നത് അല്ലെങ്കിൽ ഭംഗിയായിട്ടുള്ള ചെടികൾ ഇങ്ങനത്തെ ഒക്കെ വളർത്തുന്ന ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഞാനങ്ങനെ ഒരു കാലത്ത് എൻ്റെ ഏതാണ്ട് 30s അല്ലെങ്കിൽ 40s 50s ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10-20 വർഷമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് പോയി കുത്തിരിക്കാനും എനിക്ക് പറ്റുന്നില്ല. അതിനെ നോക്കാനായിട്ടോ ഇതിനൊക്കെ അന്ന് പിന്നെ ഒരു ചട്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വേറെ ചട്ടിലോട്ട് അതൊന്നും പറ്റുന്നില്ല. പിന്നെ താമസിക്കുന്നത് ഒരു കുറഞ്ഞ 8 cm സ്ഥലത്താണ് എൻ്റെ ഞാൻ താമസിക്കുന്ന വീട്. ഈ കോഴിക്കോട് ആ ഒരു വീട്ടിൽ മാത്രമേ ഞാൻ താമസിച്ചിട്ടുള്ളൂ. ആ 8 cm സ്ഥലത്ത് ഇങ്ങനെ പലതും പറ്റാറില്ല. പക്ഷേ ഗാർഡനിങ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഹോബിയാണ്. ഞാൻ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു കാലത്ത് ഒരു 25 variety ഹൈബിസ്കസ് എന്ന് പറയും, അത്
1: ചെമ്പരത്തി
0: പൂക്കൾ പല കളറിൻ്റെ പല തരത്തിലുള്ള. തൃശ്ശൂരിൽ നിന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നല്ല, ഇവിടെ കോഴിക്കോട് തന്നെ പലയിടത്തുള്ള ഒരു കമ്പി കൊണ്ട് നട്ടിട്ട് അങ്ങനെ ആക്കി ഒരു 25 more than 25 അതിൽ കൂടുതൽ ചെമ്പരത്തി വെളുത്തുണ്ട്. എൻ്റെ വീട്ടിൽ ഇപ്പം തന്നെ വന്ന് നോക്കിയാൽ 4-5 തരത്തിലുള്ള തെച്ചിപ്പൂകളുണ്ട്. പല കളറിലുള്ളതും ചെത്തിപ്പൂകളുണ്ട്. ഒരുപാട് ഇതളുകളുള്ളതുണ്ട് ചെത്തിപ്പൂകൾ, ഇല്ലെങ്കിൽ സാധാരണ 4 ഇതളൊക്കെ ഉണ്ട്. ഇത് മൾട്ടി കളേർഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ മന്ദാര പൂവുണ്ട്. മന്ദാരം വെച്ചാൽ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഇൻട്രസ്റ്റ് ഉള്ളതാപോലെ മന്ദാരം അതുണ്ട്. അങ്ങ് മുല്ലപ്പൂകളുണ്ട്, 2 variety മുല്ലപ്പൂകൾ ഇപ്പോഴും ഉണ്ട് എൻ്റെ താമസിക്കുന്ന വീട്ടിൽ. അതൊക്കെ അങ്ങനത്തെ ഒക്കെ ചെയ്യും. അത് ഗാർഡനിങ് എനിക്കൊരു ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഹോബിയാണ്. പിന്നെ ഞാൻ പണ്ട് സ്റ്റുഡൻ്റൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ അർലിയർ സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അതിൻ്റെയൊക്കെ ആൽബം ആക്കി വെച്ചതെൻ്റെ വീട്ടിലുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് താങ്കൾക്ക് അറിയാവുന്നതുപോലെ ഈ മ്യൂസിക് കളക്ഷൻസ് എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ഒരുപാടുണ്ടെന്ന് വെച്ചാൽ അതിനെ പലതിനും കേൾക്കാനോ ഇതിനെ എനിക്ക് സമയം കിട്ടുന്ന കുറച്ച് കുറവാണ്. ഉണ്ട് എൻ്റെ അടുത്ത്. അതായത് ഞാനിങ്ങനെ ഈ പണ്ട് ഈ LP റെക്കോർഡ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങിച്ച 100s LP റെക്കോർഡ്സ് എൻ്റെ അടുത്തുണ്ട്. അലമേരയിലുണ്ട് ഒരു തട്ട് ഫുള്ളുണ്ട്, ഈ ഗോദ്രജ് അലമേരയിൽ LP റെക്കോർഡ്സ് നല്ല കണ്ടീഷനുള്ള. പക്ഷേ എൻ്റെ ഒരു ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതിനെ പ്ലേ ചെയ്യാനുള്ള നല്ല റെക്കോർഡ് പ്ലെയേഴ്സ് എൻ്റെ അടുത്തില്ല. ഒരു റെക്കോർഡ് പ്ലെയറുണ്ട്, അതിന് വേണ്ട സ്റ്റൈലസ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാസറ്റ്സ്, ഒരുപാട് മ്യൂസിക് കാസറ്റ്സ് ഞാൻ വാങ്ങിച്ചിരുന്നു. പ്രീ റെക്കോർഡ് കാസറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. എൻ്റെ റേഡിയോ കാസറ്റ് എന്നുള്ള ഒരു ജാപ്പാൻ മേഡ് ഒരു നാഷണൽ പാനസോണിക്കിൻ്റെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വാങ്ങിച്ചത് 1972 മറ്റാണ്. ഇപ്പോഴും ഉണ്ട്, നല്ല കണ്ടീഷനിലുണ്ട്. പക്ഷേ അതിലെ കാസറ്റ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നില്ല, അതിന് റിപ്പയർ ചെയ്യുന്ന വരെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ കാസറ്റ് മുഴുവനും അങ്ങനെ അലമേരക്കകത്ത് കിടക്കുക. അതിനൊന്നിനും കളയാൻ എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു വയ്യാത്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ആ വയ്യാത്ത ആളെ ഒഴിവാക്കണമെന്നുള്ള ആ തരത്തിലൊരു ചിന്താഗതി എനിക്കില്ല. അത് നമ്മുടെ ആളാണെങ്കിൽ നമ്മളെ കൂടെ ഇരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഈ കാസറ്റ്സ് അതുപോട്ടെ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ CD യുഗം വന്നു. CD യുഗം വന്നപ്പോഴേ ഒരുപാട് CD കൾ എൻ്റെ അടുത്തുണ്ട്. ഈ ആകാശവാണിയിൽ തന്നെ ഞാൻ വന്നിട്ട് ഇവിടെ MS സുബ്ബലക്ഷ്മിയുടെ 2 DVD വാങ്ങിച്ചിട്ടുണ്ട്. MLവസന്തകുമാരുടെ 2 വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ പുറമെന്ന് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് എനിക്ക് അത് സഹായിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത് തരാൻ ഇതിനൊക്കെ. എന്നിട്ട് അതിനൊക്കെ വെച്ച് കേൾക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സോണിയുടെ DVD പ്ലെയർ ഉണ്ട്. അതിൽ വെച്ച് ഞാൻ കേൾക്കുകയൊക്കെ ചെയ്യും, പക്ഷേ സമയം കിട്ടുന്ന കുറവായ. പക്ഷേ ഈ ചില CD കൾ തന്നെ അങ്ങ് കുറേ നാൾ കഴിയുമ്പോൾ കേടാവും, കളർ അങ്ങ് പോവും, കളർ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണും. അപ്പോൾ ഞാൻ ചില ഇതിനെപ്പറ്റി അറിയാവുന്ന CD ക്ക് അത്രയും ലൈഫ് ഉള്ളൂ എന്ന് പറഞ്ഞു. അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ തുടങ്ങിയത് മറ്റേ പെൻഡ്രൈവുകളാണ്. പെൻഡ്രൈവുകളിൽ ഇങ്ങനത്തെ ചെയ്തത് കുറേ ഉണ്ട് എൻ്റെ അടുത്ത്. അവിടെ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെയാലും ഓസിറ്റോ അല്ലാതെയോ മറ്റോ ശരിയാക്കിയതുണ്ട്. പക്ഷേ ആ പെൻഡ്രൈവുകൾ പോലും പെർമനൻ്റ് അല്ല. എൻ്റെ അടുത്ത് 2 pendrive കേടായത്. അത് എങ്ങനെ കേടായത് എനിക്ക് പറഞ്ഞുകൂടാ, അതിനെപ്പറ്റി തൊടുന്നവർക്ക് പറഞ്ഞുകൂടാ, ഒന്നുമില്ല. അത് കുത്തിയാൽ ഒന്നും കാണുന്നില്ല എന്നുള്ള പരമാർത്ഥമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ താങ്കളെ പോലത്തെ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ന് ഇതിനെന്താ ഒരു പെർമനൻ്റ് റെമഡി പറയാൻ. അപ്പോൾ ഉടനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾക്ക് ഒരു 200 വരെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും, അതിനെന്താണ് റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അത് തന്നെയാണ് ഇതിനൊക്കെ.

0: ഇതൊക്കെ ഓരോന്നല്ലാതെ മറ്റവരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ഉള്ള നല്ല കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഹാർഡ് ഡിസ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പറ്റും. ഞാൻ പറഞ്ഞ ഈ ഹാർഡ് ഡിസ്കിനെ പ്ലേ ആണെങ്കിൽ എന്നാലും വേണ്ടേ, ഹാർഡ് ഡിസ്ക് കയ്യിൽ പിടിച്ച് നടന്നിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ എന്ന് പോവാ. നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഞങ്ങൾക്ക് വന്ന് ചോദിക്കാൻ പറ്റില്ല, സംശയം തീർക്കാൻ പറ്റില്ല. നിങ്ങൾ ചുമ്മാ ഇരിക്കോ, എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് ഭജനയോ മറ്റേ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയാം. എന്നാൽ ശരി, ഞാനങ്ങനെ ഭജനയും ചെയ്യുക, പിന്നെ ഈ സുഖക്കേടൊക്കെ വരാതിരിക്കാനുള്ള ഒരു ശ്ലോകമുണ്ട്, അത് ഞാൻ ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ശ്ലോകം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കട്ടെ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശേഷാൻ അശുഷേ ഹരേ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഭിഷഗ്വരാത അവതാരമുണ്ട് ഈ മഹാവിഷ്ണുവിൻ്റെ, അതാണ് ഇതിൻ്റെ അവസാനം പറയണത്. അതായത് താങ്കൾക്കിത് കേട്ട് ബോറടിച്ചിട്ടുണ്ടാകും, ഇനി ഒന്നുകൂടെ പറയുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഡെയിലി ഒരു 50 തവണ ആയാലും ഈ ശ്ലോകം പറയും, ഒന്ന് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ളത്.
1: എന്തായാലും വളരെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഭാഷണമായിരുന്നു ഡോക്ടർ ഭട്ട് ഡോക്ടറുമായിട്ടുണ്ടായി നമ്മൾ ഇത്ര നേരം നടത്തിയത്. അത് വളരെ ഹൃദയത്തിൽ നിന്ന്, നമ്മളൊരു ഒരു മുൻധാരണകളോ മുൻവിധികളോ അല്ലെങ്കിൽ ഒരു

0: ഭജനയും ചെയ്യുക, പിന്നെ ഈ സുഖക്കേടൊക്കെ വരാതിരിക്കാനുള്ള ഒരു ശ്ലോകമുണ്ട്, അത് ഞാൻ ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ശ്ലോകം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കട്ടെ. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശേഷാൻ അശുഷേ ഹരേ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഭിഷഗ്വരാത അവതാരമുണ്ട് ഈ മഹാവിഷ്ണുവിൻ്റെ, അതാണ് ഇതിൻ്റെ അവസാനം പറയണത്. അതായത് താങ്കൾക്കിത് കേട്ട് ബോറടിച്ചിട്ടുണ്ടാകും, ഇനി ഒന്നുകൂടെ പറയുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഡെയിലി ഒരു ഒരു 50 തവണ ആയാലും ഈ ശ്ലോകം പറയും, ഒന്ന് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ളത്.
1: എന്തായാലും വളരെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഭാഷണമായിരുന്നു ഡോക്ടർ ഭട്ട് ഡോക്ടറുമായിട്ടുണ്ടായി നമ്മൾ ഇത്ര നേരം നടത്തിയത്. അത് വളരെ ഹൃദയത്തിൽ നിന്ന്, നമ്മളൊരു ഒരു മുൻധാരണകളോ മുൻവിധികളോ അല്ലെങ്കിൽ ഒരു മറ്റൊന്നുമോ ഇല്ലാതെ ജീവിതത്തെ അതേപടി, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മിററിൽ നോക്കി, നേരത്തെ ഒരു സൂചന പറഞ്ഞു, നമ്മൾ നോക്കുന്ന കണ്ണാടിയിൽ നിന്ന് കാണുന്ന പോലെ എന്ന് പറഞ്ഞ മാതിരി ഡോക്ടറെ തന്നെ ഒരു കണ്ണാടിയിൽ കണ്ട് അതിലെ ഒരു വികാരങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നോ കലർപ്പുകളോ ഇല്ലാതെ തന്നെ തന്നെ കണ്ട് ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു ഇത്രയും നേരം. ആ ഒരു സംഭാഷണം കേൾക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായതിൽ പ്രത്യേക സന്തോഷമുണ്ട്. കേട്ടിരിക്കുന്നവരും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങ് ആ ജപിക്കുന്ന ശ്ലോകം പോലെ ഇനിയും ഈ ആരോഗ്യത്തോടെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിൽ സഹായിക്കാൻ കഴിയുന്ന അവസരങ്ങളോടെ ജീവിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഡോക്ടർ.
0: നമസ്കാരം.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം പ്രൊഫസറായും കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ സീനിയർ കൺസൾട്ടന്റ്, ഡി എൻ ബി കോഴ്സിലെ അധ്യാപകൻ എന്നീ നിലകളിലും കഴിഞ്ഞ 60-ലേറെ വർഷങ്ങളായി സ്തുത്യർഹ സേവനം ചെയ്യുന്ന ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട് തന്റെ തുടക്കകാലത്തെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും അന്നത്തെ കോഴിക്കോട്ടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയായിരുന്നു ഇതുവരെ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
7: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയയ്ക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400024440.
7: 9400024440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: സുവർണ മലരുകൾ.
1: ഹലോ ഡാർലിംഗ്, ഈ ചിത്രത്തിലെ ഗാനമാദ്യം യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം എം കെ അർജുനൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കല്യാണപ്പന്തൽ എന്ന ചിത്രത്തിന് വേണ്ടി P. സുശീല പാടിയ ഗാനമാണിനി. യൂസഫലി കച്ചേരിയുടെ വരികൾ AT ഉമറിന്റെ ഈണം.

പത്മരാഗം എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ഗായകർ യേശുദാസ് വാണിജയറാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ.

യേശുദാസും വാണി ജയറാമും സംഘവും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം രാസലീല. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലീൽ ചൗധരി.

0: മറ്റൊരു സീത ഈ ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ഗായകർ യേശുദാസ്, പി സുശീല. പി ഭാസ്കരന്റെ വരികളും വി ദക്ഷിണാമൂർത്തിയുടെ ഈണവും.
1: പന്തൽ

0: സുവർണ മലരുകൾ.
1: സിന്ധു എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും വാണി ജയറാമും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ, എം കെ അർജുനന്റെ ഈണവും.

0: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം.

0: സുവർണ മലരുകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്, ഷിഗല്ല ഡിസെൻട്രിയെ, ഫ്ലെക്സ്നറി, ബോയിഡി, ഷിഗല്ല സോണിയെ. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 group എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യം

0: സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000 അത്രയും ലോഡ്, 100,000, 10,000, 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷെ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100 അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10 ദിവസം 17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല, ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി, മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവേ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2 to 4 days വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം, അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന്, നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും, ഏർജും, ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗല്ല ഡിസെൻട്രിയ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം, കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് എൻകെഫലോപ്പ്

0: ഓക്സിക്കൻ കെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിഗെല്ല സോണിൽ പൊതുവെ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മേഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65% ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷേ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തുനിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും 5%, 10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെയൊക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയാൽ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമേ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട് ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ, പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത്

0: നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവത വർദ്ധിപ്പിച്ചു. 2 ആഴ്ച കൂടുമ്പോൾ നടത്തുന്ന പതിവ് അവലോകനത്തിന് ശേഷമാണ് തീരുവ വർദ്ധിപ്പിക്കാൻ ധനകാര്യമന്ത്രാലയം തീരുമാനിച്ചത്. പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഉത്തരവ് പ്രകാരം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായാണ് ഉയർത്തിയത്. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചു. പെട്രോളിന്റെ കയറ്റുമതി തീരുവ മാറ്റമില്ലാതെ തുടരും. ലിറ്ററിന് 1.05 രൂപയാണ് പെട്രോളിന്റെ നിലവിലെ നിരക്ക്. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്നും മടങ്ങും. ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവച്ചു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലെത്തി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിലെ ഏവിയാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചകോടിക്കിടെ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇത് 13 തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫ്രാൻസിലെ ഏവിയാനിൽ ഇന്നലെ ആരംഭിച്ച 52 G7 ഉച്ചകോടിയിൽ ലോകത്തിലെ മുൻനിര സാമ്പത്തിക വിദഗ്ധർ പ്രധാന അന്താരാഷ്ട്ര വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച നടത്തി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ ആഗോള അസന്തുലിതാവസ്ഥ കുറയ്ക്കൽ, പ്രധാന ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. തുടർന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കിയ അത്താഴവിരുന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നതിന് 5-ാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാണ്ട എസ്പിനോസ UN അംഗരാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. നിലവിലെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ കാലാവധി ഈ വർഷം അവസാനിക്കുകയാണ്. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവയ്ക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പ്രധാന ചുവടുവയ്പ്പാണ് ധാരണാപത്രമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. കാലിഫോർണിയയിൽ യു എസ് വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നുവീണ് 8 പേർ മരിച്ചു. സതേൺ കാലിഫോർണിയയിലെ മൊജാവെ മരുഭൂമി

ഇലെ എഡ്വേർഡ് വ്യോമസേനാ താവളത്തിലായിരുന്നു അപകടം. പതിവ് പരീക്ഷണ പറക്കലിന് വിമാനത്താവളത്തിൽ നിന്ന് റൺവേയിലൂടെ ഓടി ഉയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയായിരുന്നു. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. യു എസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വത്രയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. സേവനത്തിന്റെയും സാർവത്രിക ഐക്യത്തിന്റെയും കലാതീതമായ സന്ദേശം നൽകിയ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിൽ അഭിമാനമുണ്ടെന്ന് ക്വത്ര സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകളിലും വിലയേറിയ വസ്തുക്കളിലും ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത് തലവനായ മൂന്നംഗ സമിതിയാണ് കേസ് അന്വേഷിക്കുന്നത്. സംഘം അയോധ്യയിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു. 7 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 15 ദിവസത്തിനകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശം. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന ഒന്നാംഘട്ട സെൻസസിന് മുന്നോടിയായാണ് സെൽഫ് എന്യൂമറേഷൻ. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടം. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് രണ്ടാംഘട്ട കണക്കെടുപ്പ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം രണ്ടാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗികൾക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. നിരീക്ഷണത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 7 പേരിൽ രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ 2 പേരെ രോഗലക്ഷണങ്ങൾ മാറിയതിനെ തുടർന്ന് ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അതിനിടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് ക്വാറന്റീനിൽ കഴിയുകയായിരുന്ന രോഗിയുടെ അടുത്ത ബന്ധു കൂടിയായ ഒരാളെ നിരീക്ഷണത്തിന് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4ഉം 8ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ അല്പസമയത്തിനകം മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. 2024ൽ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി KM അഭിജിത് MLA അധ്യക്ഷതയിൽ പുതിയ പ്രത്യേക യോഗം ചേർന്നു. വീടുകളും കടകളും കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് ബാക്കിയായ നഷ്ടപരിഹാരം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകി. പ്രദേശത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന സാധ്യത പരിശോധിക്കുമെന്ന് അറിയിച്ച കളക്ടർ സ്ഥിരം അഭയകേന്ദ്രം ഒരുക്കുന്നതിന് എത്രയും വേഗം ഭൂമി കണ്ടെത്താൻ പഞ്ചായത്തുകളുടെ അടക്കം ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടു. പ്രവർത്തികൾ സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാനും ഏകോപനത്തിനും വിലങ്ങാട് നോഡൽ ഓഫീസറായ വടകര RDO KK പ്രസീലിനെ യോഗം ചുമതലപ്പെടുത്തി. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ഏറനാട് തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യകമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. വെറ്റിലക്കൊല്ലി ആദിവാസി ഊരുമൂപ്പൻ വലിയ വെളുക്കൻ, മുതിർന്ന വനിത നീലി എന്നിവരുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിച്ചു. പാലക്കയം അങ്കണവാടിയും ഉന്നതിയിലെ കുട്ടികൾ പഠിക്കുന്ന ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ 3 പ്രധാന പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ CBIക്ക് ഡൽഹി കോടതി അനുമതി നൽകി. കേസിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഇവരെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന CBI വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു.

1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൌൺലോഡ് ചെയ്യാം. വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. വ്യാജ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:36. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.

വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും നാടായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വികസിച്ചത് സ്വാതന്ത്ര്യാനന്തരം വർദ്ധിച്ചു വന്ന പൊതുജന പങ്കാളിത്തത്തോടെയാണെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. രാജ്യത്തിൻ്റെ തൊഴിൽ സംസ്കാരത്തിൻ്റെയും ചിന്താ പ്രക്രിയയുടെയും അവിഭാജ്യ ഘടകമായി ജനാധിപത്യ സംവിധാനം തുടരുകയാണെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. രാജ്യത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സജീവവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പങ്കാളിത്തം അനിവാര്യമാണെന്നും ഓം ബിർള അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും പീയൂഷ് ഗോയൽ ക്ഷണിച്ചു. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും വ്യവസായ പ്രമുഖർ, അക്കാദമിക് രംഗത്തെ പ്രമുഖർ, ഗവേഷകർ, നൂതന ആശയക്കാർ എന്നിവരുമായി IIT ഡൽഹി ബോർഡ് ചെയർപേഴ്സൺ ഹരീഷ് സാൽവേ സംഘടിപ്പിച്ച അത്താഴവിരുന്നിൽ സംവദിച്ചതായും പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ചു. രണ്ടാഴ്ച കൂടുമ്പോൾ നടത്തുന്ന പതിവ് അവലോകനത്തിന് ശേഷമാണ് തീരുവ വർദ്ധിപ്പിക്കാൻ ധനകാര്യമന്ത്രാലയം തീരുമാനിച്ചത്. പുതുക്കിയ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം ഇതുവരെ 70 ഷിഗല്ലെ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. ഇതിൽ 17 പേർ വിദ്യാർത്ഥികളാണ്. കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത്, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കാരണമാണ് മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടത്. അതിനെ ആരെയും കുറ്റപ്പെടുത്താനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഡോക്ടർ SS ലാൽ അധ്യക്ഷനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാതലങ്ങളിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ സമിതി കലണ്ടർ തയ്യാറാക്കും. ഓരോ സീസണിലും മുൻകൂട്ടി പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും പഞ്ചായത്ത് തലത്തിൽ വരെ രോഗസാധ്യതയെ പ്രതിരോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെത്തിയ കേന്ദ്രസംഘം വിവിധ ഇടങ്ങളിൽ സന്ദർശനം തുടരുന്നു. രോഗബാധിതൻ, ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ ആശുപത്രി, നിലവിൽ ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായും തദ്ദേശ ഭരണ സ്ഥാപനം പ്രതിനിധികളുമായും ചർച്ച നടത്തി. തുടർന്ന് രോഗിയുടെ വീടും പരിസര പ്രദേശങ്ങളും സംഘം സന്ദർശിച്ചു. രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ വവ്വാലുകളുടെ വിവിധ ആവാസ കേന്ദ്രം ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിലും വിശദമായ പരിശോധന നടത്തി. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പ്രത്യേക യോഗം ചേർന്നു. 4 ഉം 8 ഉം വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. വെറ്റിലക്കൊല്ലി ആദിവാസി ഊരുമൂപ്പൻ വലിയ വെളുക്കൻ, മുതിർന്ന വനിത നീലി എന്നിവരുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിച്ചു. പാലക്കയം അങ്കണവാടിയും ഉന്നതിയിലെ കുട്ടികൾ പഠിക്കുന്ന ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂളും കമ്മീഷൻ സന്ദർശിച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാണി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ലാ രൂപീകരിച്ചത്. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ, മഹാകവി വള്ളത്തോൾ, ഉറൂബ്, കെ മാധവൻ നായർ, EMS ഇ മൊയ്തുമൗലവി, കെ ദാമോദരൻ എന്നിവരടക്കം നിരവധി കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾക്ക് ജന്മം നൽകിയ ജില്ലയാണ് മലപ്പുറം. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട CMRL സ്ഥാപക MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, മകൻ ശരൺ S കർത്ത എന്നിവർ കൊച്ചി

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ

0: ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി മേധാവിയുമായ വീണയോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. രാവിലെ 7:45 ജിദ്ദയിലേക്ക് 150 യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം മാംഗ്ലൂർ എയർപോർട്ടിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് കണ്ണൂരിൽ വിമാനം ഇറക്കിയത്. ഇറങ്ങുന്നതിന് മുമ്പ് വിമാനം 20 തവണ ആകാശത്ത് ചുറ്റിക്കറങ്ങിയത് പരിസരവാസികളിലും യാത്രക്കാരിലും പരിഭ്രാന്തി പരത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ് ആഞ്ചലസിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും. നീറ്റ് യു ജി പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജ പ്രചാരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണം ഏർപ്പെടുത്തി. 21-ന് നീറ്റ് യു ജി പരീക്ഷ. സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ടെലിഗ്രാം ഫീച്ചർ ഈ മാസം 30 വരെ പ്രവർത്തനരഹിതമാക്കാൻ NTA IT മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും സുരക്ഷിതമായി പരീക്ഷ നടത്താനും സംയോജിത നടപടി സഹായിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വെബ്സൈറ്റിലെ തിരക്ക് നിയന്ത്രിച്ച് തടസ്സമില്ലാത്ത സേവനം നൽകാൻ സാങ്കേതിക വിഭാഗം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും NTA വ്യക്തമാക്കി. മൂന്നാർ വന്യജീവി സങ്കേതത്തിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കില ചെമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ മൂന്നാർ മേഖലയിലെ ആകെ തുമ്പി വൈവിധ്യം 82 ഉയർന്നതായും അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ജീവിവർഗ്ഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും പുതിയ കണ്ടെത്തലുകൾ സഹായകരമാകും.
0: കോഴിക്കോട് കുന്ദമംഗലം നിയോജകമണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്ന വിദ്യാഭ്യാസ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് MA റസാഖ് മാസ്റ്റർ MLA അറിയിച്ചു. കുന്ദമംഗലം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ പരിപാടി രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 15th എ സുജനപാൽ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരിയും ഗവേഷകയുമായ സുധാ മേനോനെ തെരഞ്ഞെടുത്തതായി എ സുജനപാൽ അനുസ്മരണ സമിതി ചെയർമാൻ K.പ്രവീൺകുമാർ MLA അറിയിച്ചു. 20,001 ഫലകവുമാണ് അവാർഡ്. July 3 വൈകിട്ട് കോഴിക്കോട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാങ്കേതികവിദ്യ, നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി K.മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ട് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാൻഡ് മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ പൊറ്റമ്മൽ കോഴിക്കോട്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
1: പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ.

0: ശ്രീധരൻ. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി ഖിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർനേ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ उस सपने पूरा करने की जिम्मेदारी भारत के नौजवानों की है. आपसे प्रेरणा लेकर इस केंद्रीय कक्ष से जब आप जाएं अलग अलग राज्यों के अंदर युवाओं के नैतिक साहस के साथ युवाओं में आकांक्षी युवाओं के अंदर नेतृत्व क्षमता को डेवलप करना उनकी भागीदारी बढ़ाना और किस तरीके से हम भारत को बदल सकते हैं.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ 1-ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: June 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി

0: ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. Harish നിലപാട് വ്യക്തമാക്കിയത്.
1: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines, and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements paper suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി മാത്രം ഉപയോഗിക്കണമെന്നും പൌരത്വം, പ്രായം, സ്ഥിരതാമസം എന്നിവയുടെ തെളിവായി സ്വീകരിക്കരുതെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി സ്വീകരിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസായ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കൽ ലോക്ഭവനിൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി സെൻസസിൽ പങ്കാളിയാവാൻ ഗവർണർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഷിഗല്ല ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ.

മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഡോക്ടർ എസ് എസ് ലാൽ അധ്യക്ഷനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ജില്ലാതലങ്ങളിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘം കോഴിക്കോട്ട് സന്ദർശനം തുടരുന്നു. രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ ആശുപത്രി, നിലവിൽ ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. കണ്ണൂർ മൊകേരിയിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പി കെ പ്രവീൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ മൊകേരി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു. പകർച്ചവ്യാധികൾക്കെതിരെ മുന്നൊരുക്കം നടത്തുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകർ ഇല്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. വിമാനം രാവിലെ 7:45 150 യാത്രക്കാരുമായി ജിദ്ദയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി കാത്തിരിക്കുന്ന അനേകരുണ്ട്. അവരുടെ തിരിച്ചു വിളിക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. കൂടുതൽ പേരെ, പുതിയ പുതിയ ആൾക്കാരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളയക്കുന്ന സന്ദേശങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. അതിൽ നിന്ന് നറുക്കെട്ടെന്ന പോലെ ഓരോരുത്തരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരിക്കൽ പരിപാടിയിൽ പങ്കെടുത്തവർ വീണ്ടും സന്ദേശങ്ങൾ അയക്കാതിരിക്കുക, ഹായ് ഇടാതിരിക്കുന്നാൽ പുതിയ പുതിയ ആൾക്കാരെ തന്നെ നമുക്ക് തീർച്ചയായും ബന്ധപ്പെടാൻ കഴിയും. ആദ്യം ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് പരിപാടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400224440 ഇതാണ് നമ്പർ. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ യേശുദാസും ജോത്സനയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം ഇളയരാജ.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: നമസ്കാരം.
0: ഓ, ഇതാരാണ്?
1: പുഷ്പലത, കൊണ്ടോട്ടി.
0: കൊണ്ടോട്ടിയിൽ നിന്ന്? ഓ, എന്തൊക്കെയാണ്?
1: പുഷ്പലതല്ല, മുറയൂരാണ്. കൊണ്ടോട്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്.
0: ആ, ഇപ്പൊ ജോലി സ്ഥലത്താണോ?
1: ആ, ജോലി സ്ഥലത്താണ്. കൊറേ ആയി വിളിക്കുന്ന, എത്രയോ വർഷങ്ങളോളായി.
0: ഇതുവരെ കിട്ടിയിട്ടില്ല?
1: ഇതുവരെ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചില്ല തീരെ.
0: ഇനി കിട്ടുന്നു വിചാരിച്ചില്ല?
1: ഇല്ല ഇല്ല, ഞാൻ വെറുതെ
0: ആയിട്ടോന്ന് വിചാരിച്ചു അല്ലേ. അങ്ങനെ പുഷ്പലതയെ പോലെ ഒരുപാട് പേര് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അവര് നമ്മുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഹായ് മെസ്സേജസ് കണ്ടമാനം വരുമ്പോ ആരെങ്കിലും ഒരാളെ നമ്മൾ ഇങ്ങനെ കറക്കി കുത്തെന്ന് പറഞ്ഞ മാതിരി ഒരാളെ അങ്ങ് എടുക്കാനല്ലേ പറ്റൂ. എല്ലാത്തരം ആൾക്കാരെയും എന്തായാലും സന്തോഷം, സന്തോഷം തന്നെ.
1: ഓ, സന്തോഷം തന്നെ. ഞാൻ വിചാരിച്ചില്ല, തീരെ പ്രതീക്ഷിച്ചില്ല.
0: ആ, ഓക്കേ ഓക്കേ. ജോലി സ്ഥലത്ത് വേറെ ആരൊക്കെയാ? സഹപ്രവർത്തകരൊക്കെ ഇല്ലേ?
1: ആ, വേറെ രണ്ടാളും കൂടെ ഉണ്ട്.
0: ഓക്കേ. എന്താ?
1: ടൈലർ ഷോപ്പ്.
0: ടൈലറിംഗ് വർക്കാ?
1: ഓക്കേ. ഞാൻ 25 വർഷമായി
0: അവിടെ തന്നെ.
1: ആ, ഈ ജോലി തന്നെ.
0: അപ്പോ ജോലി വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്ര ദൂരം ഉണ്ട്?
1: ഒരു 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ.
0: ആ ഹാ ഹാ. നമുക്കിപ്പോ ഈ പുതിയ യാത്രാ സൗജന്യം പുഷ്പലതയ്ക്ക് ഗുണം ചെയ്യോ?
1: ഗുണം ചെയ്യും, പക്ഷെ ഞാൻ സ്കൂട്ടിയിൽ പോരുന്നത് കൊണ്ട് വരുമ്പോ ഗുണം ചെയ്യും.
0: സ്കൂട്ടി ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബസ്സിൽ കയറി വരേണ്ടി വരും. ഇനി ഗുണം ചെയ്യണമെങ്കിൽ
1: അങ്ങനെ വരേണ്ടി വരും. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് സമയം നോക്കി നോക്കി നമ്മള് നിക്കണ്ടേ.
0: ആ, നമ്മള് ഇറങ്ങുന്ന പാകത്തിന് പോരാല്ലോ അല്ലേ.
1: അതാണ്.
0: എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് വിചാരിക്കുന്നു.
1: ഓ, നടക്കുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല.
0: ആ ഒരു സന്തോഷം ശബ്ദത്തിലുണ്ട് അതിലെ.
1: എത്ര വർഷമായി ഞാനിങ്ങനെ. മക്കള് 2-3 മക്കളുണ്ട്. അപ്പൊ അവരൊക്കെ പഠിപ്പിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക്.
0: അപ്പൊ അമ്മയുടെ പ്രയത്നവും അഭിമാനവും ഒക്കെയാണ് നമ്മുടെ വാക്കുകളിലുള്ളത്.
1: ഓ,
0: എന്തായാലും അതൊക്കെ കേൾക്കാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ അവര് സ്വപ്രയത്നം കൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമല്ലേ.
1: ഓ, അതന്നെ.
0: അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം.
1: നന്ദി പറയാം.
0: ഓ.

0: ഞങ്ങളുടെ സ്നേഹാന്വേഷണം മക്കളോടും മരുമക്കളോടൊക്കെ പറയൂ. അവിടെ കൂടെ ഉള്ളവരെന്തോ പറയുന്നുണ്ടല്ലോ പാട്ടിനെ പറ്റിയാണോ?
1: എന്റെ അന്വേഷണം കൂടെ പറയുന്നു.
0: എന്താ അവരുടെ പേര്?
1: ഒരാള് ശാന്ത, ഒരാള് സ്മിത.
0: ഓക്കെ, അപ്പൊ മൂന്നുപേരുടെയും സ്നേഹാന്വേഷണങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പാട്ട് കേൾപ്പിക്കാം
1: കേട്ടോ.
0: മംഗളം നേരുന്നു. അല്ലിയിളം പൂവോ?
1: അല്ലിയിളം പൂവേ.
0: ഓക്കെ ശരി. ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ വാട്സപ്പിലൊരു ഹായ് ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. കുറേ പേരെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 9400024440. ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാമോ? ഹലോ, ലൈനിലാളില്ല. ഹലോ
1: ഹലോ,
0: ആ കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: ആ ഇത് നയന.
1: അതെ അതെ, നയന.
0: ആ എന്താ കുന്നമംഗലം, എന്താ വിശേഷം?
1: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു.
0: ആ കുറച്ചു നേരം കാണാതെയപ്പോ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും കാത്തു കാത്തിരുന്ന് മടുത്തു പോയി എന്ന് വിചാരിച്ചു.
1: ഇല്ലല്ല, അത് ഞാൻ മ്യൂട്ട് ആക്കിയില്ല.
0: ഓക്കെ ഓക്കെ. ആ വേറെ എന്തൊക്കെയാണ് വിശേഷ പരിപാടികൾ? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ആളാണെന്ന് വിചാരിക്കട്ടെ.
1: ടൈം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്.
0: അപ്പോ നയന വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ?
1: വർക്ക് ചെയ്യായിരുന്നു, ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാം ഒക്കെ ആയതുകൊണ്ട് അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട്.
0: അപ്സ്കില്ലിംഗ് ആണോ?
1: എന്താണ്
0: അപ്സ്കില്ലിംഗിന് വേണ്ടിയാണോ?
1: അല്ലല്ല, ബാങ്കിന്റെ കോച്ചിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു.
0: അപ്പോൾ മുമ്പ് ഏതെങ്കിലും കുറച്ചും കൂടി ഞാൻ പറഞ്ഞ ബെറ്റർ ഓപ്ഷൻസിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അല്ലേ, കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട്.
1: അതെ അതെ.
0: ഓക്കെ നയന, അപ്പോൾ ഒഴിവുള്ള സമയത്ത് പാട്ടും റേഡിയോ ഒരു കൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ആ ആ അതെ, ശരഥത്തിലെ. മൂവീസൊക്കെ കാണാൻ പോകാറുണ്ടോ?
1: ഇല്ല, കുറവാണ്.
0: ആണോ, പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ് ഇൻട്രസ്റ്റ്. ഓക്കെ, ബാങ്കിങ് തന്നെ ഒരു ഏരിയ ആക്കാൻ എന്താ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാണോ, അതോ കുറച്ചും കൂടി ജോബ് സ്കോപ്പ് കൂടുതലാന്ന് കണ്ടിട്ടോ?
1: അല്ല, ഞാൻ കുറച്ചായിട്ട് കോർപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക്
0: ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി നല്ല ബെറ്റർ പൊസിഷൻ നമുക്ക് കിട്ടാൻ നോക്കുന്നു എന്ന് മാത്രം അല്ലേ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, നിങ്ങളെ പ്രയത്നം വിജയിക്കട്ടെ. പരിപാടിയിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിൽ പ്രത്യേക സന്തോഷം. നമുക്ക് പാട്ട് കേൾപ്പിക്കാം കേട്ടോ.
1: ശരി,
0: ഓക്കേ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: മത്തായി ചേട്ടനല്ലേ?
1: അതെ അതെ അതെ.
0: മാനന്തവാടി അല്ലേ?
1: ഏതായാലും വളരെ സന്തോഷം. ഞാൻ കൊറേ നാളായി വിളിക്കണം. എങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ആയി പറയും കിട്ടാൻ പറഞ്ഞിട്ട് കിട്ടലുമില്ല. ഞാൻ കത്ത് എഴുതിയതാ.
0: അതുകൊണ്ടാണ് ഞങ്ങള് തീർച്ചയായിട്ടും തെരഞ്ഞു പിടിച്ച് തിരിച്ചു വിളിച്ചത്.
1: അതെ, ഞാൻ കുത്തി പിടിച്ചങ്ങ് എഴുതിയ.
0: അപ്പോ ഈ ഹായ് കുറെ കണ്ടു, ഇതിന്റെ അകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മൾ കുറേ വല്ലപ്പോഴും വിളിക്കുമ്പോൾ വിട്ടുപോകുന്നതായിരിക്കും. ചേട്ടൻ അവിടെ കുറേ കാലമായിട്ട് മാനന്തവാടി എവിടെയാ സ്ഥലം പറഞ്ഞ? തെക്കും മൂട്ടിൽ, തെക്കുമറ്റത്തില്ലോ?
1: എടവ പഞ്ചായത്തിൽ വാളേരി എന്ന സ്ഥലത്ത്.
0: ആ,
1: ഇവിടെ 67 മുതൽ ഇവിടെ
0: താമസിക്കുന്നു.
1: 67 ഇഞ്ച് പോകുന്നതാ.
0: ചേട്ടനായിട്ട് പോകുന്നതാണോ അതോ അപ്പച്ചന്റെ കൂടെ വന്നോ?
1: ആ, ഞാൻ എനിക്ക് മുമ്പ് മൂത്ത ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനായിട്ടാ പോന്നെ. ഞാൻ ഇവിടെ വന്ന കല്യാണമൊക്കെ കഴിച്ചു. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ 58, 59, 60
0: വല്ലായി. 67 എന്ന് പറയുമ്പോ
1: ആ അതെ അല്ലേ,
0: 60 വർഷം ആവാറായി.
1: ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ എനിക്ക് 10-23 വയസ്സുണ്ട്.
0: ഓ ശരി,
1: 24 വയസ്സുണ്ട്.
0: അവിടെ നാട്ടിൽ നിന്ന് എവിടെയായിരുന്നു സ്ഥലം? നാട്ടില്
1: മൂവാറ്റുപുഴ
0: എന്ന് പോന്ന. അപ്പൊ ചേട്ടൻ അത് അതിന് മുമ്പേ പോന്നിരുന്നു അല്ലേ?
1: ആ, നമ്മുടെ മൂത്ത ചേട്ടൻ അതിന് 10-15 വർഷം മുമ്പ് പോകാറുണ്ട്.
0: ആ ഹാ ഹാ. അപ്പൊ അങ്ങനെ അങ്ങനെ വന്നപ്പോ വാകേരിക്കാരനായി. ഇപ്പൊ ഒരുപാട്, അപ്പൊ റേഡിയോ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം. മാധ്യമമാണ് എപ്പോഴും റേഡിയോ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതാ ഞാൻ അത് വിളിക്കാൻ കാരണം. ഇപ്പൊ കൃഷിയാണോ? വന്ന കാലം മുതൽ വന്നപ്പോഴേ തുടങ്ങി വെച്ചതാണോ അതോ പിന്നെ പുതിയ രീതികളിലേക്ക് മാറിയോ? പലതരം കൃഷികളാണ്. ഹലോ ചേട്ടൻ, ലൈൻ കട്ടായി. ആ ഹാ. എന്നാലും കൂടുതൽ ചെയ്യുന്ന ഇതാ മുളകാണോ അതോ നെല്ലാണോ?
1: ആ, നെല്ലുണ്ട്, മുളകുണ്ട്, കാപ്പി കുരുണ്ട്.
0: ആ,
1: പിന്നെ നമ്മുടെ നാടൻ കൃഷികളെല്ലാം ഉണ്ട്.
0: ഉണ്ട് ഉണ്ട്.
1: അതിനെ കുറച്ച് റബ്ബറുണ്ട്.
0: ആ, അപ്പോ
1: എല്ലാം കൊണ്ടും ആ അങ്ങനെ ജീവിച്ചു പോകാം, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്.
0: എന്തായാലും 60 കൊല്ലം മുമ്പത്തെ നാടല്ലല്ലോ ഇപ്പത്തെ നാടല്ലേ. അവിടെ ചെന്ന് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സൗകര്യങ്ങളൊക്കെ ആയി. അന്ന് ചേട്ടൻ ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് അങ്ങോട്ട് എങ്ങനെയാ ബസ്സിൽ, എവിടം വരെ ബസ് ഉണ്ട് അന്ന്?
1: അന്ന് വരും മാനന്തവാടി ആയിരുന്നു. പിന്നെ മാനന്തവാടി നടപ്പല്ലേ.
0: ആ, എത്ര നടക്കണായിരുന്നു?
1: 9-10 കിലോമീറ്റർ
0: നടക്കണം. ആ,
1: 10 കിലോമീറ്റർ.
0: അന്ന് ആ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടോ കൂടെ?

0: അങ്ങനെ പുതിയ തലമുറ വന്നു, പുതിയ ലോകം ആയി മാറി അല്ലേ. പഴയ മാനന്തവാടിക്കൊക്കെ ഒത്തിരി മാറ്റം വന്നു, വലിയ വലിയ നഗരമായി മാറി. ആ ഹാ, ചേട്ടന് എത്ര പേരുണ്ട് ഫാമിലിയില്? കുഞ്ഞുങ്ങളൊക്കെ? ആ അവരൊക്കെ അടുത്തടുത്തുണ്ടോ?
1: അടുത്ത് മക്കൾ രണ്ടുപേരും അടുത്ത് തന്നെയാണ്. ഒരാള് തറവാട്ടില്, ഒരാള് വേറെ മൂത്തവനെ ഇളയ തറവാട്ടിൽ നിർത്തി, ഇളവനെ വേറെ മാറ്റി.
0: അങ്ങനെ പെൺകുട്ടികളൊക്കെ അവിടെ നാട്ടിൽ ഇവിടെ തന്നെ ഉണ്ടോ? അടുത്ത പ്രദേശത്തൊക്കെ തന്നെയാണോ?
1: അവരുടെ മക്കളൊക്കെ ഉണ്ട്, അടുത്തുണ്ട്. ഒരാള് പെൺമക്കളിൽ ഒരാള് നാട്ടിലായി, അവിടെ യേശുമാനൂര്, ഒരാള് കാഞ്ഞങ്ങാട്.
0: അങ്ങനെ അവിടെ

0: മക്കളൊക്കെ ആ ഉണ്ട്, അടുത്തുണ്ട് ഒരാള്. ആ പെമ്മക്കളിൽ ഒരാള് നാട്ടിലായി, ഇവിടെ ഏറ്റുമാനൂര്. ഒരാള് കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാട്. അങ്ങനെ അകലകലാ പെൺമക്കൾ രണ്ടുപേരും.
1: രണ്ടുപേരും
0: പിന്നെ നേഴ്സുമാരായിരുന്നു. ഒരാള് വെലിറ്റിക്കാരൻ കെട്ടി, സർവീസ് കഴിഞ്ഞ് പോകുന്നപ്പം അവിടെ പോരാൻ പറഞ്ഞ് അങ്ങനെ പോകുന്നു.
1: അങ്ങനെ അവിടെ സെറ്റിൽ ആയി.
0: അതെ, മുത്തവളെ പിന്നെ അവര് അവരിപ്പോ അമേരിക്കയിൽ. അവിടെ ഏറ്റുമാനൂര് അവളുടെ
1: വീട്.
0: അപ്പൊ അമ്മയൊക്കെ ഉള്ളു. അത് രണ്ടുപേരും അമേരിക്കയിലാണ്.
1: ചേട്ടൻ അവിടെ മൂവാറ്റുപുഴ ഭാഗത്തേക്കൊക്കെ പോകാറുണ്ടോ?
0: ഓ, പോകാറുണ്ട്, പോകാറുണ്ട്.
1: ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ,
0: രണ്ടു മൂന്ന് കൊല്ലം കൂട്ടുമ്പോഴൊക്കെ പോകും. രണ്ടു മൂന്ന് കൊല്ലത്തിലൊക്കെ
1: ഒരിക്കലും
0: അത്യാവശ്യമുള്ളപ്പം
1: മൂവാറ്റുപുഴയൊക്കെ
0: ഉണ്ടെങ്കിൽ പോകും.
1: അതെ അല്ലേ. ഓക്കേ. ഇപ്പം എന്തായാലും കുറെ കാലമായിട്ട് റേഡിയോ, ഈ റേഡിയോ അന്ന് വന്ന കാലത്ത് റേഡിയോ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആ കാലത്തെ റേഡിയോ? കയ്യിലുണ്ടായിരുന്നോ?
0: റേഡിയോ ഉണ്ട്. ഇപ്പൊ നാലാമത്തെ റേഡിയോ അല്ലേ.
1: ചേട്ടാ, ഞാൻ ചോദിക്കുന്ന ചേട്ടനാ, ഈ 57 വരുന്ന സമയത്തെ നമുക്ക് റേഡിയോ കിട്ടാൻ കൊണ്ടുപോയി കയ്യിലുണ്ടായിരുന്നോ, അതോ പിന്നെ വന്ന് മേടിക്കുകയായിരുന്നോ, എങ്ങനെയായിരുന്നു?
0: അന്ന് റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു.
1: അതെ,
0: റേഡിയോയ്ക്ക് ലൈസൻസ് വരെ വേണമുള്ളപ്പോഴും മേടിച്ചതാ.
1: ആ ഹാ, അപ്പൊ ആ കാലം മുതല് റേഡിയോ ഉപയോഗിക്കുന്ന ആളാണ്.
0: അതെ അതെ.
1: എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.
0: അതെ അതെ, വലിയ വളരെ വളരെ സന്തോഷം എനിക്കും അതുപോലെ.
1: ചേട്ടൻ ഏതാ പാട്ട് കേൾക്കണ്ടേ?
0: എല്ലാ പാട്ടും എനിക്ക്, പഴയ പാട്ടുകളെല്ലാം. ഞാൻ ജീവിതമനുക ജീവിതനമുക കാണണമെങ്കിൽ രണ്ടേ കാരണം വേണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ജീവിതനമുക
1: അതുപോലെ
0: അറിയാം.
1: ജീവിതനമുകയിലെ പാട്ട് വേണോ? വേണ്ട അല്ലേ, അത്രയും പഴയ പാട്ട് വേണ്ട. പിന്നെ ആനത്തലയോളം വെണ്ണ തരാമട വേണേ
0: കേൾപ്പിക്കാം.
1: നാം കേട്ടാലോ സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതരി പാടിയ പാട്ടാ. അതൊന്ന് കേട്ടേക്ക, എന്നാലും ഒരു പഴയ ഓർമ്മയല്ലേ ആ പാട്ടാവട്ടെ. അപ്പൊ ചേട്ടാ സന്തോഷം പരിപാടിയിൽ പങ്കെടുക്കാൻ, ഞങ്ങൾക്ക് ചേട്ടനെ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയണേ. ഓക്കേ, എന്നാ ശരി, വെക്കട്ടെ.
0: ആ ഓക്കെ
1: ശരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ജിസ്നയാണോ?
2: അതെ.
1: എന്തൊക്കെയാണ്?
2: വളരെ സന്തോഷമായി. ഞാൻ ഒരുപാട് കാലയാ കനകാമ്പൻ സാറുള്ള കാലം തൊട്ടേ വിളിക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ ആദ്യമായിട്ട്. വളരെ വളരെ സന്തോഷം.
1: എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്നു ചുരുക്കം.
2: അതെ അതെ.
1: ജിസ്ന എവിടെ? മെഡിക്കൽ കോളേജാ?
2: ആ, മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ താമസിക്കുന്നു.
1: അടുത്ത് തന്നെയാണ്? കോട്ടേഴ്സിലാ അതോ അടുത്ത് തന്നെയാണോ?
2: കോട്ടേഴ്സിലാണ്.
1: ഇവിടെ കോഴിക്കോട്ടുള്ള സ്വദേശം ഇവിടെ തന്നെയാണോ?
2: ആ, കുറ്റിയാടിയാണ് ഹസ്ബൻഡിന്റെ വീട്. എന്റെ വീട് കാക്കൂര്. മോളുണ്ട്, മോള് സ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുന്നു, പിന്നെ ഹസ്ബൻഡ്.
1: വളരെ
2: വളരെ സന്തോഷം. എനിക്ക് സന്തോഷം എങ്ങനെയാ പറയാൻ
1: അല്ല, ഇതുപോലെ ജിസ്നെ പോലെ ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരെ പരിപാടിയിൽ എങ്ങനെയെങ്കിലും സഹകരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഹായ് ഇടാൻ പറഞ്ഞത്.
2: ഓ,
1: അപ്പൊ കൊറേ കാലം ഇത്രയും ഇത് കുറച്ച് കാലം കുറച്ച് അധികമായി പോയി കാത്തിരിപ്പ്.
2: അതെ അതെ. ഞാൻ ഒന്ന് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യായിരുന്നു, കോൺട്രാക്ട് ബേസിൽ. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് സിമി, അവളെപ്പോഴും വിളിച്ചാലും അവൾക്ക് കനകാംബര സാറിനെ കിട്ടും. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും ട്രൈ ചെയ്യും, എനിക്ക് കിട്ടിയേയില്ല. എനിക്ക് ഭയങ്കര സങ്കടം അവള് വന്ന് പറയുമ്പോഴേ.
1: ഇപ്പോ ഇവിടെ പാട്ടിൽ താല്പര്യമുള്ള ആളാണ്, മക്കൾക്കൊക്കെ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ?
2: ആ, മോള് പാട്ട് പഠിക്കുന്നുണ്ട്. ഞാനും ചെറുതാകുമ്പോഴേ ചെറിയ എന്റെ അച്ഛൻ ഞാൻ ചെറിയ കാലത്ത് അച്ഛൻ റേഡിയോ കൊണ്ടുവെക്കും, അന്ന് ഫിലിപ്സിന്റെ ഒരു ചെറിയ റേഡിയോ. അപ്പൊ ആ റേഡിയോയില് പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഹോംവർക്ക്
1: ചെയ്യുക.
2: അങ്ങനെ പറയൂ, പാട്ട് കേട്ടിട്ടാണോ അപ്പൊ പഠിക്കുക എങ്ങനെയാണ്? പക്ഷെ എനിക്കെന്തോ ആ പാട്ട് കേട്ട് ഹോംവർക്ക് ചെയ്ത എന്റെ മനസ്സിൽ അത് ഉണ്ടാവും.
1: അന്നേ ന്യൂജനാണ്, ഇപ്പത്തെ കുട്ടികളെ മാതിരിയാണ്.
2: പിന്നെ ഹസ്ബൻഡിന് വേണേ പാട്ട് കവിതയൊക്കെ ഭയങ്കര
1: ഇഷ്ടമാണ്.
2: പേര്
1: എന്തായാലും നല്ല പറ്റിയ സ്ഥലത്താണ് നമ്മള്, പറ്റിയ രണ്ടുപേരാണ് ഒരുമിച്ചത്.
2: അതെ അതെ.
1: അപ്പൊ നമ്മളെ ഇൻട്രസ്റ്റുകൾ കോമൺ ആവുമ്പോ കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ കാര്യങ്ങളൊക്കെ.
2: മോളും പാട്ട് പാടും അത്യാവശ്യം. ഇപ്പൊ ഫ്ലവേഴ്സിന്റെ ഒരു ഓഡിഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, റിസൾട്ട് വന്നിട്ടില്ല.
1: അപ്പൊ എന്തായാലും പോസിറ്റീവ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്.
2: അതെ അതെ.
1: ഇന്നിപ്പോ ജോലിക്ക് പോകണ്ടായിരുന്നോ?
2: ആ, പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയില്ല. ലഞ്ച് ബ്രേക്കിൽ എന്നും വന്ന് ഈ റേഡിയോയില് ഹായ് ഇടും, പിന്നെ പാട്ട് കേൾക്കും. വന്നു കഴിഞ്ഞാൽ ഒരു മണിയാകുമ്പോ റേഡിയോ തുറന്നു
1: വെക്കും,
2: നമ്മളെ ആകാശവാണി. പിന്നെ രണ്ടു മണിക്ക് അഞ്ചു മിനിറ്റ് ഉള്ളപ്പോ അത്ര
1: ദൂരല്ലുള്ളൂ.
2: അതെ. അപ്പൊ ആ ലഞ്ച് ബ്രേക്കിൽ വന്ന് തുറന്നു നോക്കും, 1:55 ആകുമ്പോ അയ്യോ സങ്കടത്തോടെ തിരിച്ചു പോകും.
1: എന്തായാലും ഇപ്പൊ ഇന്നിപ്പോ ആ ഒരു വിഷമൊക്കെ അങ്ങ് മാറി.
2: അതെ, തീർച്ചയായും ഭയങ്കര സന്തോഷം.
1: പിന്നെ നമുക്ക് വേണ്ട പാട്ട് എന്തായാലും നിങ്ങളെ ഞാൻ അധികം ഹോൾ ഭക്ഷണം കഴിഞ്ഞതാണോ അതോ ഇനി വെയിറ്റ് ചെയ്യണോ?
2: അല്ല, കഴിച്ചു
1: അല്ലേ?
2: എന്നും അങ്ങനെയാ.
1: ഓ, ഞങ്ങക്ക് സംസാരിക്കാൻ പറ്റിയാലാണ് കൂടുതൽ സന്തോഷം.
2: അപ്പൊ
1: ശ്രീലേഷ്, മോളുടെ പേര് അനോന അല്ലേ?
2: അനോന.
1: ഏതാ സ്കൂളാ?
2: കേന്ദ്രീയ വിദ്യാലയ
1: കെ വി ഗോവിന്ദപുരത്ത്. ശ്രീലേഷ് ഇവിടെ കോഴിക്കോട് തന്നെ ഉണ്ടോ?
2: ആ, കോഴിക്കോടുണ്ട്.
1: പിന്നെ
2: വെള്ളിമാടൂന്ന്.
1: ശരി ശരി. അപ്പൊ അവരൊക്കെ വരുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
2: ഓ, ഞങ്ങളെ എന്റെ രണ്ടമ്മമാർക്കും ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും വേണ്ടിട്ടാണ് പാട്ട് ഡെഡിക്കേഷൻ
1: കൊടുക്കും. അവരുടെ പേരും കൂടെ പറഞ്ഞേക്കൂ.
2: എന്റെ അമ്മയുടെ പേര് സൗമിനി, ഹസ്ബൻഡ് അമ്മേന്റെ പേര് സരോജിനി.
1: രണ്ടമ്മമാർക്കും വേണ്ടി ആയിക്കോട്ടെ. ഇത് ഹൃദയം ദേവാലയല്ലേ വേണമെന്ന് പറഞ്ഞേ?
2: അതെ അതെ.
1: തെരുവ് ഗീതം.
2: അതെ അതെ.
1: ഓക്കെ. ബിച്ചു തിരുമല ജയ വിജയ ടീം യേശുദാസ് പാടിയ പാട്ട്.
2: അതെ സാറെ.
1: എന്തായാലും സന്തോഷം കേട്ടോ സംസാരിക്കാൻ കഴിഞ്ഞാല്.
2: ഓ, സന്തോഷം.
1: ഓക്കെ, ബൈ
2: ബൈ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: മനോജ്, എവിടെയാ സ്ഥലം?
1: വയനാട് മാനന്തവാടിക്കടുത്ത് പുതുച്ചേരി.
0: ഓ ശരി. ഇപ്പൊ മാനന്തവാടി എന്നുള്ള നമ്മളൊരു ചേട്ടനോട് സംസാരിച്ചേ ഉള്ളൂ. ഇപ്പൊ വാഗേരിയ ഭാഗത്ത് കേട്ടിരുന്നോ?
1: കേട്ടിരുന്നു.
0: മനോജ്, ഇച്ചിരി മനോജിന്റെ സ്വദേശം അവിടെ തന്നെ, നാച്ചുറലി അവിടെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ?
1: ആ, ഞാൻ ജനിച്ചൊക്കെ ഇവിടെ തന്നെ. അച്ഛനമ്മയൊക്കെ പിറവം.
0: ആ അതെയോ, അവിടുന്ന് വന്ന അല്ലേ? മനോജിന്റെ അച്ഛനായിട്ട് വന്നാണോ? അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ആ പഴയ കാലത്തെ കുറിച്ചൊക്കെ ഒരുപാട്. ഇപ്പൊ ചേട്ടൻ നേരത്തെ ഇതാ പറഞ്ഞത്, വന്ന കാര്യം, അന്നത്തെ നടന്നുപോയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങള് അല്ലേ?
1: അങ്ങനെ കണ്ടമാനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാടായിരുന്നു, ഒന്നും പിടിച്ചു നീതി അടയ്ക്കാൻ വയസ്സില്ലാത്ത കുറച്ച് സ്ഥലം കിട്ടുന്ന അങ്ങനെ പറഞ്ഞ കേട്ടു.
0: നമ്മുടെ ഈ ഇത് പഴയ കാലത്ത് പഴയ വയനാടിന്റെ ഒരു ചിത്രം, നമ്മുടെ എസ് കെ പൊറ്റക്കാട് വിഷകന്യക എന്നുള്ള നോവല്, വളരെ കൃത്യമായി, വളരെ എന്താ പറയാ, ഹൃദയസ്പർശിയായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അവിടുന്ന് നമ്മളെ തിരുവിതാംകൂറിന്റെ മധ്യഭാഗത്തുനിന്നും തെക്കൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന മനുഷ്യരെങ്ങനെ വയനാടിനെ ഒരു വലിയ നാടാക്കി മാറ്റി എന്നുള്ളത്. അതെ അതെ, അവിടുത്തെ അന്നത്തെ ആദിവാസി ജനതയായിട്ടുള്ള സഹവാസത്തിന്റെയും അന്നത്തെ വൈദ്യത്തിന്റെയും ഒക്കെ കുറെ അനുഭവങ്ങളൊക്കെ ആ പുസ്തകം നല്ല രസമാണ് വായിക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ അത്

0: കൂടെ നല്ല അനുഭവമായിരിക്കും തോന്നുന്നു. എന്തൊക്കെയാ വേറെ വിശേഷം?
1: വേറെ സുഖമായിരിക്കുന്നു. മഴയില്ലാത്തൊരു ദിവസം മഴയില്ല, മഴ കിട്ടുന്നില്ല. വയനാട്ടിലെ എല്ലാ വർഷവും മഴ കൂടും, ഈ വർഷം മഴ കുറവാ.
0: ആ ഇപ്പൊ ഇവിടെ കോഴിക്കോട് ഭാഗത്തും നല്ല അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ്. നമുക്ക് മഴ ഒരു ആൾക്കാരെ നമ്മൾ പഴയ പ്രതീക്ഷ പോലെ കിട്ടുന്നില്ല അല്ലേ?
1: അതെ, ഇല്ല.
0: വയനാടിന്റെ കാലാവസ്ഥയും ഇതുപോലെ വർഷങ്ങളായി മാറി വല്ലാതെ മാറി കാണുമല്ലോ അല്ലേ?
1: രണ്ടു മൂന്ന് വർഷമായിട്ട് സ്ഥിതികളല്ല. കഴിഞ്ഞ വർഷം പ്രതി പെയ്യുമ്പം വല്ലാതെ പെയ്യും.
0: മനുവിന് എന്താ, കൃഷിയാണോ അതോ വേറെന്തും ജോലിയാണോ?
1: ഇല്ല, ഡ്രൈവറാണ്.
0: ആ അതെയോ? ആ ശരി. അപ്പോ ഇന്ന് അവധിയാണോ? അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നോ?
1: ഇന്നലെ ഉണ്ടായിരുന്നു.
0: ഇന്നലെ ഏത് റൂട്ട്? മറ്റേ ഓർഡിനറി ആണോ അതോ ഫാസ്റ്റ് ആണോ?
1: ഓർഡിനറി, ഇരിട്ടിയായിരുന്നു.
0: ഇരിട്ടി ഓർഡിനറി റൂട്ടാ?
1: അങ്ങനെ.
0: ഇന്നലെ പ്രിയദർശിനി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ?
1: കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ കുട്ടിയൊരു ഉത്സവം ആയതുകൊണ്ട്
0: ധാരാളം പേര് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇന്നലെയൊക്കെ ഇത് കാരണം കുറച്ചും കൂടെ തിരക്ക് കൂടിയോ?
1: ഒരു 3000 രൂപയുടെ വ്യത്യാസമുണ്ട്.
0: എന്തായാലും അതൊരു
1: നമുക്ക് റിക്കാർഡിൽ കാണിക്കുമല്ലോ.
0: അതെ അതെ, മനസ്സിലായി. നമ്മൾ സീറോ ടിക്കറ്റ് സീറോ അടിച്ചാലും അതിൽ കാണിക്കും അല്ലേ?
1: കാണിക്കും.
0: ഓക്കെ, അത് നിങ്ങളുടെ ഇതുപോലെ ഓർഡിനറി സർവീസ് തന്നെയാ അല്ലേ?
1: അതെ അതെ, ഓർഡിനറി.
0: മാനന്തവാടിയിൽ നിന്ന് എടുത്തിട്ട് എവിടം വരെയാ?
1: ഇരിട്ടി വരെ.
0: ഇരിട്ടി വരെ. അപ്പൊ അത് പിന്നെ അവിടുന്ന് കൊട്ടിയൂർ ആ റൂട്ടിലാണ് അല്ലേ? മനോജ, ഈ സർവീസിൽ ആയിട്ട് കുറെ ആയോ? ആ ശരി. എന്തായാലും ആൾക്കാർക്ക് ഒരു നല്ല ഉത്സാഹമുള്ള ഒരു കാലമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലേ? നല്ലൊരു അവസരം. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് സാമ്പത്തികമായിട്ടും ഒക്കെ ആ പണം അവരെ വീട്ടിലെത്തും എന്നുള്ളതൊരു വലിയ വാസ്തവം കൂടിയാണ്. ഇന്നലെ ഉദ്ഘാടന സർവീസ് എപ്പോഴായിരുന്നു? കാലത്ത് തുടങ്ങുമ്പോ എപ്പോഴായിരുന്നു ബസ് സർവീസ്?
1: 10 മണിയായി.
0: ആ തുടങ്ങുമ്പോഴോ?
1: ആ 10 മണിക്ക് നമ്മുടെ മെഷീനിൽ കറക്റ്റ്
0: ആയ. ഓ ഹോ ഹോ,
1: അതല്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ.
0: അതെ അതെ, അത് നേരെ ആ സമയം കറക്റ്റ് ആകുമ്പോഴല്ലേ അത് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മനോജിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം.
1: എനിക്കും.
0: ഇനി എന്നാ ഇനി ജോലി? നാളെ പോണോ? ഓക്കെ, ഈ റൂട്ടിൽ തന്നെയാണോ കുറെ ആയിട്ട്? ആ ശരി. അപ്പൊ വീട്ടിലെല്ലാരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം ഒക്കെ പറയൂ. ഭക്ഷണം കഴിഞ്ഞാണല്ലോ?
1: വൈഫിന്റെ
0: കൊടുക്കൂ. കൊടുക്കൂ. ആ ഹലോ, നമസ്കാരം. ദാരാ, എന്താ പേര്?
2: ഷീബ.
0: ഓക്കെ, ഷീബയും മനോജും കൂടെ ഇന്ന് എന്തായാലും പരിപാടിയിൽ പങ്കെടുത്താൽ സന്തോഷം വിചാരിച്ചിരിക്കുന്നു അല്ലേ? ഷീബ ജോലിക്ക് പോകുന്നുണ്ടോ?
2: വീട്ടില്.
0: ഇദ്ദേഹം പോയി വരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെ കൃഷി അങ്ങനെയൊക്കെ ഉണ്ടോ?
2: കൃഷിയുണ്ട്.
0: ആ അപ്പൊ അതൊക്കെ. പിന്നെ ജോലി, വേറെ പിന്നെ ജോലിക്ക് പോകാൻ എവിടെയാ നേരം അല്ലേ? ഇതൊക്കെ കൂടി ആകുമ്പോ മുഴുവൻ സമയം പോരാതെ വരും, അത്രയ്ക്കും ജോലി ഭാരം കാണും അല്ലേ? ഓക്കെ ഷീബ, അപ്പോ എന്തായാലും ഞങ്ങൾക്കും അതെ, നിങ്ങളെ പോലെയുള്ള പ്രിയ ശ്രോതാക്കളുമായി സംസാരിക്കുക, അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയുക, അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? ഞങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർക്കും അതൊരു വലിയ സന്തോഷത്തിന്റെ സമയം തന്നെയാണിത്. മനോജ് പറഞ്ഞ പാട്ട് മറ്റേ ഷീബയെ കൂടി മനസ്സിൽ കണ്ടതാണ്, ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നുള്ള നോവലിലെ പാട്ടാണ്. എന്നാ നമുക്ക് ആ പാട്ട് കേട്ടാലോ. വീട്ടിലെല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ
2: കേട്ടോ.
0: ആ ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹാശംസകൾ.
1: ഓ
0: വെൽക്കം, സന്തോഷം.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം ഷിജു.
1: ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം.
0: ആ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
1: വളരെ സന്തോഷം.
0: ആ, എന്തൊക്കെയാണ് വിശേഷം?
1: ഓ, സുഖം സാറേ, സുഖം സുഖം.
0: കൂട്ടാലിട അല്ലേ?
1: കൂട്ടാലിട, അതെ അതെ അതെ.
0: ഓക്കെ, ഷിജുവിന്റെ പ്രിയ ഗാനം ഏതാ
1: സാറേ? ഈ ബന്ധുക്കൾ ശത്രുക്കൾ എന്നാണ് സിനിമയിലെ. ബന്ധുവാര് ശത്രുവാര് എന്നുള്ള പാട്ട്.
0: അതെയോ? അത് നമ്മുടെ ഇടയ്ക്ക് കൊടുക്കുന്നതാണ്, കുഴപ്പമില്ല അല്ലേ?
1: കുഴപ്പമില്ല.
0: ആയിക്കോട്ടെ,
1: ആയിക്കോട്ടെ. അല്ല സാറേ, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ കുമ്മാറ്റി എന്ന സിനിമയില് ഒരു പാട്ടുണ്ട്, കുമ്മാട്ടി പാട്ടും പാടി എന്നുള്ള. അത്
0: കുമ്മാട്ടി എന്നുള്ള സിനിമയിലെ പാട്ട് നമ്മുടെ ഇല്ലല്ലോ.
1: ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു സിനിമയാണ്.
0: അതെ, കുമ്മാട്ടി, നമ്മളെ അരവിന്ദന്റെ കുമ്മാട്ടി അല്ലേ? ഒരു ചലച്ചിത്ര അതിലെ പിന്നണി ഗാനായിട്ട് നമ്മുടെ അടുത്ത് കേട്ടിട്ടില്ലല്ലോ.
1: ഇല്ലല്ലേ? ഓക്കെ സാർ, ഓക്കെ.
0: അത് പഴയ ഓർമ്മയായിരുന്നു അല്ലേ? ഇതില് ബന്ധുവാരി ശത്രുവാരി എന്നുള്ള നമുക്ക് തീരുമാനിക്കപ്പോ.
1: ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ.
0: എന്താ ജോലി നാളാണോ? എന്താ ഷിജു വിശേഷം? എന്താ വിശേഷം?
1: സുഖം സുഖം. ഞാൻ സ്ഥിരം റേഡിയോന്റെ ശ്രോതാവാണ്.
0: അതെ, അറിയാം.
1: കഴിഞ്ഞ തവണ ഒരിക്കലും എനിക്ക് സാറിന് കിട്ടിയിരുന്നു.
0: അതെ അതെ
1: അതെ.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾപ്പിച്ചു തരാം.
1: ഓക്കെ സാർ, ഓക്കെ ഓക്കെ.
0: താങ്ക് യു.
1: ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം ഷീബ.
1: ഹലോ.
0: ആ നമസ്കാരം ഷീബ.
1: ആ നമസ്കാരം സാർ.
0: എവിടെയാ സ്ഥലം?
1: പരപ്പനങ്ങാടിയാ.
0: അതെയോ? ഓക്കെ. ആ ഹാ ഹാ.
1: ഞാൻ എന്നോ ഹായ് ഇടലുണ്ട്.
0: വിളിക്കലുമില്ല, തിരിഞ്ഞു നോക്കലുമില്ല. ഞങ്ങൾ നോക്കാനിട്ടല്ല, ഞങ്ങളുടെ ഈ സ്ക്രീനിൽ നമ്മുടെ ടാബിൽ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പുറകെ വന്ന് ഹായ് ഹായ് ഹായ് ഹായ് എന്ന് പറയുമ്പോഴേ
1: അതെ അറിയാലോ
0: ഏത് ഹായ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും.
1: കേൾക്കുന്നല്ലോ, നമുക്ക് അറിയാലോ.
0: കുഴപ്പമില്ല, എന്നാലും
1: സന്തോഷം.
0: അതിനിടയിൽ കിട്ടുന്ന സമയം കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരെ വിളിച്ചു കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ഒരാളിലേക്കൊക്കെ എത്തും. ചിലപ്പോൾ വിളിച്ചു കിട്ടിയവരെ തന്നെ കിട്ടിയെന്നും വരും.
1: ഞാൻ കുറെ മുന്നേ വിളിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല. നമ്മളിങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വിളിക്കലുണ്ടായിരുന്നില്ല ആ സമയത്ത്.
0: ആ കാലത്ത്? ഓക്കെ ഓക്കെ.
1: ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഈ പരിപാടി തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷം.
0: അതെ, ഇതുപോലെ നിങ്ങളെ പോലെയുള്ള പ്രിയ ശ്രോതാക്കളുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഇത്. ഇന്ന് എന്താ ജോലി ആണോ? ആ ഷോപ്പിലാണോ?
1: അതെ അതെ.
0: അപ്പോ ലഞ്ച് ബ്രേക്ക് ഒന്നും ഇല്ലേ?
1: ആ ഞാൻ ഭക്ഷണം കഴിച്ചു.
0: കഴിച്ചു കഴിഞ്ഞു. അപ്പം ഏത് പാട്ടാ? പാട്ടിനെ പറ്റി ഒന്നും പറഞ്ഞില്ല.
1: പാട്ട് വിഷ്ണുലോക നല്ല സിനിമയില് പിന്നെ മിണ്ടാത്തതിന്റെ
0: ആ പാട്ട്, വിഷ്ണുലോകത്തിലെ ആ പാട്ട് കൊടുക്കാം. അപ്പൊ ഞങ്ങളുടെ സ്നേഹാന്വേഷണം അവിടെ കടയിൽ ആരെങ്കിലും വേറെ ഉണ്ടോ?
1: ഇല്ല, ഞാൻ അന്നത്തേക്കുള്ളൂ.
0: ആ ശരി, എന്നാ ആയിക്കോട്ടെ. നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. നമ്മുടെ പരിപാടിയുടെ സമയം ഏതാണ്ട് തീരാറായി, അതുകൊണ്ടാ. അപ്പോ കാത്തിരുന്നതിലും വിളിച്ച് ഹായിട്ടേലൊക്കെ പ്രത്യേകം നന്ദി. Thank you.
1: Okay.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മണി 1-2 മുതൽ 2 മണി വരെ. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ബിനിത, സാങ്കേതിക സഹായം നിധീഷ്.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, സംവിധാനം പി എ ബിജു.
2: ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും ഏതാണ്ട് മധ്യത്തിലാണ് കുറ്റവും ശിക്ഷയും നോവലിൻ്റെ കഥ നടക്കുന്നത്. ഫ്യൂഡൽ വാഴ്ചകളെ തച്ചുടച്ച, സ്വാതന്ത്ര്യവും പുതുഭരണക്രമവും യാഥാർത്ഥ്യമാക്കിയ ഫ്രഞ്ച് വിപ്ലവ നേതാവ് നെപ്പോളിയൻ ഈ കഥയിലെ നായകനും റഷ്യയിലെ നിസ്സഹായരായ പാവപ്പെട്ടവരുടെ പ്രതിനിധിയുമായ റസ്കോൾനിക്കോവിൻ്റെ ഹീറോ ആയത് തികച്ചും സ്വാഭാവികം. നിക്കോവ് ചെയ്ത കൊലപാതകത്തിന് ചുറ്റും വട്ടം കറങ്ങുകയാണ് ഈ നാടകമെങ്കിൽ, നിക്കോവ് തന്നെ വട്ടം കറങ്ങുകയാണെന്ന് കഥാനായിക സോണിയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. എന്തിനാണ് രണ്ടു സ്ത്രീകളുടെ തലവെട്ടിപ്പൊളിച്ച് നിക്കോവ് ആ കൊലപാതകം ചെയ്തത്? 46 ഭാഗങ്ങൾ ആടിത്തീർത്ത കഥയുടെ നിർണായകമായ രഹസ്യപേടകത്തിൻ്റെ ജനവാതിലുകളെല്ലാം ഇന്ന്

0: കേൾക്കാൻ പോവുകയാണ്.
1: നിങ്ങൾ കാതറീനയ്ക്ക് കൊടുത്ത പണം?
2: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എന്റേതാണ്, എന്റെ സ്വന്തം.
1: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?
2: കൊല്ലപ്പെട്ട വൃദ്ധയുടെ പണത്തെക്കുറിച്ചാണെങ്കിൽ വാസ്തവത്തിൽ പണമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അവരുടെ കഴുത്തിലെ തുകൽ പേഴ്സ് ഞാൻ എടുത്തു. എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കതിന് സമയം കിട്ടിയില്ല. ഞാൻ പിറ്റേന്ന് മൈതാനത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതാണ് സത്യം.
1: അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഒന്നും എടുത്തില്ല? മോഷ്ടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഒന്നും എടുക്കാതിരുന്നത് എന്തേ? ഒന്നും എടുത്തിട്ടില്ല എന്നത് സത്യമാണോ?
2: എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ പണം എടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
1: അയ്യോ, എത്ര ബാലിശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്!
2: നിനക്കറിയാമോ സോണിയ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ദാരിദ്ര്യം മൂലമാണ് ഞാൻ അവരെ കൊന്നതെങ്കിൽ ഞാനിപ്പോൾ ഏറെ സന്തുഷ്ടനായിരുന്നേനെ. നീ അത് വിശ്വസിക്കണം. ഞാൻ കുറ്റം സമ്മതിക്കുന്നതിൽ നിനക്കെന്ത് കാര്യമെന്നാണോ സോണിയ? അതിനുവേണ്ടിയാണ് ഞാൻ അറിഞ്ഞ് നിന്റെ അടുത്ത് വന്നത്.
1: കുറ്റസമ്മതം
2: എന്നോടൊപ്പം വരാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ ഒഴികെ എല്ലാവരെയും ഉപേക്ഷിച്ചതുകൊണ്ടാണ്.
1: എവിടെ പോകാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്?
2: ഇനിയും ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ അല്ല. നമ്മൾ രണ്ടുപേരുടെയും ചിന്താഗതി വിഭിന്നമാണ്. നിനക്കറിയോ സോണിയ, ഈ നിമിഷം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ പോകണമെന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന്. ഇന്നലെ അത് പറയുമ്പോഴും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സോണിയ, എന്നെ ഉപേക്ഷിക്കരുതേ. സോണിയ, നീ എന്നെ വിട്ടുപോകില്ലല്ലോ സോണിയ.
1: ഇല്ല നിക്കോ, ഇല്ല.
2: സോണിയ, നീ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ആലിംഗനം ചെയ്യുന്നു. നീ എന്തിനാണിത് ചെയ്യുന്നത്? എനിക്ക് ഭാരം സഹിക്കാനാകുന്നില്ല. അത് മറ്റൊരാളുടെ ചുമലിൽ ചാരാൻ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നീ കഷ്ടത അനുഭവിക്കുന്നു, എന്റെ വിഷമം കുറയുന്നു. ഞാനൊരു ഭീരുവാണ്. നിനക്ക് ഈ നികൃഷ്ടനെ സ്നേഹിക്കാനാവുമോ? പറയടോ.
1: എന്നാൽ നിങ്ങളും അതിനേക്കാൾ യാതന അനുഭവിക്കുന്നുണ്ടല്ലോ.
2: സോണിയ, എന്റെ സ്വഭാവം ചീത്തയാണ്, ഹൃദയം ദുർബലമാണ്. നീ അതോർക്കുക. ഞാനൊരു ഭീരു, നീചൻ, ദുഷ്ടൻ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്. സാരമില്ല, അതല്ല കാര്യം. എനിക്കെല്ലാം തുറന്നു പറയണം. എന്നാൽ എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല.
1: സമാധാനമായിരിക്കും നിക്കോ, സമാധാനപ്പെടൂ.
2: സോണിയ, നമ്മൾ എത്ര വ്യത്യസ്തരാണ്. എനിക്ക് സ്വയം മാപ്പ് നൽകാനാകില്ല. എന്തുകൊണ്ട് ഞാൻ വന്നു?
1: നിങ്ങൾ വന്നത് നന്നായി. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നതാണ് ഉത്തമം.
2: അതെ, അതുതന്നെയാണ് കാര്യം. ഞാൻ മറ്റൊരു നെപ്പോളിയൻ ആകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്.

0: നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ?
1: നിക്കോ, ഇല്ല, പറയൂ, മുഴുവനും പറയൂ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും.
0: സോണിയ, നീ മനസ്സിലാക്കുമോ? ഞാൻ പറയാം, എല്ലാം പറയാം. ഒരു ദിവസം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, നെപ്പോളിയൻ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ ടുലോണോ ഈജിപ്തോ മോൺബ്ലാങ്കോ ഇല്ലായിരുന്നെങ്കിൽ അതിന് പകരം വൃത്തികെട്ട കൊള്ളപ്പലിശക്കാരിയുടെ പെട്ടിയിൽ നിന്നും പണം കവർച്ച ചെയ്യുവാനായി അവരെ കൊല്ലേണ്ടി വന്നാലോ? മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? ഇല്ലേ? ഈ പാപകർമ്മം ചെയ്യുമ്പോൾ സ്മരണീയമായ ഒരു കർമ്മമല്ല അതെന്ന് അദ്ദേഹത്തിന് മനോവേദന തോന്നിക്കാണില്ലേ? ഇല്ലേ? അത് ആലോചിച്ചു നിൽക്കേണ്ട കാര്യമേ അല്ലെന്ന് തോന്നിക്കാണും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ, നഷ്ടപ്പെടുത്താതെ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുണ്ടാവും. അതേപോലെ ഞാനും ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്നു. ശരിക്കും അതാണ് സംഭവിച്ചത്.
1: നിങ്ങൾ മുഖവരയില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയൂ, ഉദാഹരണം വേണ്ട.
0: നീ പറഞ്ഞത് ശരിയാണ് സോണിയ. നിനക്കറിയാമോ, എനിക്ക് അമ്മയുടെ യാതൊരു സ്വത്തുമില്ല. വിദ്യാസമ്പന്നയായ എൻ്റെ സഹോദരിക്ക് വീട്ടുവേലക്കാരിയായി പണിയെടുക്കേണ്ട ഗതികേട് വന്നു. ഞാനതിൽ പിടിച്ചു തൂങ്ങിയിരുന്നെങ്കിൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ 1000 രൂപയിൽ ശമ്പളം കിട്ടുന്നൊരു ഗുമസ്ത ജോലി, അല്ലെങ്കിൽ അധ്യാപകൻ.
1: അതുപോലെ
0: ഒരു കുടുംബത്തെ സമാധാനത്തോടെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല വിദ്യാഭ്യാസം നേടി, നല്ല ജോലി നേടി. അതുകൊണ്ട് ആ വൃദ്ധയുടെ പണം കൊള്ളയടിച്ചു സ്വതന്ത്രമായൊരു ജീവിതം. അതെ, അത്രമാത്രം കരുതിയുള്ളൂ.
1: കള്ളം, അതല്ല കാര്യം, വേറെന്തോ ഉണ്ട്.
0: വെറുമൊരു കൃമിയെയാണ് ഞാൻ കൊന്നത് സോണിയ, ഒന്നിനും കൊള്ളാത്ത ഒരു കൊള്ളപ്പലിശക്കാരി കൃമിയെ.
1: അവരൊരു മനുഷ്യജീവിയായിരുന്നു, അക്കാര്യം മറക്കരുത്.
0: അതും എനിക്കറിയാം. അവരൊരു കൃമി മാത്രമല്ലെന്ന്, മറ്റ് പല കാരണങ്ങളും അതിനുണ്ട്. സോണിയ, എന്റെ തല വല്ലാതെ വേദനിക്കുന്നു.
1: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
0: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആബിദ പർവീൺ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ആബിദ പർവീൻ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:58. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. സമനിലകളുടെ ദിനമായിരുന്നു ഇന്നലെ. ഇതിൽ ഏവരെയും ഞെട്ടിച്ച മത്സരം കരുത്തരായ സ്പെയിൻ കേപ്പ് വെർദെ മത്സരം. കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യത്തിന് മുന്നിൽ സ്പെയിൻ വിറച്ചുനിന്ന മത്സരം തന്നെയായിരുന്നു ഇന്നലത്തെ ഹൈലൈറ്റ്. യൂറോകപ്പ് ചാമ്പ്യന്മാർ, ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ളവർ, ലോകോത്തര ക്ലബ്ബുകളിൽ കളിക്കുന്ന മികച്ച കളിക്കാർ, ഇവയെല്ലാമുള്ള സ്പെയിൻ ടീമിന് 90 മിനിറ്റ് തളച്ചിടാൻ കേപ്പിന് കഴിഞ്ഞു. വിലപ്പെട്ട ഒരു പോയിന്റും സ്വന്തമാക്കി. കേപ്പിന്റെ പ്രതിരോധം സ്പെയിൻ ലോകോത്തര മുന്നേറ്റ നിരയെ വരിഞ്ഞു മുറുക്കുന്നതാണ് കണ്ടത്. വലിയ മാർജിനിൽ സ്പെയിൻ ജയിക്കുമെന്ന് തന്നെയാണ് ഒരുവിധം ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതും. എന്നാൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പെഡ്രിയും റോഡ്രിയും ഗാവിയും ഒയർ സബാലും പിന്നീട് ലെമിൻ യമാലും നിക്കോ വില്യംസും വന്നിട്ടും കേപ്പ് വെർദെയുടെ കോട്ട പൊളിക്കാനായില്ല. ഡിഫൻസ് പൊളിച്ചപ്പോൾ ഗോൾ പോസ്റ്റ് വില്ലനായി. അതും മറികടക്കുമ്പോൾ ഒരു 40-കാരൻ അവിടെ ഇരുമ്പുകോട്ട കെട്ടി. പേര് ജോസിമർ ഡയസ് അഥവാ വോസിഞ്ഞ. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു ഗോൾ കീപ്പറുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് ഇന്നലെ പിറന്നത്. 1975 കേപ്പ് വെർദെക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1986 കേപ്പ് വെർദെക്ക് ഫിഫയിൽ അംഗത്വം ലഭിക്കുന്നത്. 2000 അവരുടെ ഫിഫ റാങ്കിംഗ് 182. കുഞ്ഞന്മാരിൽ കുറസാവോ ആയിരുന്നു ഈ ലോകകപ്പിൽ ഏവരും ശ്രദ്ധിച്ചത്. 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുറസാവോക്കാർ ജർമ്മനിക്കെതിരെ ഗോൾ നേടി. ഒരു ഘട്ടത്തിൽ 1-1 എന്ന സ്കോർ നില അരമണിക്കൂർ വരെ നിലനിർത്തിയവരാണ്. എന്നാൽ വലിയ സ്റ്റേജിൽ കളിക്കുമ്പോഴുള്ള പ്രശ്നം, കരുത്തരായ എതിരാളികൾക്കെതിരെ മാനസികമായി പിന്നോക്കം പോകുന്ന സ്ഥിരം വീഴ്ച ആവർത്തിച്ചപ്പോൾ ജർമ്മനിക്കെതിരെ 7-1 വമ്പൻ തോൽവിയോടെ കുറസാവോ ആദ്യ മത്സരം അവസാനിപ്പിച്ചു. ഏറെക്കുറെ ഇതുപോലെയൊരു സ്കോറാണ് സ്പെയിൻ കേപ്പ് വെർദെ മത്സരത്തിലും ഒരുവിധം ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതും. എന്നാൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അധികമാരും മുൻപ് ഇയാളെ കേട്ടിട്ടില്ല, പക്ഷേ ഇനിയങ്ങോട്ട് അയാളെ മറക്കാനും പോണില്ല. ലോകകപ്പും യൂറോകപ്പും ഫിഫ റാങ്കിങ്ങിന്റെ പകിട്ടുമൊക്കെയായി എത്തിയ സ്പെയിനെയാണ് വെറും 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള, ഇതാദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദ 90 മിനിറ്റ് ഗോൾ അടിക്കാനാകാതെ പിടിച്ചു നിർത്തിയത്. ഇത് കേപ്പ് വെർദെയുടെ വെറുമൊരു ലക്കായി കാണണ്ട. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഗ്രൂപ്പിൽ ഒന്നാമതായിരുന്നു കേപ്പ് വെർദെ. 8 തവണ ലോകകപ്പ് കളിച്ച സാക്ഷാൽ കാമറൂണിനെ വരെ വീഴ്ത്തിയാണ് അവർ എത്തിയത്. ലിബിയ, അംഗോള എന്നിവരെ അട്ടിമറിച്ചു. സെർബിയ, ബർബുഡ എന്നിവർക്കെതിരെ 3 ഗോളിന്റെ വിജയം ആഘോഷിച്ചു. അവരുടെ താരങ്ങൾ പലരും യൂറോപ്പിൽ പ്രവാസികളായി കഴിയുന്നവരാണ്. ഫ്രാൻസ്, പോർച്ചുഗൽ, നെതർലാൻഡ്സ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഭൂരിഭാഗം പേരും. വിരസമായ ഗോൾരഹിത സമനില എന്ന് പറയാറുണ്ട്, പക്ഷേ ഇത്ര ത്രില്ലിംഗ് ആയൊരു ഗോൾരഹിത മത്സരം ഈ ലോകകപ്പിൽ ഉണ്ടായിട്ടില്ല. ഏഷ്യൻ രാജ്യങ്ങൾ കരുത്തുകാട്ടിയ മത്സരവും നമ്മൾ കണ്ടു. ഇറാൻ ന്യൂസിലൻഡ് മത്സരം ഇരു ടീമുകളും 2 ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. 7 മിനിറ്റിൽ എസിയാൻ ന്യൂസിലൻഡിനു വേണ്ടി ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു. 32 മിനിറ്റിൽ റസിയാൻ ഇറാനായി സമനില നേടി.

0: സമനിലയോടെ ആദ്യ പകുതി അവസാനിച്ചു. 55 മിനിറ്റിൽ ജസ്റ്റ് തന്റെ രണ്ടാം ഗോളോടെ ന്യൂസിലൻഡിനെ മുന്നിലെത്തിച്ചു. സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല. മോഹബിയിലൂടെ 64 മിനിറ്റിൽ ഇറാൻ വീണ്ടും ഗോൾ നേടി സമനില നേടി. ഗ്രൂപ്പ് ജിയിൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് നേടി ടേബിളിൽ ഇടം പിടിച്ചു. ഇന്ന് രാവിലെ നടന്ന സൗദി അറേബ്യ ഉറുഗ്വേ മത്സരവും സമനിലയിൽ പിരിഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേയാണ് ഏഷ്യൻ കരുത്തർ തളച്ചിട്ടത്. 80 മിനിറ്റ് വരെ സൗദി ഒരു ഗോളിന് മുന്നിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. 41 മിനിറ്റിൽ അൽ ആമിർ നേടിയ ഗോളിൽ സൗദി മുന്നിലെത്തി. 80 മിനിറ്റിൽ അരിജോ ആണ് ഉറുഗ്വേക്ക് സമനില നേടിക്കൊടുത്തത്. 2022 ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ അർജന്റീനയെ തോൽപ്പിച്ച് ശ്രദ്ധ നേടിയ സൗദിക്ക് ഇത്തവണയും മികച്ച തുടക്കമാണ് ലഭിച്ചത്. മുഹമ്മദ് സലായുടെ ഈജിപ്റ്റും കെവിൻ ഡി ബ്രൂയിന്റെ ബെൽജിയവും ഏറ്റുമുട്ടിയപ്പോഴും സമനില തന്നെയായിരുന്നു ഫലം. 20 മിനിറ്റിൽ ബെൽജിയത്തെ ഞെട്ടിച്ച് അഷർ ഈജിപ്റ്റിനെ മുന്നിലെത്തിച്ചു. രണ്ടാം പകുതിയിൽ ഹനിയിലൂടെ ബെൽജിയം സമനില പിടിച്ചു. മെസ്സിയുടെയും റൊണാൾഡോയുടെയും മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ന് ഫുട്ബോൾ പ്രേമികൾ. പോർച്ചുഗൽ കോംഗോ മത്സരം രാത്രി 10:30. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മത്സരം നാളെ രാവിലെ 6:30 അൽജീരിയയുമായാണ്. ഓസ്ട്രിയ ജോർദാൻ മത്സരം നാളെ രാവിലെ 9:30 നടക്കും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. വിദ്യാസാഗർ, ദീപക് ദേവ് എന്നിവർ പാടിയത് ചിത്രം 101 Weddings.
3: Oh yeah, I got a story about two brothers. Oh yeah, they're gonna make it now. They're gonna take you down.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി കോഴിക്കോട്. ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത് പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും.

പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും അവതരിപ്പിച്ച ഓട്ടം തുള്ളലാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം കാബൂളിവാല എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ബിജു തിരുമല, എസ് പി വെങ്കിടേഷ്.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അധിഗാനം ലഗാൻ എന്ന ചിത്രത്തിൽ ആശ ഭോസ്ലെ, ഉദിത് നാരായൺ, വൈശാലി എന്നിവരും സംഘവും പാടിയത്. വരികൾ ജാവേദ് അക്തർ, സംഗീതം AR റഹ്മാൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മ

0: feature for already posted messages until the 30th of this month. Extending the rally for a third consecutive session, domestic benchmark equity indices ended today's trade with gains of more than 0.5%. Sensex jumped 544 points to close at 76,808, while Nifty rose 135 points to settle at 23,989. And in women's hockey, India has stormed into the semi-finals of the FIH Hockey Nations Cup in Auckland, New Zealand. India defeated Japan in their second Pool A match. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Jilla Vrittantham, Kasaragod Jilla.
2: കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും അനിവാര്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അതാത് വകുപ്പുകളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി കാസർഗോട്ട് പറഞ്ഞു. കാസർഗോട്ട് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതുൾപ്പെടെ ആ മേഖലയിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കൽ, എൻഡോസൾഫാൻ മേഖലയിലെ ഇടപെടലുകൾ, ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കൽ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായി ചെയ്തു തീർക്കാമെന്നും കാസർഗോഡിന്റെ മുഖം മാറ്റാനുതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ MLA മാരായ എ കെ അഷറഫ്, കല്ലട്ട മാഹിൻ, കെ നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA യുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഉൾപ്പെട്ട KCB യുടെ ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. വൈദ്യുതി മുടക്കത്തിന് പുറമെ വോൾട്ടേജ് ക്ഷാമവും മലബാറിലെ ചില ഭാഗങ്ങളിലുണ്ട്. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങളുടെ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ് മാധ്യമങ്ങൾ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോട്ട് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW ആണ് രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക. മഴക്കാലത്ത് രാത്രികളിൽ ഒരു അധിക ലൈൻമാന്റെ ഡ്യൂട്ടി അനുവദിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കി നൽകാൻ മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം കാസർഗോഡ് അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മയുള്ള ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മിതി കേന്ദ്രവും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. രോഗികൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ അന്തരീക്ഷം ഉറപ്പാക്കിയാണ് ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി അമ്മയും കുഞ്ഞും ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സീവേജ് പ്ലാന്റ് എന്നിവ പുതുതായി തുടങ്ങാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് കല്ലട്ട മാഹിൻ MLA അറിയിച്ചു. പ്രതിമാസ അവലോകനത്തിനായി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് സന്ദർശനം നടത്തിയപ്പോഴാണ് MLA ഇക്കാര്യം പറഞ്ഞത്. അസോസിയേറ്റ് പ്രൊഫസർ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് ആവശ്യമായ തസ്തികകൾ അനുവദിക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ന്യൂറോ വിഭാഗത്തിന്റെ സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണിത്. പൂർണ്ണ സജ്ജമായി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കാസർകോട്ടെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും മെഡിക്കൽ കോളേജ് ആശ്രയമാകണമെന്ന് MLA പറഞ്ഞു. മഴക്കാല രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുന്നതിനായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കാഞ്ഞങ്ങാട് നഗരസഭ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെന്റ് ആശുപത്രി, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, ബെല്ല ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി

0: ഗൃഹസന്ദർശനം, ബോധവൽക്കരണ ലഘുലേഖ വിതരണം, കൊതുക് കൂത്താടി നിരീക്ഷണം, ഉറവിട നശീകരണം എന്നിവ സംഘടിപ്പിച്ചു. ചെമ്മട്ടവയൽ, നെല്ലിക്കാട്ട്, കാഞ്ഞിരവയൽ, മാങ്ങോട്, കോട്ടച്ചേരി കുന്നുമൽ, അതിയാമ്പൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ നിർവഹിച്ചു.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 രാത്രി 8:40 10 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, കീടനിയന്ത്രണത്തിന് വിവിധ ഇനം കെണികൾ, തെങ്ങധിഷ്ഠിത ജൈവ സംയോജിത കൃഷി, സി കെ തങ്കമണിയുടെ പ്രഭാഷണം, പോളിഹൌസിലെ ഔഷധ സസ്യകൃഷി, ഡോക്ടർ ഇന്ദിരാ ബാലകൃഷ്ണന്റെ പ്രഭാഷണം എന്നിവ കേൾക്കാം. 7:20 കമ്പോളവില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി, 8 മണിക്ക് സർഗ കേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, വണ്ടൂർ ഉദയഭാനു, പനയൂർ നാരായണൻ എന്നിവർ അവതരിപ്പിക്കുന്നു. 11:00 NDA ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒത്തായ്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത ആ പൂമാല, ആലാപനം വി മധുസൂദനൻ നായർ, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം, തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ വി അഞ്ജന പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതി നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ, 9:00 വാർത്താചാലകം, തുടർന്ന് സുവർണമലരുകൾ, 9:30 ലളിതഗാനങ്ങൾ, 10:00 NHM റേഡിയോ ഹെൽത്ത്, ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അയ്യപ്പൻ പാട്ട്, ബാലകൃഷ്ണൻ എടപ്പാളും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
2: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതര. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
3: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത

0: ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ഹോട്ടലാണെങ്കിലും ഇതുകൊണ്ട് പരിശോധിക്കും. ഡി ജെ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് അവിടെ പരിശോധിക്കും. ഇത് എവിടെ വന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. നാല് എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും, സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്, കാരണം അവരതിൻ്റെ അംബാസഡർമാരാകുകയാണ്.
1: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
1: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ടുവച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808. നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി

0: ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആടു ജീവിതം എന്ന ചിത്രത്തിൽ ചിന്മയി, രക്ഷിത സുരേഷ്, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനം. വരികൾ റഫീഖ് അഹമ്മദ്, ഈണം AR റഹ്മാൻ.

ചലച്ചിത്ര ഗാനം ഇനി രാത്രി 8:40 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്.

പലതരം കെണികൾ ഉപയോഗിച്ച് കീടങ്ങളെ കൊടുക്കാം. ജൈവകൃഷിയിൽ കൂടുതലായും ഈ രീതിയാണ് നല്ലത്. പശക്കെണികൾ, ഫിറമോൺ കെണികൾ, വെളിച്ചക്കെണികൾ, അങ്ങനെ കെണികൾ പലതരമുണ്ട്. കീടങ്ങൾക്ക് പ്രിയപ്പെട്ട ആഹാരവസ്തുക്കളോ ആകർഷിക്കുന്ന നിറങ്ങളോ അത് മനുഷ്യനോ വിളയ്ക്കോ മറ്റ് ജന്തുക്കൾക്കോ ഹാനികരമല്ലാത്ത രാസപദാർത്ഥങ്ങളോ ഫിറമോണുകളോ ഒക്കെയാണ് ഇവയിൽ പ്രയോജനപ്പെടുത്തുന്നത്. വളരെ ചുരുങ്ങിയ ചെലവിൽ കെണികൾ സ്ഥാപിച്ച് കൃഷിസ്ഥലത്ത് നിന്ന് പരമാവധി കീടങ്ങളെ നശിപ്പിക്കുവാൻ ഈ പറഞ്ഞ കെണികളെ കൊണ്ടൊക്കെ കഴിയും. വിവിധതരം കെണികളെ പരിചയപ്പെടാം ഒരു പാട്ട് കേട്ട ശേഷം.

0: മഞ്ഞക്കെണി, നീലക്കെണി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവയെല്ലാം പശക്കെണികളാണ്. കർഷകർക്ക് സ്വന്തമായി ഉണ്ടാക്കാം. മഞ്ഞയോ നീലയോ നിറമുള്ള കട്ടിയുള്ള ചട്ടക്കടലാസ് പല വലുപ്പത്തിൽ വെട്ടിയെടുത്ത് ഗ്രീസോ പശയോ അതിൽ തേച്ച് പിടിപ്പിച്ചാൽ കെണിയായി. ഇവ ആവശ്യമറിഞ്ഞ് കൃഷിയിടത്ത് തൂക്കിയിടാം, അല്ലെങ്കിൽ കമ്പുകളുടെ അറ്റത്ത് നിവർത്തി ഉറപ്പിച്ച് നിർത്തിയാലും മതിയാകും. കീടങ്ങൾ പാറി വന്ന് ഇതിൽ പറ്റിപ്പിടിച്ച് ചത്തുപോകും. കടകളിൽ വാങ്ങാൻ കിട്ടുന്ന പശക്കെണികൾക്ക് രണ്ടു മാസം വരെ മാത്രമേ ഗുണമേന്മ കാണൂ. അതിനു മുൻപ് ഉപയോഗിക്കണം. വെള്ളീച്ച, മുഞ്ഞ, പച്ചത്തുള്ളൻ ഇവയെ നശിപ്പിക്കാനാണ് മഞ്ഞക്കെണി. നീലക്കെണി കൊണ്ട് ഇലപ്പേനിനെ നശിപ്പിക്കാം. മഴമറ പോളി ഹൗസ് കൃഷിയിടങ്ങളിൽ ഇവ ഏറെ ഫലപ്രദമാണ്. ഒരു ഏക്കർ കൃഷിയിടത്തിന് 20 കെണി എന്നാണ് കണക്ക്. കെണികളെ കുറിച്ച് കൂടുതലറിയാം. ഇടയ്ക്ക് ഒരു പ്രഭാഷണം കേട്ടാലോ? ന്യൂനതകൾ പരിഹരിച്ച് മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുകൂലമായി പ്രകൃതി സംരക്ഷണത്തിലൂന്നി കൃഷി ചെയ്താലേ കർഷകർ ഉദ്ദേശിക്കുന്ന വരുമാന നേട്ടം ലഭിക്കുകയുള്ളൂ. പാരമ്പര്യ രീതികൾ പിന്തുടരുമ്പോഴും കൃഷിയിൽ നൂതന ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളും പരീക്ഷിക്കപ്പെടണം. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാർഷിക രീതിയാണ് തെങ്ങധിഷ്ഠിത ജൈവ സംയോജിത കൃഷി. ഇതേപ്പറ്റി ശ്രീമതി സി കെ തങ്കമണി സംസാരിക്കുന്നത് കേൾക്കാം.
1: കേരളത്തിന്റെ കൽപ്പവൃക്ഷമാണ് തെങ്ങ്. മൊത്തം ഭൂപ്രദേശത്തിന്റെ 41% തെങ്ങ് കൃഷിയാണെങ്കിലും 95% തെങ്ങ് പുരയുടെ കൃഷിയായിട്ടാണ് കാണുന്നത്. അതായത് ഏകദേശം ഒരു 20-25 സെന്റ് സ്ഥലം മാത്രമേ ഒരു കൃഷിക്കാരനേ ഉള്ളൂ. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ കാണുന്ന വിസ്തൃതമായ തെങ്ങിൻ തോട്ടങ്ങൾ നമുക്കില്ല. ശാസ്ത്രീയ പരിചരണ മുറകളും നമ്മൾ അവലംബിക്കുന്നില്ല. അതിനാൽ തെങ്ങിൽ നിന്നുള്ള ഉൽപാദനം കുറവാണ്. തെങ്ങിൻ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം ദൈനംദിന ജീവിതത്തിന് മതിയാകുന്നില്ല. ഇടവിള കൃഷി ചെയ്യുന്നത് മൂലം തെങ്ങിൻ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാം. 7.5 മീറ്റർ അകലത്തിൽ നട്ട തെങ്ങ് 23% ഭൂതലം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 25 വർഷത്തിലധികം പ്രായമുള്ള തെങ്ങിൻ തോട്ടത്തിൽ നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഇടവിള കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. തോട്ടത്തിൽ ലഭ്യമായ വസ്തുക്കളും സൂര്യപ്രകാശവും ഇടവിളകൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നതിനാൽ മണ്ണൊലിപ്പ് തടയുന്നതിനും കളസംരക്ഷണത്തിനും മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിനും ഇടവിളകൾക്കുള്ള വളങ്ങൾ തെങ്ങിനും കൂടി ലഭിക്കുന്നതിനാൽ തെങ്ങിന്റെ ഉൽപാദനം കൂട്ടുന്നതിനും കഴിയുന്നു. ഇതുമൂലം രോഗകീടങ്ങൾ കുറയുന്നു, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, കർഷകന്റെ ആദായം വർദ്ധിക്കുന്നു. അങ്ങനെ ഇടവിള കൃഷി കൊണ്ടുള്ള ഗുണങ്ങൾ ഒട്ടേറെയാണ്. നെല്ല്, പയറിനങ്ങൾ, കിഴങ്ങുവിളകൾ, തീറ്റപ്പുല്ലിനങ്ങൾ എന്നിവ തെങ്ങിൻ തോട്ടത്തിൽ കൃഷി ചെയ്യാം. സുഗന്ധവിളകളിൽ തന്നെ കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ജാതി, കരിയാമ്പൂ, കറുവപ്പട്ട, കുടംപുളി എന്നിവയും തെങ്ങിൻ തോട്ടത്തിൽ ഇടവിളയായി കൃഷി ചെയ്ത് നല്ല വിളവും അതുപോലെ തന്നെ ലാഭവും ലഭിക്കുന്ന ഇനങ്ങളാണ്. പാൽ വസ്തുക്കളായുള്ള വസ്തുക്കൾ ഇടവിള കൃഷിക്ക് ഫലവത്തമായി ഉപയോഗിക്കേണ്ടത് ചെലവ് ചുരുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണമായി, തെങ്ങിൽ നിന്നും ലഭിക്കുന്ന ഒരു ഉപോൽപ്പന്നമാണ് തെങ്ങോല. പലപ്പോഴും പാൽ വസ്തുവായി തെങ്ങിൻ തോട്ടങ്ങളിൽ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്നതായി കാണാം. ഒരു വർഷത്തിൽ ഒരു തെങ്ങിൽ നിന്നും

മൂന്ന് നാല് മീറ്റർ നീളമുള്ളതും 200 ചെറിയ ഓലകളുമുള്ള 12 മുതൽ 16 വരെ തെങ്ങോല ലഭിക്കുന്നു. തെങ്ങോല പുര കെട്ടുന്നതിനും തീ കത്തിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. പുതവയ്ക്കാനും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനും വളരെ തുച്ഛമായി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിനാൽ തെങ്ങോല കൂട്ടിയിട്ട് ചാരത്തിനായി കത്തിക്കുന്നത് മൂലം പല ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാകുന്നു. ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ ഉണങ്ങിയ 3 തെങ്ങോല നടുവെ പിളർന്ന് കടഭാഗം ഇല്ലാതെ, അതായത് 6 കഷ്ണം ഓല ചെയ്ത് 3 മീറ്റർ വലിപ്പമുള്ള തവാരണയിൽ ഇഞ്ചി നട്ട ഉടനെ പുതവെച്ചപ്പോൾ 18% വിളവർദ്ധനവും 68% കള നിയന്ത്രണവും 1 ഹെക്ടറിൽ നിന്നും കണ്ടെത്തി. തെങ്ങോല വെച്ചുള്ള പുതവെപ്പ് മൂലം ഇഞ്ചി തവാരണയിലെ പോഷകനില, പാച്ചുജനകം, ചാരം, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ എന്നിവ വർദ്ധിക്കുന്നതായും മൃദുചെയ്യൽ രോഗം കുറയുന്നതായും കണ്ടു. നടുന്ന സമയത്ത് വെക്കുന്ന ഓല ചീനഴുകി അതേ സീസണിൽ തന്നെ പോഷകം നൽകുകയും ചെയ്യും. പുതവെയ്പ്പിനായി 1 മാസമെങ്കിലും ഉണങ്ങിയ ഓലയാണ് ഉപയോഗിക്കേണ്ടത്. ഉണക്കോല പുതവെച്ച് ഒറ്റ പ്രാവശ്യം ഇഞ്ചി നടുന്ന സമയത്ത് തവാരണയിൽ ചെയ്താൽ പിന്നീട് 45 ദിവസവും 90 ദിവസവും കൂടുമ്പോഴുള്ള പച്ചില പുതവെപ്പ് ഒഴിവാക്കാം. ഓലച്ചീന്റെ തവാരണയിൽ നിന്ന് നീക്കം ചെയ്യാതെ കളയെടുത്ത് മണ്ണിട്ട് കൊടുക്കണം. ഇതുമൂലം ഇഞ്ചി കൃഷിയിൽ കളയെടുപ്പിനും തവാരണകളിൽ പോഷകം നൽകുന്നതിനും ഉപയോഗിക്കുന്ന ചിലവ് കുറയ്ക്കാം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ എന്നും ഭീതിതമായ സാഹചര്യം നിലനിന്നു പോരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ നിർവചനമനുസരിച്ച് എല്ലാവർക്കും എല്ലാ കാലത്തേക്കും ആരോഗ്യകരവും സജീവവുമായ ഒരു ജീവിതത്തിന് ആവശ്യം വേണ്ട പോഷക സമൃദ്ധവും വൈവിധ്യവുമേറിയ ഇഷ്ടഭക്ഷണം മിതമായ വിലയിൽ ലഭ്യമാകുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. ജീവനത്തിന് മിശ്രഭക്ഷണം ആവശ്യമാണ്. കൂടാതെ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കുകയും വേണം. അന്നജപ്രധാനമായ ആഹാരത്തോടൊപ്പം മാംസ്യഘടകങ്ങളും ആരോഗ്യ പരിപാലനത്തിന് അനിവാര്യമാണ്. അതിനാൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് സംയോജിത കൃഷിക്ക് പ്രാധാന്യമുണ്ട്. സംയോജിത കൃഷിയിൽ സാധാരണയായിട്ട് നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ജൈവ സംയോജിത കൃഷിയിൽ ജൈവ വളങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് നാം അവലംബിക്കുന്നത്. കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന പാഴ്വസ്തുക്കളും ഉപോൽപ്പന്നങ്ങളും മറ്റൊരു അനുബന്ധ വിളയ്ക്കോ സംരംഭത്തിനോ പ്രയോജനപ്പെടുത്തുക, ചെടികൾക്ക് ജൈവ വളത്തിലൂടെ പോഷകം പ്രദാനം ചെയ്യുക എന്നതാണ് സംയോജിത ജൈവ വള കൃഷിയുടെ അടിത്തറ. ചെറുകിട കൃഷിക്കാരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് തെങ്ങധിഷ്ഠിത സംയോജിത ജൈവ കൃഷി മോഡൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 1 ഏക്കർ വരുന്ന സ്ഥലത്ത് തെങ്ങ്, തീറ്റപ്പുൽ, മഞ്ഞൾ, പയർ, വാഴ എന്നിവയും അതിനോടനുബന്ധിച്ച് പശു വളർത്തലും നടപ്പിലാക്കണം. തെങ്ങിന്റെ തടമൊഴിച്ചുള്ള സ്ഥലത്ത് 50x30 സെന്റിമീറ്റർ അകലത്തിൽ പുല്ലിനങ്ങളായ CO3, CO4 എന്നിവ കൃഷി ചെയ്യാം. ചാണകസ്ലറി, ജീവാമൃതം എന്നിവ തീറ്റപ്പുല്ലിനെ 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. പുല്ല് നടുന്ന സമയത്തും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും നനച്ചു കൊടുക്കേണ്ടതാണ്. 3 മാസമാകുമ്പോൾ ആദ്യത്തെ വിളവെടുക്കാം. പിന്നീട് പശുവിനെ ആവശ്യാനുസരണം പുല്ല് വെട്ടി തീറ്റ കൊടുക്കാം. സുഗന്ധവിളയായ മഞ്ഞളിനം പ്രതിഭ 10 സെന്റ് സ്ഥലത്ത് 3 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 30 സെന്റിമീറ്റർ ഉയരമുള്ള തവാരണകളിൽ തെങ്ങിൻ തോട്ടത്തിൽ തന്നെ മെയ് മാസത്തിൽ നടാം. ജൈവ വളങ്ങളായ ജീവാമൃതം, ചാണകപ്പൊടി, ജീവാമൃത കമ്പോസ്റ്റ് എന്നിവ ഇവയ്ക്ക് നൽകാം. പുതവെക്കുന്നതിന് ഉണങ്ങിയ തെങ്ങോല ഉപയോഗിക്കാം. മരച്ചീനി ഇനമായ ശ്രീജയ 1 മീറ്റർ അകലത്തിൽ കൂന കൂട്ടി ഈ തെങ്ങിൻ തോട്ടത്തിൽ തന്നെ 2.5 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യണം. 10 മാസമാകുമ്പോൾ മരച്ചീനി പറിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഗ്രാൻഡിനെയിൽ എന്ന ടിഷ്യു കൾച്ചർ വാഴ, ലോല എന്ന പയറിനം 2.5 സെന്റ് സ്ഥലത്ത് തെങ്ങിൻ തോട്ടത്തിൽ ഇടവിളയായി കൃഷി ചെയ്യേണ്ടതാണ്. തെങ്ങിന്റെ തന്നെ ഉണങ്ങിയ ഓല തെങ്ങിൻ തടത്തിൽ പുതവെക്കുന്നതിന് ഉപയോഗിക്കേണ്ടതാണ്. ഈ സംയോജിത ജൈവ കൃഷി മോഡലിൽ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ചാണകപ്പൊടി, ജീവാമൃതം, ജീവാമൃത കമ്പോസ്റ്റ് എന്നിവ പോഷകം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ എന്ന ഇനത്തിൽപ്പെട്ട 2 പശുവും 2 കുട്ടികളും ഈ മോഡലിൽ നമുക്ക് ഉപയോഗിക്കാം. പശുവിന്റെ പാല്, അതിങ്ങ് വരുന്ന ചാണകപ്പൊടി എന്നിവ വിറ്റ് വരുമാനം വർദ്ധിപ്പിക്കാം. 65 സെന്റ് സ്ഥലത്ത് തെങ്ങും, 15 സെന്റ് സ്ഥലത്ത് തീറ്റപ്പുല്ലും, 10 സെന്റ് സ്ഥലത്ത് മഞ്ഞളും, 2.5 സെന്റ് സ്ഥലത്ത് മരച്ചീനി, വാഴ, പയർ എന്നിവയും 2.5 സെന്റ് പശു പരിപാലനത്തിനും ഈ മോഡലിൽ ഉപയോഗിക്കേണ്ടതാണ്. ഈ മോഡലിന്റെ മൊത്തം ചെലവ് 132,000.

ആണ്. അധിക വരുമാനം 194,000 ഒരു ഏക്കറിൽ നിന്നും ലഭിക്കും. കൂടാതെ കൂടുതൽ തൊഴിലവസരങ്ങളും ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ തെങ്ങധിഷ്ഠിത ജൈവ സംയോജിത കൃഷി മോഡൽ പരിസ്ഥിതി ദൂഷ്യവശങ്ങൾ കുറയ്ക്കുന്നതിനും കർഷകന്റെ വരുമാന വർധനവിനും കീടനാശിനി ഇല്ലാത്ത ഭക്ഷണം കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നതിനും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വളരെ ഫലവത്താണ്.

മെച്ചപ്പെട്ട വരുമാനം ലക്ഷ്യം വെച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്കായി കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാർഷിക രീതിയാണ് തെങ്ങധിഷ്ഠിത ജൈവ സംയോജിത കൃഷി. ഇതേപറ്റി ഇതുവരെ സംസാരിച്ചത് ശ്രീമതി സി കെ തങ്കമണി. ഫിറമോൺ ഗണികളുടെ പ്രത്യേകത പറയാം. ഫിറമോൺ ഒരുതരം രാസപദാർത്ഥമാണ്. ഇണകളെ ആകർഷിക്കുവാനും മറ്റുമായി ഓരോ തരം കീടങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ, ഇവയ്ക്ക് സമാനമായി നാം കണ്ടെത്തിയ കൃത്രിമ ഫിറമോണുകളാണ് കെണികളിൽ ഉപയോഗിക്കുന്നത്. ഒരു കെണിയിൽ ഉപയോഗിക്കുന്ന ഫിറമോൺ ഒന്ന് രണ്ടു മാസം മാത്രമേ ഫലപ്രദമായി പ്രവർത്തിക്കൂവെന്ന കാര്യം മറക്കരുത്. എല്ലാ വിളയ്ക്കും ഒരേ തരം കീടങ്ങളല്ലല്ലോ ഉള്ളത്. കീടങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഫിറമോണുകളും മാറും. അതുകൊണ്ട് വെള്ളരിവർഗ വിളകൾക്കും പഴവർഗ വിളകൾക്കുമെല്ലാം അതിനു തക്ക കെണികൾ വെക്കണം. കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളിലോ കാർഷിക സർവകലാശാലകളിലോ ഈ പറയുന്ന കെണികളൊക്കെ തന്നെ കർഷകർക്ക് ലഭ്യമാണ്. ഒരു ഗാനം കൂടി കേട്ടാലോ?

തെങ്ങിന്റെ ശത്രുകീടങ്ങളായ കൊമ്പൻ ചെല്ലിയെയും ചെമ്പൻ ചെല്ലിയെയും നശിപ്പിക്കുവാനും കെണിയുണ്ട്. ബക്കറ്റിന്റെ രൂപത്തിലുള്ള ഇതിനകത്ത് കരിക്കിൻ തൊണ്ടുകളിട്ട സോപ്പ് ലൈന് കലക്കി വെക്കണം. ബക്കറ്റിന്റെ വശങ്ങളിൽ വണ്ടുകൾക്ക് വന്നിരിക്കുവാനും ഫെറമോൺ കെണിയിലേക്ക് കടക്കുവാനും പ്രത്യേകം കവാടങ്ങളും ഉണ്ടായിരിക്കും. തറനിരപ്പിൽ നിന്ന് 5 അടിയെങ്കിലും ഉയരത്തിലാണ് ഇവ സ്ഥാപിക്കേണ്ടത്. വണ്ടുകൾ കൂട്ടത്തോടെ കെണിക്കുള്ളിലെത്തി ലൈനിയിൽ വീണ് ചത്തുപോകും.

0: സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ പലതരം പ്രാണികൾ പാറി വന്ന് വിളക്കിനു ചുറ്റും കൂടുന്നത് കണ്ടിട്ടില്ലേ? വെളിച്ചത്തിനോട് കീടങ്ങൾക്കുള്ള ഈ പ്രത്യേക ആകർഷണം മറയാക്കിയാണ് വെളിച്ചകെണികൾ ഉണ്ടാക്കുന്നത്. വൈകിട്ട് 6:30 രാത്രി 8:30 ഇടയ്ക്ക് ഇവ പ്രവർത്തിപ്പിച്ചാൽ കീടങ്ങളെ കൂടുതലായി ആകർഷിക്കാം. ഇത്തരം കെണികളുടെ ആകൃതി, വലിപ്പം എന്നിവ ഏതുതരം കീടത്തെയാണ് കൊടുക്കേണ്ടത് അതിനെ ആശ്രയിച്ചിരിക്കും. പശക്കെണികളോ ഫ്ലൈറ്റ് ട്രാപ്പുകളോ വെള്ളക്കെണികളോ കൂട്ടിച്ചേർത്ത് വെളിച്ചക്കെണി വെച്ചാൽ കൂടുതൽ കീടങ്ങളെ നശിപ്പിക്കാനാവും. ലൈറ്റിനു വേണ്ടി വൈദ്യുതിയോ സൗരോർജ പാനലോ ഉപയോഗിക്കാം. വിള സംരക്ഷണത്തിന് കീടനാശിനികൾ മാത്രം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കാൻ അനുയോജ്യമായ കെണികൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ചിലവും വളരെ ചുരുക്കം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നതിൽ മാത്രമല്ല, ഔഷധ സസ്യങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഔഷധ സസ്യകൃഷിക്കും ഇന്ന് ഏറെ പ്രാധാന്യമുണ്ട്. കൃഷിമേഖലയിൽ അനുവർത്തിച്ചു വരുന്ന നൂതന കാർഷിക സമ്പ്രദായങ്ങൾ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്ന കാര്യത്തിലും നമുക്ക് പ്രയോജനപ്പെടുത്താനാകും. പോളി ഹൌസുകളിൽ എങ്ങനെ ഔഷധ സസ്യ കൃഷി ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നു ഡോക്ടർ ഇന്ദിര ബാലചന്ദ്രൻ.
1: ആയുർവേദം പോലുള്ള പാരമ്പര്യ വൈദ്യശാസ്ത്രങ്ങളുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യവും ആവശ്യവും ദിവസം പ്രതി കൂടി വരികയാണ്. എന്നാൽ പല കാരണങ്ങളാലും ഔഷധ സസ്യ സ്രോതസ് ശോഷിച്ചു വരുന്ന സ്ഥിതിവിശേഷമാണ് നാം കാണുന്നത്. യഥാർത്ഥ ഔഷധികളുടെ തുടർച്ചയായ ലഭ്യത ഇത്തരം ശാസ്ത്രശാഖകളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം നേടുന്നതിനുള്ള ഏക പോംവഴി ഔഷധ സസ്യങ്ങളുടെ ഉറവിടമായ കാടുകളെയും മറ്റാവാസ സ്ഥലങ്ങളെയും സംരക്ഷിക്കുകയും കൃഷി വ്യാപിപ്പിക്കലുമാണ്. നിരവധി ഔഷധ വൃക്ഷങ്ങളും ചെടികളും തനിവിളയായോ ഇടവിളയായോ ലാഭകരമായി കൃഷി ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി പല നൂതന മാർഗങ്ങളിലൂടെയും ഔഷധ സസ്യകൃഷി നടത്താമെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് പോളിഹൌസ് കൃഷി. ദ്രുതഗതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കൃഷിയിടങ്ങളുടെ അളവിലുള്ള കുറവ് തുടങ്ങിയ സാഹചര്യത്തിൽ അവലംബിക്കാവുന്ന ഒരു മാർഗമാണിത്. അൾട്രാവയലറ്റ് കിരണങ്ങളെ ചെറുക്കുന്ന UV സ്റ്റെബിലൈസ്ഡ് പോളി എത്തിലീൻ ഷീറ്റ് ഉപയോഗിച്ചാണ് പോളിഹൌസുകൾ നിർമ്മിക്കുന്നത്. പ്രകൃതിയെ വിളകൾക്കനുസരിച്ച് നിയന്ത്രിച്ചെടുക്കാൻ ഈ കൃഷിയിലൂടെ സാധിക്കും. അന്തരീക്ഷത്തിലെ ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകി ചെടികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൌസുകളാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. ചെടികൾക്ക് അനുയോജ്യമായ നടീൽ മിശ്രിതം, കീടരോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, രോഗപ്രതിരോധം, ജലസേചനം, വളപ്രയോഗം, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുവാൻ സംരക്ഷിത കൃഷിയിലൂടെ സാധിക്കുന്നു. GI പൈപ്പുകളും UV സ്റ്റെബിലൈസ്ഡ് പോളി എത്തിലീൻ ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പോളിഹൌസിന്റെ 4 വശവും കീടങ്ങൾ കടക്കാത്ത 40 മെഷ് വലകൾ ഉപയോഗിച്ച് മറയ്ക്കുന്നു. അകത്തെ ഊഷ്മാവ് കുറയ്ക്കുന്നതിനുവേണ്ടി മിസ്റ്റുകളും ചെടികൾക്ക് ആവശ്യമായ തോതിൽ മാത്രം വെള്ളവും വളങ്ങളും നൽകുന്നതിന് ഡ്രിപ്പുകളും ഘടിപ്പിക്കുന്നു. മിക്കവാറും പോളിഹൌസുകൾ അർദ്ധവൃത്താകൃതിയിലാണ് നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശം ആവശ്യമായ തോതിൽ ലഭിക്കുന്നതിനു വേണ്ടി കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇവ ഉണ്ടാക്കപ്പെടുന്നത്. പോളിഹൌസിൽ ആവശ്യമായ നീളത്തിലും വീതിയിലും വരമ്പുകളെടുത്ത് നടീൽ മിശ്രിതം ചേർത്ത് ചെടികൾ നടാം. ഗ്രോ ബാഗിൽ മിശ്രിതം നിറച്ചു നട്ടുകൊടുക്കാവുന്നതാണ്. അധികം ഉയരം വയ്ക്കാത്തതും നിലത്ത് പടർന്നു വളരുന്നതുമായ ചെടികൾ കൃഷി ചെയ്യുന്നതിന് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന നൂതന മാർഗവും പ്രയോജനപ്പെടുത്താം. ഇതിനായി പോളിഹൌസിൽ 8-ഇഞ്ച് PVC ഗട്ടറുകൾ ഉപയോഗിച്ച് തട്ടുകൾ നിർമ്മിക്കുന്നു. തട്ടുകളുടെ എണ്ണവും ഇവ തമ്മിലുള്ള അകലവും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെടികളുടെ ഉയരത്തിനനുസരിച്ച് നിശ്ചയിക്കാം. ചെടികൾ നടുന്ന PVC ഗട്ടറുകളിൽ ഡ്രിപ്പ് രീതിയിൽ ജലസേചനം ഒരുക്കണം. പോളിഹൌസിന്റെ നിലത്ത് ലഭ്യമാകുന്ന സ്ഥലത്ത് ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്യാം. കീഴാർനെല്ലി, പർപ്പടകപ്പുല്ല് തുടങ്ങിയ സസ്യങ്ങൾക്കായി 1 മീറ്റർ അകലത്തിൽ തട്ടുകൾ നിർമ്മിക്കാം. നിലപ്പാല പോലെ പടർന്നു വളരുന്ന ചെടികൾക്കായി തട്ടുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാം. പോളിഹൌസിൽ ഉപയോഗിക്കുന്ന നടീൽ മിശ്രിതത്തിന്റെ ഭൗതിക രാസ സ്വഭാവങ്ങൾ തുറന്ന കൃഷിസ്ഥലത്തേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അനുയോജ്യമായ മിശ്രിതത്തിന് വായുസഞ്ചാരവും അതിനനുസൃതമായി നനവ് ഉൾക്കൊള്ളാനും സാധിക്കും. വെർമിക്കുലൈറ്റ്, പെർലൈറ്റ്, കമ്പോസ്റ്റ്, മണ്ണ്, മണൽ, വളങ്ങൾ എന്നിവ ചേർന്ന മിശ്രിതങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന കീടങ്ങളെയും രോഗാണുക്കളെയും കളസസ്യങ്ങളുടെ വിത്തുകളെയും നശിപ്പിക്കുന്നതിനു വേണ്ടി ഇതിനെ ഉയർന്ന ഊഷ്മാവിൽ രോഗാണു

0: വിമുക്തമാക്കി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. 150 ഡിഗ്രി ഫാരൻഹീറ്റിൽ 30 മിനിറ്റ് ആവിയിലോ ഫോർമലിൻ ഉപയോഗിച്ചോ ഇപ്രകാരം ശുദ്ധീകരിക്കാം. സൂര്യതാപത്തിലും മിശ്രിതം അണുവിമുക്തമാക്കാം. മണ്ണില്ലാതെയോ മണ്ണിന്റെ അളവ് കുറച്ചോ തയ്യാറാക്കുന്ന മിശ്രിതത്തിന് പോഷക പദാർത്ഥങ്ങളെ നിലനിർത്താനുള്ള കഴിവ് കുറവായിരിക്കും. അതിനാൽ തുടരെയുള്ള വളപ്രയോഗം ആവശ്യമാണ്. പോഷകങ്ങൾ കുറഞ്ഞ അനുപാതത്തിൽ ഓരോ നനയോടൊപ്പവും നൽകുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് അഭികാമ്യമാണ്. ഹ്രസ്വദൂര വിളകൾക്ക് നടീൽ മിശ്രിതത്തിൽ തന്നെ ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന രീതിയും അവലംബിക്കാം. പോളിഹൌസുകൾ പല തരത്തിലും വലുപ്പത്തിലും കൃഷിക്കാരന്റെ ആവശ്യാനുസരണം നിർമ്മിക്കാൻ സാധിക്കും. ഇതിന്റെ വലുപ്പം 100 സ്ക്വയർ മീറ്റർ മുതൽ 10,000 സ്ക്വയർ മീറ്റർ വരെ ആകാം. ലളിതമായ പോളി എഥിലിൻ ഷീറ്റ് മൂടിയ പോളിഹൌസുകൾ മുതൽ നൂതന സാങ്കേതിക വിദ്യകൾ അടങ്ങിയ ഉയർന്ന നിലവാരമുള്ള യന്ത്രവൽകൃത തുള്ളി ജലസേചനവും ഫോഗറുകളും പ്രകാശ സംശ്ലേഷണത്തുന്ന ലൈറ്റുകളും തുടങ്ങി കമ്പ്യൂട്ടറൈസ് ചെയ്ത ഫുള്ളി ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം ഉള്ളവ വരെ ലഭ്യമാണ്. നമ്മുടെ നാട്ടിൽ പച്ചക്കറികളും അലങ്കാര സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ടാണ് പോളിഹൌസുകൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അടുത്ത കാലത്തായി ഔഷധ സസ്യങ്ങളും പോളിഹൌസിൽ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. വർഷക്കാലത്ത് മാത്രം ലഭ്യമാകുന്ന ഔഷധ സസ്യങ്ങളെ വേനൽക്കാലത്തും ലഭ്യമാക്കാൻ പോളിഹൌസ് കൃഷി കൊണ്ട് സാധിക്കും. വ്യാവസായിക പ്രാധാന്യമുള്ള ചെടികൾ തിരഞ്ഞെടുത്ത് അവയുടെ നൂതന മാർഗത്തിലുള്ള കൃഷിയുടെ സുസ്ഥിരത ഉറപ്പാക്കുകയും കൃഷിരീതി വികസിപ്പിച്ചെടുക്കുകയും വേണം. ഇത്തരം സംരക്ഷിത കൃഷിരീതിയിൽ പുറമേയുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ചെടികളുടെ വിളവിനെയോ ഗുണനിലവാരത്തെയോ ബാധിക്കുന്നില്ല. പോളിഹൌസുകളുടെ നിർമ്മാണ ചെലവ് അതിന്റെ സാങ്കേതിക സൗകര്യങ്ങളെയും യന്ത്രവൽക്കരണ സംവിധാനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. കൃഷിസ്ഥലം കുറഞ്ഞു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം നൂതന ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ച് ഔഷധ സസ്യകൃഷി നടത്തുന്നത് ഔഷധീയ ദൗർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ സഹായകമാകും.
1: പോളിഹൌസിലെ ഔഷധ സസ്യകൃഷിയെപ്പറ്റി ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഇന്ദിരാ ബാലചന്ദ്രൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440.
3: 9400024440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട്

3,100 രൂപ, വടകര 23,070 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 12,800 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 ന് പാലക്കാട് 21,500 രൂപ, പൊന്നാനി 14,500 രൂപ, കോഴിക്കോട് 14,500 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 3,800 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 26,600 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000 ന് പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000 രൂപ, മാനന്തവാടി പുതിയത് 34,000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,500 രൂപ, കോഴിക്കോട് നാടൻ 66,500 രൂപ. കോഴിക്കോട് ചേട്ടൻ 67,000 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ. മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 30,000 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 9,500 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 6,700 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,400 രൂപ, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5,500 രൂപ, കോഴിക്കോട് 5,300 രൂപ, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,000 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 700 രൂപ, മാനന്തവാടി ലഗോൺ 730 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 8,000 രൂപ, മാനന്തവാടി 6,300 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,440 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,300 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,200 രൂപ, മാനന്തവാടി 3,400 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,300 രൂപ, പാലക്കാട് മട്ട 4,700, ബോധന 3,700 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,700 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,500 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,200 രൂപ, എ പി 1 4,200 രൂപ, ബോധന 3,700 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 രൂപ, മാനന്തവാടി 6,800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,500 രൂപ. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥ അറിയിപ്പ്: തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ദുർബലമായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് മഴയുണ്ടായത്. ലക്ഷദ്വീപിൽ മഴ പെയ്തില്ല. പാലക്കാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 4 സെൻറ്റിമീറ്റർ വീതം മഴ രേഖപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ മിക്കയിടങ്ങളിലും ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴ പെയ്യാൻ സാധ്യത. ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഒന്നോ രണ്ടോ ഇടങ്ങളിൽ ഇടിമിന്നലിനും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിൽ ഒന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകൾ ഒന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ

0: ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി വി ഡി സതീശനും ചീഫ് സെക്രട്ടറി എ ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: ഓൾ ദ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഫോർ എ വെരി മാസീവ് എക്സർസൈസ് ഓഫ് സെൻസസ് 2027. വൺ മോർ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് വി ആർ ടേക്കിംഗ് ഇൻ ദിസ് സെൻസസ് ഈസ് ദിസ് സെൻസസ് is being done fully digitally. I congratulate

0: സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: All the people will be going into for a very massive exercise of census 2027. One more significant step we are taking in this census is being done fully digitally. I congratulate all the officers of the census.
0: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകൾ ഉണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 111,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.

0: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGOയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: നമ്മുടെ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്നത് സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യം തടുക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ മാക്സിമം റേറ്റ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു NGOയുടെ ഫൗണ്ടറാണ് താങ്കൾ. എന്തായാലും നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ പറയാൻ എന്തെങ്കിലും ഒരു കഥ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ലെറ്റ്സ് ലിവ് എന്ന് പറയുന്ന NGOയുടെ പിറവിക്ക് പിന്നിലെ കഥ എന്താണ്?
2: ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ലിവ് എന്ന പേര് കേട്ടാ എന്താ തോന്നുന്നത് സെവിൽ?
1: നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ അത്തരത്തിലൊരു
2: യു ലിവ് എന്നല്ല, ലെറ്റ്സ് ലിവ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ജീവിക്കാം, അതായത് എന്നെ പോലെ എന്റെ ടീമിൽ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളും ജീവിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ലെറ്റ്സ് ലിവ് എന്ന പേര് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ പിന്നിലെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ചെറുതായിരുന്നപ്പോ തന്നെ എന്റെ ഫാദർ സൂയിസൈഡ് ചെയ്ത് മരിച്ച ആണ്. അപ്പൊ എന്താ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ സ്കൂളില് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സ്റ്റിഗ്മറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ മരണം കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂളിൽ പോയപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയാഘാതമാണ്. അത് കുറച്ചുകൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ റീസൺ ഫോർ മരണത്തിന്, നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു റീസണാണ്, എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ വർഷങ്ങളോളം ആ ഒരു ആത്മഹത്യനെ ഹൃദയാഘാതമാക്കി പറഞ്ഞു. കാരണം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റും അതിന്റെ പിന്നിൽ ഒരു സൂയിസൈഡ് നടന്ന കുടുംബത്തിലെ കുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ കുറെ ദുരൂഹതയും അങ്ങനത്തെ അൺവോണ്ടഡ് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വർഷങ്ങളോളം നമ്മൾ തന്നെ അത് ഇന്റർണലൈസ് ചെയ്യും, സൂയിസൈഡ് എന്നുള്ള നമ്മൾ മറന്നിട്ട് ഈ രീതിയിൽ. പക്ഷെ ചില സമയത്ത് നമ്മൾ സത്യം പുറത്തു വരുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അതിന്റെ കൂടെ തന്നെ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഡിപ്രഷനും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും നല്ല മാർക്കും 21-ാമത്തെ വയസ്സിൽ തന്നെ നല്ല ജോലി, 22-ാമത്തെ വയസ്സിൽ യൂറോപ്പിൽ ജോലി, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു 24-25 വയസ്സായപ്പോഴത്തേക്കും പേഴ്സണലി ഡിപ്രഷനിൽ കൂടെ പോകേണ്ടി വന്നേ. അതിനകത്ത് എങ്ങനെ പുറത്തു വരണം എന്നറിയത്തില്ല. നല്ല മാർക്ക്, നല്ല ജോലി എല്ലാം ഉണ്ട്, പക്ഷേ പ്രോബ്ലം സോൾവിംഗ് ഇല്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ളതിൽ കുറെ സ്ട്രഗിൾ ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഒരു 3-4 വർഷം സൈക്യാട്രിസ്റ്റിനെ കണ്ടു, ഹെൽപ്പ് എടുത്തു, പിന്നെ ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റി. ഫോർച്ചുനേറ്റ്ലി ആ സമയത്താണ് ഞാൻ ആലോചിച്ചത്, കേരളം പോലെ ഒരു സ്ഥലത്ത് ഇപ്പോഴും മെന്റൽ ഹെൽത്തിനെ പറ്റി ഒരുപാട് സ്റ്റിഗ്മ ഉണ്ട്, ഒരുപാട് കുട്ടികൾ ഇതുപോലെ സപ്പോർട്ട് അല്ലെങ്കിൽ ആരെടുത്ത് പറയും എന്ത് ചെയ്യും എന്നറിയാതെ ആത്മഹത്യയിലോട്ട് പോകുന്നുണ്ട്.
1: മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്
2: എക്സാക്ട്ലി അതൊരിടത്തും പഠിപ്പിക്കുന്നുമില്ല. അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ഗ്യാപ്പ് പരിഹരിക്കാനും എനിക്ക് എന്താണോ കിട്ടാതിരുന്നത് അത് അടുത്ത ജനറേഷനിലെ കുട്ടിയെ കിട്ടാതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ലെറ്റ്സ് ലിവ് എന്ന NGO സ്റ്റാർട്ട് ചെയ്തത്.
1: ഇപ്പൊ പറഞ്ഞു മാനസിക ആരോഗ്യത്തിന്റെ കാര്യം, പറഞ്ഞതിൽ ഒരു കാര്യം വളരെ റിലവന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെ, ഒരു യങ്സ്റ്റർ യൂത്ത് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു കൗമാര പ്രായത്തിൽ നമുക്ക് എന്താ വെച്ചാൽ ചില സംശയങ്ങൾ ഉണ്ടാവാം, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ അധ്യാപകരാണെങ്കിൽ ചിലപ്പോൾ അവർ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു ലെവലിൽ അവരെപ്പോഴും തിരക്കായിരിക്കും. നമ്മുടെ പേരൻസ് ആണെങ്കിൽ അല്ല ജോലിയുടെ കാര്യത്തിൽ തിരക്കായിരിക്കും. ഇത് എവിടെ പോയി പറയണം എന്നുള്ള ആ ഒരു ടെൻഷൻ, സംശയങ്ങളുണ്ട് കുറെ, ക്യൂരിയോസിറ്റി, കുറെ കാര്യങ്ങൾ, ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ വേറെ വേറെ ആയിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ പറഞ്ഞ പോലെ അതും ആ ഒരു കാര്യമൊന്നും ആരും തിരിച്ചറിയുന്നില്ല, അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ലെറ്റ്സ് ലിവിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: സോ ലെറ്റ്സ് ലിവിന് ബേസിക്കലി ഇപ്പൊ കറന്റ് റണ്ണിംഗ് ആയിട്ടുള്ള രണ്ട് പ്രോജക്റ്റ് ആണുള്ളത്. ഒന്ന് ഓറഞ്ച് റൂം എന്ന് പറയുന്ന ഒരു നോൺ ജഡ്ജ്മെന്റൽ ലിസണിംഗ് സ്പേസ്, രണ്ട് ക്യാമ്പസുകളിൽ നമ്മൾ ആക്റ്റീവായിട്ട് നടത്തുന്ന ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം. എന്ത് തന്നെ ആണെങ്കിലും ലെറ്റ്സ് ലിവിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും ആത്മഹത്യ തടയുക എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല മാനസികാരോഗ്യത്തിനെ പറ്റി നിലനിൽക്കുന്ന സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യുക എന്നുള്ളതും ഒരു മെയിൻ സംഭവമാണ്. സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ മാനസികാരോഗ്യത്തിനെ പറ്റിയിട്ട് ഉറക്കെ സംസാരിക്കണം. ഇപ്പൊ ക്യാൻസർ ആണെങ്കിലും കോവിഡ് ആയിരുന്നെങ്കിലും ആദ്യം വന്ന സമയത്ത് സ്റ്റിഗ്മ കാരണം, കോവിഡ് ആണെങ്കിൽ പറയത്തില്ല, കാരണം പുറത്തിറങ്ങിയ ആളുകൾ നമ്മളെ ഒരു മുറിയിലാക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ അടച്ചു വെക്കുന്ന ഒരു രീതി വന്നപ്പോൾ ആളുകൾ കോവിഡ് വന്നാൽ മറച്ചു വെക്കും. അതേ കണ്ടീഷൻ തന്നെയാണ് മാനസികാരോഗ്യത്തിന്. എന്തെങ്കിലും പ്രശ്നം വന്ന് ഡിപ്രഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തറിഞ്ഞാൽ കല്യാണം നടക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ ആർക്കും എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആത്മഹത്യ. ഇങ്ങനത്തെ സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യുക എന്നുള്ളതാണ് ലെറ്റ്സ് ലിവിന്റെ മെയിൻ ഉദ്ദേശം. അതിന് നമ്മൾ കൂടുതൽ തുറന്ന് സംസാരിക്കുക. എത്രത്തോളം നമ്മൾ തുറന്ന് സംസാരിക്കുന്നു അത്രത്തോളം അത് നോർമലൈസ് ആവും. എത്രത്തോളം നോർമലൈസ് ആവുന്നു ആളുകൾ ഹെൽപ്പ് സീക്കും, എത്രത്തോളം ഹെൽപ്പ് സീക്കുന്നു നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് ആത്മഹത്യ പോലുള്ള ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാതിരിക്കുക.
1: അതിലേക്ക് പോവാതെ തന്നെ

0: അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെ. ചേർത്ത് നിർത്താൻ ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇതേ പ്രശ്നം ഫേസ് ചെയ്ത് ഇപ്പം മാഡം പറഞ്ഞ പോലെ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാൻ അല്ലെ. ഞാൻ പറയുന്നത് ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു, ശരി ഞാനിങ്ങനെ പറഞ്ഞാ ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ധാരണയില്ലാതെ സംസാരിക്കാൻ.
1: ആക്ച്വലി അത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും അങ്ങനെ നമ്മൾ പറയുമ്പോൾ മുൻവിധി ഇല്ലാതെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും അങ്ങനെ പറയാൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസും നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്.
0: തീർച്ചയായും
1: ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഓറഞ്ച് റൂം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മൾ അവിടെ വന്നിട്ട് ഈ പ്രശ്നമെല്ലാം ആദ്യമേ ഡിപ്രഷനിലോ സൂയിസൈഡിലല്ല എത്തുന്നത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആദ്യം ആരുടെയും പറയാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു പകുതി ഇത് മാറും.
0: അതെ, പലപ്പോഴും നമുക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രശ്നം പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച മാതിരി.
1: എക്സാക്ട്ലി. അപ്പൊ ആ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ നാളെ അവർ നമുക്കെതിരെ ഉപയോഗിക്കുകയോ പുറത്തു പറയുകയോ നാളെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമ്മളെ പിന്നെ മുൻവിധിയോടെ കാണുകയൊക്കെ ചെയ്യും എന്നുള്ള പേടി കൊണ്ടാണ് പലരും പറയാതിരിക്കുന്നത്. അപ്പൊ അത് വരാതിരിക്കാനായിട്ടുള്ള ഒരു നോൺ ജഡ്ജ്മെന്റൽ ലിസണിംഗിൽ കൂടെ തന്നെ നമുക്കൊരു പകുതിയോളം പ്രശ്നങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ പരിഹരിക്കാം. അതൊരു സീരിയസ് മാനസിക രോഗം, അതായത് ഇപ്പോൾ ഒരു ബൈപോളർ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു സ്കിസോഫ്രീനിയ പോലെ ഒരു സീരിയസ് മാനസിക രോഗമല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ കേൾക്കുന്നതിലൂടെയും മനസ്സിലാക്കുന്നതിലൂടെയൊക്കെ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കൽ സർവീസസ്, അതായത് ഒരു സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്ന രീതിയിലുള്ള ക്ലിനിക്കൽ മെന്റൽ ഹെൽത്ത് സർവീസ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ലിസണർ എന്ന രീതിയിൽ സപ്ലിമെന്ററി, നമുക്ക് സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ബിലോങ്ങിനെസ് വേണമല്ലോ. ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വെർച്വൽ റിലേഷൻഷിപ്പ്, എല്ലാവരും മൊബൈലിലാണ്. അപ്പൊ യഥാർത്ഥ മുഖാമുഖമായിട്ടിരുന്ന് ഇങ്ങനെ ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു വന്നിരിക്കുന്ന സിറ്റുവേഷനിലാണ്.
0: വീട്ടിലാണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നു പേരന്റ്സ് ഒരു സമയത്ത് വരുന്നു, കുട്ടികൾ വേറൊരു സമയത്ത് വരുന്നു, കഴിക്കുന്നു, അല്ലെങ്കിൽ ഇവർ
1: കഴിക്കാനിരുന്നാലും എല്ലാവരും നാല് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സമയം പണ്ടായിരുന്നു, നേരത്തെ നമ്മൾ ടി വിക്ക് മുന്നിലാണ് ഇരുന്ന് കുടുംബം കഴിച്ചുകൊണ്ടിരുന്നത് ഒരു 10-15 വർഷം മുൻ. എന്നാലും എല്ലാവരും ഫോക്കസ് ഒരേ കാര്യം കണ്ടുകൊണ്ടിരിക്കും, അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി ഷെയർ ചെയ്യാം. ഇത് 4 പേര് 4 റീൽ ആയിരിക്കും കാണുന്നത്, ഒരാൾ യൂട്യൂബ് ആയിരിക്കും, ഒരാൾ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, അപ്പോഴും കണക്ഷൻ ഇല്ല. അന്നേരം ഒരു കുട്ടി വന്നിട്ട് അച്ഛാ ഇന്ന് സ്കൂളിൽ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ കോളേജിൽ ഇങ്ങനെ സംഭവിച്ചു എന്നെ ഇങ്ങനെ അവർ പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഫോക്കസ് മൊബൈലിലാണ്. അപ്പോൾ എങ്ങനെയാണ് ലിസൺ ചെയ്യേണ്ടത്, എവിടെയാണ് ലിസൺ ചെയ്യേണ്ടത്? കുട്ടികളുടെ പ്രശ്നം പേരൻസ് കേട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കേട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് കേൾക്കേണ്ടത്? അപ്പോൾ അങ്ങനെ കേൾക്കാൻ ഒരാളുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ടോ? അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതിനകത്ത് നേരത്തെ സിബിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഓക്കെ ആണോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി വരുന്ന കുട്ടികളും ഉണ്ട്. ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിരുന്നാൽ മതി, എനിക്കത് വീട്ടിൽ അമ്മേരടുത്തും ആരടുത്തും പറയാൻ പറ്റത്തില്ല, അപ്പൊ ഞാൻ പറയാൻ പറ്റുന്നത് ഒന്ന് കേട്ടിരുന്നാൽ മതി, വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ എന്നെ വഴക്കുറേ കാര്യം വീട്ടിൽ പറഞ്ഞ, അങ്ങനെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്നുള്ള. ചെറിയ ചെറിയ ലൈഫ് എക്സ്പീരിയൻസിലെ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പറഞ്ഞ പ്രശ്നങ്ങൾ ഇതിങ്ങനെയാണ്, മോസ്റ്റ്ലി റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായിട്ടായിരിക്കും പെൺകുട്ടികളാണെങ്കിൽ വരുന്നത്, ആൺകുട്ടികളും അങ്ങനെ വരുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ആ ഓറഞ്ച് റൂം തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഇവിടെ വരുന്ന ആളുകളെ ലിസൺ ചെയ്താൽ മാത്രം പോലെ ഒരുപാട് പേര് കോളേജസിൽ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇടയിൽ 20-30 പേരാണ് വരുന്നെങ്കിൽ ക്യാമ്പസുകളിൽ 1000-2000 കുട്ടികളുണ്ട്. അപ്പൊ അവരിവിടെ വരുന്നതിന് മുന്നേ അത്രയും വെയിറ്റ് ചെയ്തിരിക്കാതെ നമ്മൾ ആക്റ്റീവ്ലി അവരുടെ അടുത്തോട്ട് പോവുക എന്ന ഉദ്ദേശത്താണ് അൺഫിൽട്ടേഡ് എന്ന പ്രോഗ്രാം ഈ വർഷം നമ്മൾ ജില്ലാ ഭരണകൂടവുമായി ചേർന്നിട്ട് ലോഞ്ച് ചെയ്തത്.
0: ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു അൺഫിൽട്ടേഡ് ആ ടൈറ്റിൽ ചൂസ് ചെയ്തത് ലെറ്റ്സ് ലീവ് എൻജിഒ തന്നെയാണ്. ആ ഒരു ടൈറ്റിലിന്റെ പ്രത്യേകതയും, കാരണം അത് കേൾക്കുമ്പോൾ ഒരു രസവും എല്ലാ തരത്തിലും നല്ല രസകരമായ ഒരു ടൈറ്റിലാണ്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാം.
1: സോ അൺഫിൽട്ടേഡ് എന്ന് പറയുന്നത് നമ്മള് ഡിസ്ട്രിക്ട് കളക്ടറേറ്റുമായിട്ട് ചേർന്ന് ഈ വർഷം തിരുവനന്തപുരത്തെ 10 ക്യാമ്പസിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. നമ്മൾ 10 ക്യാമ്പസുകളിൽ പോയിട്ട് മെന്റൽ ഹെൽത്ത് അവയർനെസിനെ പറ്റിയിട്ടുള്ള സെഷൻസ് നടത്തുന്നു. അപ്പം വൺ ഓഫ് ക്ലാസ്, അതായത് ഒരു ദിവസം ചെന്ന് 2 മണിക്കൂർ മാനസികാരോഗ്യം ആത്മഹത്യ തടയുക എന്ന് സംസാരിച്ചിട്ട് പോകുന്നതിനേയും കാട്ടിലും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സിനിമ കാണുന്നതാണോ സീരീസ് കാണുന്നതാണോ കൂടുതൽ എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കുറച്ചുകൂടെ നമ്മൾ തങ്ങി നിൽക്കുന്നത്
0: സീരീസ് ആവും.
1: അതെ, അപ്പൊ നമ്മൾ വൺ ഓഫ് ഒന്ന് കാണുന്നത് പോലെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിരിക്കും. സീരിയൽ ആകുമ്പോൾ അല്ലെങ്കിൽ സീരീസ് ആകുമ്പോൾ ഇമ്പാക്ട് ഈ ആഴ്ച കാണും, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കും, അടുത്ത ആഴ്ച കാണും. അപ്പൊ നമുക്ക് തോന്നി എന്നാൽ പിന്നെ ഒരു സീരീസ് മോഡലിൽ നമുക്ക് ഈ അൺഫിൽട്ടേഡിനെ ലോഞ്ച് ചെയ്താലോ എന്നുള്ളത്. അൺഫിൽട്ടേഡ് എന്ന പേര് വരാൻ കാരണം നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം വന്ന ശേഷം, ഫോൺ വന്ന ശേഷം ഫുൾ ഫിൽട്ടർ ആണ് നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ, ഏറ്റവും നല്ല കളർ. നമ്മൾ കരയാണെന്നുണ്ടെങ്കിൽ ആ കരച്ചിലെ കണ്ണുനീർ തുള്ളി പിങ്ക് ആക്കി, എങ്ങനെയാണോ അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കൂടുതൽ ലൈക്ക് കിട്ടാവുന്ന രീതിയിൽ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആക്ച്വൽ ഫീലിങ്സും നമ്മുടെ എക്സ്പ്രസ് ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. ഇമോഷൻസുമായിട്ട് ടച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ആ ഫിൽട്ടേഴ്സ് എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്താണോ നമ്മുടെ
0: അതുപോലെ
1: റോ റിയൽ ആയിട്ടുള്ള ഇമോഷൻസ് എന്താണോ അത് പറയാനുള്ള ഒരു വേദി ഒരുക്കുക, അങ്ങനെ ഓപ്പൺലി കോൺവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആ ഒരു ബെനിഫിറ്റ്, അതിലൂടെ നോൺ ജഡ്ജ്മെന്റ് ലിസണിങ്ങിലൂടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ, ഇപ്പൊ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പ്രശ്നം വരുമ്പോഴും നമുക്ക് ഹെൽപ്പ് ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു വേദി ഒരുക്കുക എന്നുള്ളതും, പിന്നെ ഈ കോളേജിൽ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ സീരീസ് ആൻഡ് സെഷൻസിന്റെ ഭാഗമായിട്ട് പോവുകയും അതിൽ മാനസികാരോഗ്യത്തിൽ

0: ഇൻട്രസ്റ്റുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ട് അവർ തന്നെ അവിടുത്തെ മെന്റൽ ഹെൽത്ത് ചാമ്പ്യൻസ് ആയിട്ട് ആക്കി ആ കോളേജിലെ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ് നമ്മൾ അൺഫിൽട്ടേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇതിലിപ്പോ നമ്മുടെ അൺഫിൽട്ടേഡ് ആ ഒരു സീരീസ് ആയിട്ട് ചെയ്തു വരുന്ന കാര്യം പറഞ്ഞു, അത് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്, ഏത് കോളേജിലാണ്, അതിന്റെ ഡീറ്റെയിൽ കൂടി പറയാം.
0: സോ നമ്മൾ അതിന്റെ ഒരു പൈലറ്റ് ലോഞ്ച് ചെയ്തത് ബാർട്ടൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ജൂലൈ 17th നമ്മൾ ഇനാഗ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ ആദ്യം ബാർട്ടൻ ഹിൽ കോളേജിൽ പോയി. നമ്മുടെ പ്രോഗ്രാം രണ്ട് സീസൺ ആയിട്ടാണ്, ഒരു സീസണിൽ 4 എപ്പിസോഡ്, അടുത്ത സീസണിൽ 5 എപ്പിസോഡ് വെച്ചിട്ട് അങ്ങനെ 9 എപ്പിസോഡ് എന്ന രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഫസ്റ്റ് സീസൺ ആയിരിക്കും നമ്മൾ ഈ വർഷം റോൾ ഔട്ട് ചെയ്യുന്നത് 10 കോളേജിൽ. ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ ബേസിക് മാനസികാരോഗ്യ അവബോധം, മെന്റൽ ഹെൽത്ത് അവയർനെസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഒരു മെന്റൽ ഹെൽത്ത്? ഒരു സ്പെക്ട്രമായിട്ട് ഒരാൾക്ക് അസുഖമുണ്ട് അസുഖമില്ല എന്ന് പറയുന്നതിനെക്കാട്ടിൽ മാനസികാരോഗ്യത്തിന്റെ വേരിയിങ് ഡിഗ്രിയിൽ ഇന്ന് നമുക്ക് ചിലപ്പോൾ സാഡ് ആയിരിക്കാം, നാളെ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കാം, അടുത്ത ദിവസം ചിലപ്പോൾ നമ്മൾ 2 ആഴ്ച വിഷമം വന്ന് ഡിപ്രഷനിൽ പോവാം. പക്ഷെ ദാറ്റ് ഡസൻ മീൻ നമ്മൾ അവിടെ തന്നെ നിൽക്കും, നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാം. അതൊരു സ്പെക്ട്രം ആണ് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ഈ പറയുന്ന പോലെ സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ കോൺവെർസേഷൻസ് എൻകറേജ് ചെയ്യുക, പിന്നെ സ്വന്തം ഇമോഷൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, കൂട്ടുകാരുടെ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഇമോഷൻസിനകത്തുള്ള ഇംബാലൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സീസണിൽ നമ്മൾ പറയുന്നത്. അത് ആദ്യം നമ്മൾ ബാർട്ടൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇപ്പോൾ LBS എഞ്ചിനീയറിംഗ് കോളേജ് പൂജപ്പുര അവിടെ ചെയ്യുന്നുണ്ട്. ഓണം കഴിഞ്ഞിട്ട് നാഷണൽ കോളേജിലും നമ്മൾ ലോ കോളേജിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. കുട്ടികളൊക്കെ
1: എങ്ങനെയുണ്ട് അവരുടെ ആ ഒരു ഇതിൽ, ഈ ഒരു ഇനിഷ്യേറ്റീവിന് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ? അതൊക്കെ കാരണം വെച്ചാൽ ഇപ്പൊ പൊതുവിൽ ആളുകൾ പറയുന്നത് അല്ലെ, യുവജനങ്ങൾ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു പൊതു അഭിപ്രായം ഉണ്ടല്ലോ. മീൻസ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരവരുടെ ലോകത്താണ് അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പൊ ഇതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് പോകുന്നു, ഇതെങ്ങനെ റിസീവ് ചെയ്യുമെന്ന് അറിയില്ല, ആളുകൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെ ഒരു നമുക്ക് അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാം, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നമുക്ക് ഒരു കാര്യം രണ്ട് രീതിയിൽ പഠിപ്പിക്കാം. അതായത് ഇപ്പൊ നമുക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ആ ഡിപ്രഷൻ എന്താണ്, ഡിപ്രഷൻ ഡെഫിനിഷൻ പറയാം, അല്ലെങ്കിൽ സൂയിസൈഡിന്റെ സിംറ്റംസ് എന്താണെന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അത് വന്ന ആളുകളുടെ അനുഭവത്തിലൂടെ ഇവരെ നടത്തിക്കാം. നമ്മൾ എല്ലാ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഡെഫിനിഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ആണോ വേണ്ടത്, നിങ്ങൾക്ക് ലിവ്ഡ് എക്സ്പീരിയൻസ് ആണോ അറിയേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ രണ്ട് കോളേജിലും സോഫാർ നമ്മൾ പറഞ്ഞെടുത്ത് അവർക്ക് ഇല്ല, നമുക്ക് അവരുടെ അനുഭവങ്ങൾ കേട്ടാൽ മതി. അപ്പൊ നമ്മൾ അനുഭവത്തിലൂടെ ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മുടെ ടീമിലുള്ള ആളുകളിൽ തന്നെ അത് അതിജീവിച്ച കഥ പറഞ്ഞിട്ട് ആ കഥ വെച്ചിട്ട് സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ടോപ്പിക് പറയുന്നത്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോളേജിലായിരുന്നു അപ്പൊ ഇങ്ങനെയായിരുന്നു, ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുമ്പോൾ ഇങ്ങനെ വരാം, അപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ സെൽഫ് ഹാം, ഇങ്ങനത്തെ കുറെ ടോപ്പിക് ഒക്കെ നമ്മുടെ അനുഭവത്തിലൂടെ പറയുമ്പോൾ അത് കഴിയുമ്പോൾ അപ്പൊ അവർക്ക് ഇവര് വന്നിട്ട് ഇവർക്ക് പറയുന്നു, അപ്പൊ നാണക്കേട് പ്രശ്നമൊന്നും ഇല്ല എന്ന് നമുക്കും ഓപ്പൺ അപ്പ് ആവുന്ന രീതിയിൽ അവരും ഓപ്പൺ അപ്പ് ആവും. അപ്പൊ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കും ഇത് ഭയങ്കര റിയൽ റോ ആൻഡ് അൺഫിൽട്ടേഡ് ആണ്, ഒരു ഫിൽറ്റർ ഇല്ലാതെ ഇതുപോലൊരു പ്രോഗ്രാം നടന്നിട്ടില്ല, നമുക്ക് പറയാനൊരു വെന്യൂ, നമുക്ക് ഒന്നും ചിന്തിക്കണ്ട, ഈ വാക്ക് നല്ലതാണോ, ഈ ഇമോഷൻ നല്ലതാണോ എന്നൊന്നും പറയാതെ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് എന്നുള്ള രീതിയിൽ വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ വീടുകളും കുട്ടികളെ ജഡ്ജ് ചെയ്യാത്ത, അവർക്ക് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ട് ആൻഡ് സേഫ് സ്പേസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും.
1: ഇതിൽ കൂടുതലും പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മാതാപിതാക്കളാണെങ്കിലും ശരി, സൊസൈറ്റി ആണെങ്കിലും ശരി, അവരിങ്ങനെ പറയുന്നത് എന്താണോ നമ്മളൊരു ബേസിക് ലൈൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുള്ളിൽ നിന്നാ മതി, നിങ്ങൾ ഈ രീതിയിലാണ് പോകേണ്ടത്, അതിനപ്പുറത്തേക്ക് ഒന്നും പറയണ്ട അല്ലെ, അങ്ങനെയുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഇഷ്യൂസ് കൂടിയും വരുന്നത്, ഒന്നും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും ഇല്ലാത്തത്.
0: ഈ പറയുന്ന പോലെ നമ്മൾ ഈ ലൈനിനകത്തൂടെ പോകുന്ന കുട്ടികൾക്ക് അധികം പ്രശ്നം വരത്തില്ല, ഈ ലൈൻ ബ്രേക്ക് ചെയ്ത്, അതായത് നമ്മുടെ സമൂഹം പറയുന്നത് പോലെ ആ ശരി 10 കഴിഞ്ഞ് 12 കഴിഞ്ഞ് കോളേജിൽ പോയി പഠിച്ചിട്ട് വീട്ടിൽ വരിക, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞ് അങ്ങനെ ജീവിക്കുക, അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കാതെ രക്ഷിതാക്കൾ പറയുന്നത് പോലെ ജീവിക്കുന്ന കുട്ടികളുമുണ്ട് ഇപ്പൊ. പിന്നെ പക്ഷെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം അവർ ബാക്കി ലോകത്തിൽ മറ്റു രാജ്യങ്ങളിലെ കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിലെ കുട്ടികൾ കാണുന്ന എല്ലാവർക്കും അവരെ വിരൽത്തുമ്പിൽ അറിയാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയും ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കുള്ള റെസിസ്റ്റൻസ് വരുമ്പോഴുള്ള സ്ട്രെസ്സാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാടുള്ളത്. എനിക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഡ്രസ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലേ, അപ്പൊ എനിക്ക് എന്താ ബോയ് ഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയിക്കൂടെ, പോയാൽ ഫോട്ടോ ഇട്ടുകൂടെ എന്നാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ അവരുടെ കാലഘട്ടത്തിൽ അത് വളരെ നോർമലായ കാര്യമാണ്, പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഇത് കുറച്ച് ഒളിച്ചുപാടം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ വളരെ നോർമൽ ആയിട്ട് വരുന്നത്. അത് ആ ജനറേഷന്റെ ഗ്യാപ്പാണ്. ആ ജനറേഷന്റെ ഗ്യാപ്പ് മാറിയിട്ട് കുട്ടികൾ അങ്ങനെ വന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ റെസ്ട്രിക്ട് ചെയ്താലും എന്ത് ചെയ്താലും കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യം അവർ ചെയ്യും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് അവർ അബദ്ധം പറ്റുകയാണെങ്കിലോ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ട്. അവർ ആത്മഹത്യ പോലുള്ള കടുംകൈ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. തെറ്റാണ്, മനുഷ്യർക്ക് പറ്റും. പറ്റിയാലും ആസ് പാരന്റ്സ് ആസ് ടീച്ചേഴ്സ് വി ലവ് ദം, വി കെയർ അബൌട്ട് ദം, വിൽ ടേക്ക് കെയർ ഓഫ് ദം. അവർക്ക് നമ്മളെടുത്ത് വരാമെന്നുള്ള അഷുറൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ വളരെ നല്ല കാര്യം. അതുകൊണ്ട് നമ്മളൊരു സെഷൻ ടീച്ചേഴ്സിനും പിന്നെ ഒരു സെഷൻ പേരന്റ്സിനും വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് കുട്ടികൾക്ക് പ്രശ്നം ഓപ്പൺലി കോൺവേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കുട്ടിയുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ വൈനോട്ട് നമുക്ക് മാറി മാറിക്കൂടി.

0: തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞു കൂടുതലും ആളുകള് അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമാണ് ചോദിക്കുന്നത് ക്ലാസ് എടുക്കുന്നതിലുപരി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ള ഏതെങ്കിലും ഒരു സഹായം ചോദിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരാൾ തിരിച്ചു വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ആരുടെങ്കിലും ഒരു എക്സാമ്പിൾ കൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ?
1: അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുടെ മുഖം ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു 15-20 പേര് ഒരു മാസം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിൽ ആരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്, ആരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് അല്ല, ചിലപ്പോൾ അതൊരു സിമ്പിൾ കാര്യമായിരിക്കാം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ 20 പേരെയും ഒരുപോലെ തന്നെ ആയിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഈ ഇവര് പ്രോബബ്ലി ഒരു 3-4 ഇയേഴ്സ് ലേറ്റർ, ഇതുപോലെ ഞാൻ ആദ്യം ലെറ്റ്സ് ലീവ് തുടങ്ങിയ സമയത്ത് ഒരു 17 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ മുമ്പിൽ പഠിക്കുകയായിരുന്നു, ഇവിടെ നാട്ടിൽ വന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യ ദിവസം 4 മണിക്കൂർ, അടുത്ത ദിവസം 4 മണിക്കൂർ വന്ന് ലൈഫ് സ്റ്റോറി മൊത്തം പറഞ്ഞ് പ്രശ്നമാണ് അവൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയാണ് എന്ന്. അപ്പൊ നമ്മൾ ലെറ്റ്സ് ലീവ് തുടങ്ങിയതുള്ളൂ, നമുക്ക് പൈസയില്ല, ഫണ്ടില്ല, സ്പേസ് ഒന്നുമില്ല. മ്യൂസിയം ഇങ്ങനത്തെ പബ്ലിക് സ്പേസസ് വെച്ചാൽ നമ്മൾ ഹിയറിംഗ് നടത്തുന്നത്. അപ്പൊ ആ സമയത്ത് പ്രശ്നങ്ങളെല്ലാം നമ്മളെ കേട്ടു. അത് കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞ് നമ്മൾ പ്രോജക്ട് തുടങ്ങി, പിന്നീട് ഫണ്ടില്ലാതെ ക്ലോസ് ഒക്കെ ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവൻ തിരിച്ച് മുംബൈ പോയിട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, ലെറ്റ്സ് ലീവ് ഇപ്പോഴും ഉണ്ടോ? സ്റ്റോപ്പ് ചെയ്യരുത്, കാരണം ഇന്ന് ഞാൻ കാണാൻ വന്നതുകൊണ്ട് എനിക്ക് എന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഒരുപാട് ആളുകളുടെ ലൈഫ് ഇതുപോലെ സംസാരിക്കുന്നതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും, അപ്പൊ പ്ലീസ് കണ്ടിന്യൂ എന്നൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്.
0: 4 വർഷത്തിന് മുൻപ് വന്ന് ഇതുപോലെ സ്വന്തം കഥ കേൾക്കാനോ അല്ലെങ്കിൽ പറയാനുള്ളത് കേൾക്കാനോ ഒരാളുണ്ടായത് കൊണ്ട് മാത്രം ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു കുട്ടിയെ പറ്റി പറഞ്ഞു. അങ്ങനെ പലരും കാണും. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പൊ ഈ യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യ നിരക്ക് വളരെയധികം കൂടുതലാണ്. അതിനുള്ള കാരണങ്ങളായിട്ട് മാഡം കരുതുന്നത് എന്തൊക്കെയായി ആവാം അതിനുള്ള കാരണങ്ങൾ?
1: ബേസിക്കലി നമുക്ക് എത്രത്തോളം ആളുകൾ, എത്രത്തോളം പോപ്പുലേഷൻ, എത്രത്തോളം വെറൈറ്റി ഓഫ് ആൾക്കാരുണ്ട്, റീസൺസും അത്രയും വൈഡ് ആയിരിക്കും, നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് സീരിയസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഡിപ്രഷൻ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് തോട്ട്സ് ഇങ്ങനെ വരുന്ന സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, സൈക്യാട്രിക് ഇന്റർവെൻഷൻസ് ആവശ്യമുള്ള കേസസ് ഉണ്ട്. അതൊരു സൈക്യാട്രിസ്റ്റിനെ മാത്രമേ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് മരുന്ന് കഴിക്കണോ എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയിൽ എത്താറുണ്ട്. അങ്ങനത്തെ കേസസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആദ്യത്തെ സ്റ്റെപ്പിൽ ലിസൺ ചെയ്ത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രോബബ്ലി അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യിച്ച്, മൂന്നാമത്തെ സ്റ്റെപ്പിൽ തിരിച്ച് ആ ട്രിഗർ ഫാക്ടേഴ്സിൽ നിന്ന് മാറി നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു നോർമൽ നമ്മളെടുത്ത് പോലുള്ള ഒരു ലിസണിങ് സെഷനിലൂടെ പറ്റും. എന്നാൽ ചിലർക്ക് അണ്ടർലൈങ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ കാണും, അതായത് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അങ്ങനെ പലതരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കേസസിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ കാര്യങ്ങൾ കാണുന്നതിലുള്ള വ്യത്യസ്തത കൊണ്ടാണ് അതിന് തെറാപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് തെറാപ്പി സെഷൻസ് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ തോട്ട്സും ചിന്താഗതിയും മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ചില കേസസിൽ ഡിപ്രഷനും കൂടെ വരെയാണെന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്ക് ആന്റി ഡിപ്രസൻസ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ് പോലുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ മരുന്ന് കൊടുക്കാനുള്ള ഇത് സൈക്യാട്രിസ്റ്റിന് മാത്രമേ ഉള്ളൂ. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അറിയാതെ സൈക്യാട്രിസ്റ്റ് അല്ലാത്ത ആൾക്കാരും ചിലയിടത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഈ പറയുന്ന പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നത് പോലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ ആദ്യം കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനാണ്. സൈക്യാട്രിസ്റ്റിനാണ് ഇതൊരു നമ്മുടെ ചിന്തയുടെ കുഴപ്പം കൊണ്ടാണോ അതോ കെമിക്കൽസിന്റെ പ്രശ്നം കൊണ്ടാണോ മരുന്ന് തരണോ വേണ്ടിയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഇത് സൈക്യാട്രിസ്റ്റിനാണുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് തെറാപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാണ് വേണ്ടത്. ലെറ്റ്സ് ലീവിൽ വരുന്ന കൂടുതൽ ആളുകളും ഓൾറെഡി സൈക്യാട്രി ട്രീറ്റ്മെന്റിലുള്ളവരായിരിക്കും. അപ്പൊ സൈക്യാട്രിസ്റ്റിന് ചിലപ്പോൾ ഒരുപാട് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർ കേൾക്കുക എന്നുള്ള ആസ്പെക്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് വരുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളവരുണ്ട്. പിന്നീട് ഈ പറയുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള ആൾക്കാരെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് കേൾക്കാമെന്നുണ്ടെങ്കിലും അവർക്കും മെഡിസിന്റെ ആവശ്യം വരുമായിരിക്കും ഡി അഡിക്ഷന് വേണ്ടിയിട്ട്. പിന്നെ വേറെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സബ്സ്റ്റൻസ് അബ്യൂസിന്റെ കൂടെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൽ അബ്യൂസും കൂടെ ആഡ് ചെയ്ത് വരുന്ന കേസസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അവർക്കും ഈ പറയുന്നത് പോലെ മെഡിസിനും തെറാപ്പിയും എല്ലാം വേണം. ഇങ്ങനെയുള്ളതെല്ലാം ക്ലിനിക്കൽ ഇതാണ്. നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ റെഫറൻസ് ആണ് കൊടുക്കുന്നത്. ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി തെറാപ്പിയും മെഡിസിനും എടുക്കുക, അതിന്റെ കൂടെ ലിസണിങ് നമ്മളെടുത്ത് വരിക എന്നുള്ള രീതിയിൽ, അതായത് ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ആരുടെ അടുത്ത് പോയാൽ ഹെൽപ്പ് കിട്ടും? സൈക്യാട്രിസ്റ്റ് ആണോ സൈക്കോളജിസ്റ്റ് ആണോ? നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ടാൽ മാത്രം മതിയെങ്കിൽ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പോകണം എന്നുള്ള കേസസ് ഉണ്ട്. ഇനി ചിലടത്ത് കുറെ കാര്യങ്ങൾ വരുന്നത് ഇപ്പോഴത്തെ ജനറേഷനകത്ത് LGBTQ+ ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോളേജിലൊരു കുട്ടി പുതുതായിട്ട് അത് റിയലൈസ് ചെയ്ത് തന്റെ സെക്ഷൽ ഐഡന്റിറ്റി റിയലൈസ് ചെയ്തിട്ട് അത് പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം? പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന കേസസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്ന സേഫ് അവരൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ കുടുംബത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ LGBTQ+ വർക്ക് ചെയ്യുന്ന അതർ NGOs ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. അവരുടെ ഗ്രൂപ്പിനകത്ത് ആ സ്പെസിഫിക് ഇഷ്യൂസ് നേരിടുന്ന ആൾക്കാരും ആ റിലേറ്റഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ടും എല്ലാം അവർ കൊടുക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻലി നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഇഷ്യൂസിനകത്ത് വരുന്നത്.
0: ഈ ചെയ്യുന്നതെല്ലാം തന്നെ വലിയ വലിയ കാര്യങ്ങളാണ്. കാരണം മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. യുവജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു ആത്മഹത്യ തടയണം എന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം.

0: ഉപയോഗിക്കുന്നുണ്ടാവില്ല, അതെന്തൊക്കെയാണ്?
1: ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എൻ ജി ഒ ആയതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി ഡൊണേഷൻ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഓറഞ്ച് റൂം സ്റ്റാർട്ട് ചെയ്തതും ടെക്നോപാർക്കിൽ നിന്ന് സ്പെരിഡിയൻ ടെക്നോളജീസ് എന്നൊരു കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് വെച്ചിട്ടാണ്. നമ്മുടെ എല്ലാ സർവീസസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതായത് പൈസ കിട്ടാത്തതുകൊണ്ട് ഒരാൾക്ക് കൗൺസിലിംഗോ ഒരു മാനസികാരോഗ്യ ഹെൽപ്പ് കിട്ടാതെ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ എല്ലാ സർവീസസ് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് പൈസ കിട്ടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് റൂം പോലെയുള്ള സ്പേസ് കേരളത്തിലെ ബാക്കി ജില്ലകളിലും കൂടെ തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പ് എന്ന രീതിയിലാണ് നമ്മൾ കോളേജസിൽ പോയിട്ട് അവിടെ തന്നെ കുട്ടികളെ മെന്റൽ ഹെൽത്ത് ചാമ്പ്യന്മാരാക്കി മാറ്റുന്നത്. നമ്മുടെ ഒരു വിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവർ മാനസികാരോഗ്യം ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇവർ ഏത് കമ്മ്യൂണിറ്റി ആണോ അവരെ നാട്ടിൽ പോയിട്ട് അവർ ഇതുപോലൊരു സംരംഭം തുടങ്ങുകയും ആ നാട്ടിലെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു പോപ്പുലേഷനെ അഡ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒരു ചെറിയ എൻ ജി ഒ ലെറ്റ്സ് ലീവ് പോലും കൊണ്ട് നടക്കത്തില്ല. സ്വന്തമായിട്ട് എൻ ജി ഒ നടത്താനും മെന്റൽ ഹെൽത്ത് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും തിരിച്ച് അവരെ തന്നെ കമ്മ്യൂണിറ്റിയിലോട്ട് വിട്ടിട്ട് ഈ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമ്മളുടെ മെയിൻ ഉദ്ദേശം നമ്മൾ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവായിട്ടും പുതിയ പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അൺഫിൽട്ടേർഡ് ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അത് ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ കരിക്കുലം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഗവൺമെന്റിനോ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ സ്കൂളുകളിൽ ഇത് തന്നെ അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക. അപ്പൊ നമ്മൾ അടുത്ത സൊല്യൂഷനിൽ നോക്കും. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം.
2: തീർച്ചയായിട്ടും ഈ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ, അതിനുള്ള ഒരു ആരോഗ്യവും എനർജിയും എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ ഈ സെഷൻ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: ആത്മഹത്യ തടയാനായിട്ട് വലിയ സ്കില്ലും വലിയ ഡിഗ്രിയും ഒന്നും വേണ്ട. നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി, അത് കമ്പാഷനിന്റെയും കൈൻഡ് ആയിട്ടുമുള്ള നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി മാത്രം മതി ചിലപ്പോൾ നമുക്ക് ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളുടെ കൂട്ടുകാരുടെ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഒരു ലിസണിങ് സ്കിൽ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ് അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിങ്, നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബത്തിലൊരാൾക്കോ പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ കേൾക്കാനുള്ള ഒരു മനസ്സും ആ ഒരു ക്ഷമയും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഏജൻസീസോ എൻ ജി ഒസിന്റെ അടുത്ത് അവരെ എത്തിക്കുക. ഇത് രണ്ടും പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെ ഒറ്റയ്ക്കാക്കാതെ ഐ കെയർ അബൌട്ട് യു എന്ന് പറയുന്ന ഒരു ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ അവരെ കൂടെ ഇരിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. സോ സ്പ്രെഡ് ഹോപ്പ് ആൻഡ് ഡു സ്മോൾ തിങ്സ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഒരു ജീവിതം രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. സോ എന്റെ മെസ്സേജ്, നിങ്ങൾ കൂട്ടുകാരോടെയോ ആരുടെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ സമയം മൈൻഡ്ഫുൾ ആയിട്ട് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അവർ പറയാനുള്ളത് കേൾക്കുക. നിങ്ങൾക്കറിയത്തില്ല നാളെ ആൾ നമ്മുടെ കൂടെ ഉണ്ടാവുമോ, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവുമോ എന്നുള്ളത് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്.
2: വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമായി തന്നെ കരുതുന്നു. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
3: യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻ ജി ഒയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം CM അരുൺ കേശവ്.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9495653 1 9495653 1. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ಆಕಾಶವಾಣಿ ಸರ್ಗ ಕೇರಳ.
1: സർഗ കേരളത്തിൽ ഇന്ന് പെരുമ്പടവം ശ്രീധരൻ, ചന്ദ്രമതി എന്നിവർ അവതരിപ്പിച്ച കഥകൾ, സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം

0: ഒപ്പം ശ്രീധരൻ അവതരിപ്പിക്കുന്ന കഥ കക്ഷി.
1: എത്ര എളുപ്പം, ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല. വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി കഴിഞ്ഞു എല്ലാം. ദൈവത്തിന് സ്തുതി. അപ്പന് രോഗം കലശലാണെന്നും ഭൂമിയിൽ അപ്പൻ്റെ കാലം കഴിയാൻ പോവുകയാണെന്നാണ് തോന്നുന്നതെന്നും പെങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. അവളെപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറ്. എങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലല്ല, ഒരു ബ്ലേഡ് കമ്പനിയാണ്. കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോൾ അമ്മയെ അവിടെ കാണിച്ചു. എന്തോ ചെറിയ ഒരരുതായികയെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. കാൽമുട്ടിന് താഴെ ചെറിയ ഒരു വേദന, നടക്കുമ്പോൾ ചെറിയ ഒരു ഉളുക്ക്. ചെന്ന് കയറിയപ്പോൾ തൊട്ട് ടെസ്റ്റുകൾ തുടങ്ങി. സ്പെഷ്യലിസ്റ്റുകളുടെ ഇടവിട്ടിടവിട്ടുള്ള വരവ്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അമ്മ മടുത്തു. ഏഴാം പക്കം അമ്മ ഇടഞ്ഞു. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോകണമെന്ന്. തടസ്സവാദങ്ങളൊന്നും അമ്മ ചെവിക്കൊണ്ടില്ല. 7 ദിവസം അമ്മ ആശുപത്രിയിൽ കിടന്നതിന് 57,000 രൂപ. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മുട്ടിന് താഴെ ഉണ്ടായിരുന്ന വേദന തിരിച്ചു പോരുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുമാരൻ വൈദ്യൻ്റെ തൈലം തേച്ച് അമ്മ മുട്ടിൻ്റെ വേദന മാറ്റിയെടുത്തു. മൊത്തം 33 രൂപ ചെലവ്. പക്ഷേ അപ്പൻ്റെ കാര്യത്തിൽ അത്തരം പരീക്ഷണത്തിനൊന്നും നേരമില്ലെന്ന് വല്യേട്ടനും വിളിച്ചു പറഞ്ഞു. അപ്പൻ്റെ നില അത്ര ഗുരുതരമാണെന്ന്. അപ്പനെ ആശുപത്രിയിലാക്കാനും അതിൻ്റെ ചിലവിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും അവർക്ക് ഉറപ്പ് കൊടുത്തു. അതിൻ്റെ ആവശ്യമില്ല, അതവർക്കറിയാം. ഗൾഫിൽ ജോലിയുള്ള അനിയനുള്ളപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ചെലവുകളെക്കുറിച്ച് തങ്ങൾ വേവലാതിപ്പെടുന്നത് എന്തിന്? അപ്പനെ അവർ നഗരത്തിലെ മുന്തിയ ഹോസ്പിറ്റലിൽ തന്നെ പ്രവേശിപ്പിച്ചു. പെങ്ങൾ പ്രധാന ഡോക്ടറുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ തന്നു. 3-4 വട്ടം വിളിച്ചതിൽ പിന്നെയാണ് ഡോക്ടറെ ഫോണിൽ കിട്ടിയത്. ഡോക്ടർക്ക് വലിയ തിരക്ക്. ഡോക്ടർ ഒരുതരം പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു അപ്പൻ്റെ നില ആശങ്കാജനകമാണെന്ന്. വയസ്സ് 87 കഴിഞ്ഞില്ലേ, ശുശ്രൂഷ കൊണ്ട് ഇതുവരെ ഒരു കേടും കൂടാതെ പിടിച്ചു നിന്നു. അല്ലെങ്കിൽ തന്നെ ആയുസ്സിന് നീളമുള്ള കുടുംബക്കാരനാണ് അപ്പൻ പറയാറ്. അപ്പൻ്റെ അപ്പൻ മരിച്ചത് 93-ലാണ്. ഞാനതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും ഡോക്ടർക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു അപ്പൻ്റെ നില അതീവ സന്നിഗ്ധമാണെന്ന്. മരുന്നും മന്ത്രവും ഒന്നുമല്ല അപ്പന് ഇപ്പോൾ ആവശ്യം, മക്കളുടെ സാന്നിധ്യമാണ്. ഇളയ മകനെ കാണാത്തതിൻ്റെ വിഷമം അപ്പൻ്റെ വാക്കുകളിലുണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പുറപ്പെടാനൊക്കുമോ? ശോശാമ്മയ്ക്ക് ലീവില്ല. കുട്ടികളുടെ പഠിപ്പും ട്യൂഷനും മുടങ്ങും. പരീക്ഷയ്ക്ക് ഇനി കഷ്ടിച്ച് 1.5 മാസമേ ഉള്ളൂ. കമ്പനി പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള ആലോചനകളിലാണ്. അവധി കിട്ടില്ല. പെങ്ങൾ ചുണ്ടിയെടുത്തു. നിനക്ക് ലീവ് കിട്ടുന്നതുവരെ അപ്പൻ കാത്തുകിടക്കുമോ? പെങ്ങളെ സമാധാനിപ്പിച്ചു. ഇല്ലെന്നേ, നീ പേടിക്കുന്നത് പോലെയൊന്നും സംഭവിക്കില്ല. ഇനി അഥവാ അപ്പൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, മോർച്ചറിയിൽ വച്ചേക്കുക. ഇപ്പോൾ അതൊക്കെ സാധാരണയല്ലേ. അപ്പൻ്റെ മരണം പറഞ്ഞാൽ കമ്പനി ലീവ് തരും, ഉറപ്പാ. അല്ലാതെ അപ്പൻ ആശുപത്രിയിലാണ്, അത്യന്തമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഡോക്ടറുടെ കണക്കും തെറ്റി. അപ്പൻ പിന്നെ 8-9 മാസം വീട്ടിൽ കിടന്ന് വളരെ സാവകാശം വേണ്ടുന്നതൊക്കെ എത്തിച്ച് വിശ്വാസപൂർവ്വം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പോൾ തന്നെ പെങ്ങൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ അപ്പൻ പോയി. ഞാൻ അവളെ സമാധാനിപ്പിച്ചു നീ വിഷമിക്കാതെ അപ്പനെ മോർച്ചറിയിൽ വെക്ക്, വല്യേട്ടനില്ലേ അവിടെ അതൊക്കെ നോക്കാൻ. 9 ദിവസം അപ്പൻ ആശുപത്രി മോർച്ചറിയിൽ തണുപ്പ് ആസ്വദിച്ചു കിടന്നു. അപ്പൻ്റെ മരണം പറഞ്ഞപ്പോൾ കമ്പനി ലീവ് അനുവദിച്ചു. കർത്താവിന് വീണ്ടും സ്തുതി. വീട്ടിലെത്തിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഉയർന്നു വരുന്നത്. ബന്ധുക്കളെ മുഴുവൻ മരണവിവരം അറിയിക്കണം. ശവമടക്കിന് 2-3 മെത്രാന്മാരെങ്കിലും വേണം. പള്ളി സെമിത്തേരിയിൽ കല്ലറ കെട്ടണം. ഈട്ടിത്തടി കൊണ്ടുള്ള ശവപ്പെട്ടി വേണം. മുറ്റത്ത് പന്തലിടണം. ശവഘോഷയാത്രയ്ക്ക് പള്ളിയിൽ നിന്ന് പൊന്നിൻ കുരിശും വെള്ളിക്കുരിശും പൊന്നാലിലെ കുടകളും കൊണ്ടുവരണം. വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള ദൂരം അത്രയും. മരണരാഗം ആരംഭിക്കുന്ന ബാൻഡ് വേണം. ശവമടക്കിന് ശേഷം പാരിഷ് ഹാളിൽ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും മേശയൊരുക്കണം. പിന്നെ ശവമടക്കിന് കൂടുന്ന മറ്റുള്ളവർക്കും എന്തെങ്കിലും ലഘുഭക്ഷണം കൊടുക്കണ്ടേ? ഇതൊക്കെ ആര് ചെയ്യും? വലിയേട്ടൻ അത്ര

അത്തരം ചിന്തകളൊന്നുമില്ലാതെ വെറുതെ ഒരു മൂലയിൽ ആകാശത്തിൻ്റെ ചരിവുകളിൽ നോക്കിയിരിക്കുന്നു. അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ മുറ പറയാൻ എത്ര പേരെങ്കിലുമുണ്ട്. പക്ഷേ മുന്നിട്ടിറങ്ങാൻ ആരുമില്ല. ചില ബന്ധുക്കളെക്കൊണ്ട് ഒരു ഉപകാരമുണ്ട്. അന്തസ്സിൻ്റെ കാര്യം പറഞ്ഞ് പിരികേറ്റും. മേപ്രത്തെ വല്യപ്പൻ മരിച്ചപ്പോൾ ശവാടക്കിന് വന്നത് 5 മെത്രാന്മാരാ. ഇവിടെ അതിൽ കുറയുന്നത് മാനക്കേടാ. ദൈവം സഹായിച്ച് ഒന്നിനും ഒരു കുറവുമില്ലല്ലോ. ഇവിടെ മോർച്ചറിയിലിരിക്കുന്ന വല്യപ്പനാണെങ്കിൽ എന്തുമാത്രാ ഉണ്ടാക്കി വച്ചത്. വല്യാട്ടൻ ദൂരെ ആകാശച്ചെരിവുകളിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. ഉത്സാഹിച്ചിറങ്ങിയാൽ കൈപൊള്ളിയാലോ എന്നാണ് പുള്ളിക്കാരൻ്റെ പേടി. പെങ്ങൾ അകത്ത് സങ്കടപ്പെട്ട് കിടക്കുന്നു. തൂണിഞ്ചാരി നിൽക്കുന്നതല്ലാതെ അളിയൻ മിണ്ടുന്നില്ല. 10 പൈസ കൈനഷ്ടം വരുന്ന കാര്യത്തിന് പുള്ളി ഇറങ്ങില്ല. പോരെങ്കിൽ പെങ്ങൾ മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ എടുത്തിയാടണ്ടെന്നേ, ഒരുമാതിരി സാ മട്ടിൽ നിന്നാൽ മതി. ഒക്കെ ജോണിക്കുട്ടി നോക്കിക്കോളും, നമ്മളങ്ങ് ചാഞ്ഞ് നിന്നോളണം. അവൾ അങ്ങനെയാണ്. എത്ര കിട്ടിയാലും പോരാ. കണക്ക് പറഞ്ഞ് മേടിക്കാൻ അവൾക്കൊരു പ്രത്യേക വാസനയുണ്ട്. ആലോചിച്ച് നിൽക്കാനൊന്നും നേരമില്ല. അപ്പൻ മോർച്ചറിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 11 ആളുകൾ എന്തു വിചാരിക്കും? അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു പുതിയ കാറിൽ അയാൾ വന്നിറങ്ങിയത്. ആളെ ഒട്ടും പരിചയമില്ല. അയാൾ എല്ലാവരെയും മാറി മാറി നോക്കുകയും ഒരാളോട് എന്തോ കുശലം ചോദിക്കുകയും ചെയ്തു. പിന്നെ ആളുകൾക്കിടയിലൂടെ ഒഴിഞ്ഞു മാറി അടുത്തു വന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സണ്ണിക്കുട്ടി, ചില പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങനെ. കാഴ്ചയിൽ തന്നെ തോന്നും ആൾ ഉത്സാഹശാലിയാണെന്ന്. സണ്ണിക്കുട്ടി പറഞ്ഞു, ജോണിച്ചായൻ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റുന്നേ. ഇങ്ങോട്ടിരുന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറ. ബന്ധുക്കളെ മരണവും ശവമടക്കും അറിയിക്കുന്നത്, ശവപ്പെട്ടി വാങ്ങിക്കുന്നത്, പള്ളി സെമിത്തേരിയിൽ കല്ലറയുണ്ടാക്കുന്നത്, സ്വർണ്ണക്കുരിശുകളും വെള്ളിക്കുരിശുകളും പൊന്നാലിലെ കുടകളും എത്ര വേണം. ഇടവക പള്ളിയിലുള്ളത് പോരെങ്കിൽ അടുത്ത പള്ളികളിൽ നിന്ന് വാടകയ്ക്കെടുക്കാം. മുറ്റത്ത് വർണ്ണശബളമായ ഷാബിയാന, 3-4 മെത്രാന്മാർ, പിന്നെ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും കാര്യം ഒക്കെ ഞാനേറ്റുന്നേ. അപ്പനെ കുളിപ്പിച്ച് അലങ്കരിച്ച് പ്രാർത്ഥനയ്ക്ക് നടുപ്പന്തലിൽ വയ്ക്കുന്നത് വരെ ഞങ്ങളാണ്. ശവമടക്ക് കഴിഞ്ഞ് പള്ളിമുറ്റത്ത് ശവമടക്കിന് കൂടിയവർക്ക് ഒരു ലഘുഭക്ഷണം. മെത്രാന്മാർക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമൊക്കെയുള്ള സ്നേഹവിരുന്ന് പാരിഷ് ഹാളിൽ വേറെ. അല്ലെങ്കിൽ അത് രണ്ടും ഒന്നിച്ചാകാം. അത് ജോണിച്ചായൻ്റെ ഇഷ്ടം. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആട്ടെ, എന്താകും ഇതിനൊക്കെ കൂടി? സണ്ണിക്കുട്ടി ആംഗ്യത്തോടെ പറഞ്ഞു, അതൊക്കെ പിന്നീട്. ആദ്യം അപ്പൻ്റെ ശവാടക്ക് കഴിയട്ടെ. എല്ലാം ഭംഗിയായി. ഈ പള്ളിയിൽ അടുത്ത കാലത്തെങ്ങും ഇത്രയും ഗംഭീരമായ ഒരു ശവമടക്ക് നടന്നിട്ടില്ലെന്ന് എല്ലാവരും പുകഴ്ത്തി. തോട്ടമുടമയും മുൻമന്ത്രിയുമായ കറിയാച്ചൻ്റെ ശവമടക്കിന് ഇതിൻ്റെ പകുതി പകിട്ടുണ്ടായിരുന്നില്ല. അത് രാഷ്ട്രീയക്കാരുടെ ഒരു മൗനജാഥയെ ഓർമ്മിപ്പിച്ചു. ശവമടക്ക് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്നതുവരെ സണ്ണിക്കുട്ടി കാത്തുനിന്നു. എന്തൊരു വിനയം അയാൾക്ക്! സ്വന്തപ്പെട്ട ഒരാളെപ്പോലെ. ജോണിച്ചായൻ വിചാരിച്ചതുപോലെയൊക്കെ നിറവേറിയില്ലേ എന്ന് അയാൾ ഒരു ചിരി ചിരിച്ചു. ഉവ്വ്! എല്ലാം ഭംഗിയായി, ഗംഭീരമായി. സണ്ണിക്കുട്ടി തക്ക സമയത്ത് വന്ന് സഹായിച്ചില്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോയേനെ. ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വല്യാട്ടനും പെങ്ങളും സൂത്രത്തിൽ ഒഴിഞ്ഞു മാറി. എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു എന്നൊരു മട്ടായിരുന്നു അവർക്ക്. അപ്പൻ്റെ ശവമടക്കിന് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം കാശെടുക്കുമ്പോൾ അവർക്ക് കൈവിറയ്ക്കും. ഒടുവിൽ സണ്ണിക്കുട്ടി പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് നീട്ടി. 75,000 രൂപയുടെ ഒരു ബില്ല്. ഉള്ളിൽ ചെറിയൊരു നടുക്കമുണ്ടായെങ്കിലും അത് പുറമേ കാണിച്ചില്ല. രൂപ എണ്ണിക്കൊടുക്കുമ്പോൾ പറഞ്ഞു, സണ്ണിക്കുട്ടി ഒന്ന് എണ്ണി നോക്കിക്കൂ. സണ്ണിക്കുട്ടി പ്രസാദം നിറഞ്ഞ ഒരു ചിരിയോടെ തലകുലുക്കി, ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ജോണിച്ചായൻ എണ്ണിയതല്ലേ, എനിക്ക് വിശ്വാസമാണ്. രൂപ മടക്കി മടിയിൽ ഭദ്രമായി വച്ചതിന് ശേഷം, എന്നാൽ ഇനി ഞാൻ പോട്ടെ എന്ന് അയാൾ യാത്ര ചോദിച്ചു. അകലെ മരത്തണലിൽ കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ സണ്ണിക്കുട്ടി തിരിച്ചു വന്നു. ഇതിങ്ങനെ അങ്ങ് പോട്ടെ, ഇനിയും ഉണ്ടാവുമല്ലോ ആവശ്യങ്ങൾ. നമുക്കത് ഇതിനേക്കാൾ ഗംഭീരമാക്കണം. 4-5 ബിഷപ്പുമാരും മന്ത്രിമാരും MLA ഒക്കെ ആയിട്ട്. ജോണിച്ചായൻ വിഷമിക്കണ്ടെന്നേ, എല്ലാം ഞാനേറ്റു. എൻ്റെ കാർഡ് വെച്ചോ. ലാൻഡ് ഫോൺ നമ്പരും മൊബൈൽ നമ്പരും ഇമെയിലും ഒക്കെ അതിലുണ്ട്. മുഖം തിരിച്ചു നോക്കുമ്പോൾ വരാന്തയിൽ കൊന്തയുരു

0: കെട്ടി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ട് 79 കഴിഞ്ഞ് അമ്മ ഇരിക്കുന്നു. അറിയാതെ ഉള്ളു നടുങ്ങി. അയാൾ എന്താണ് ഉദ്ദേശിച്ചത്?
1: കക്ഷി. പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥയെ തുടർന്ന് സാവിത്രി രാജീവൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യത്തെ കവിത തോന്നിയാക്ഷരം.
2: തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സ് ചൊല്ലിയത്. പഠിച്ചതോ പാടിയത്, അതോ പഠിപ്പിച്ചതോ പാടിയത്, പാടിയതോ കേട്ടത്, കേട്ടതോ പാടിയത് എന്നല്ലേ ചോദ്യം? പഠിച്ചതല്ല പാടിയത്, പഠിപ്പിച്ചതല്ല പഠിച്ചത് എന്ന് ചൊല്ലി കാരണവർ ചൂരലെടുത്തു. പൊട്ടക്കിണറ്റിന് 10,000 വട്ടം വലം വെച്ചു. ചതുർത്ഥി നാളിൽ പഠിച്ചതൊക്കെ ഓലയിലെഴുതി കാണിക്കയെന്നും തുള്ളിക്കളിച്ചു ചൊല്ലിത്തിമിർത്ത് കേൾപ്പിക്കയെന്നും കൽപ്പിച്ചു. പക്ഷേ ഞാനോ ആ ഓലയല്ലേ ഈ കിണറ്റിൽ കളഞ്ഞു, ആ എഴുത്താണിയല്ലേ ഈ കിണറ്റിൽ എറിഞ്ഞു, ആ ഒച്ചയല്ലേ കാട്ടിൽ കളഞ്ഞു, ആ പാഠമല്ലേ കാറ്റിൽ പറന്നു. അതിനാലല്ലേ കാരണവർ ശപിച്ചു, പഠിച്ചത് പാടാൻ ഇനിയെന്നെ കിട്ടില്ലേ എന്ന് പാടിത്തീർത്തതും. പടി അടച്ചില്ലേ കാരണവർ, പാലം വലിച്ചില്ലേ കാരണവർ, കരിമേഘമൊന്നിൽ പ്രാഞ്ചിപ്പറത്തിയിലേ കാരണവർ. അതൊന്നും പോരാഞ്ഞ് തറവാടിൻ താഴത്ത് പടിയോളം വന്നെത്തി തുരുതുരെ തുപ്പിയിലേ കാരണവർ, നീട്ടി തുരുതുരെ തുപ്പിയിലേ കാരണവർ. എന്നിട്ട് ഞാനോ പഠിയാത്തതും ചൊല്ലി പറയാത്തതും ചൊല്ലി മാനത്തും മച്ചിലും കയറിയിറങ്ങുന്നു. ഉടുതുണിയില്ലാത്തൊരുടയോനെ സൃഷ്ടിച്ചും ഉടുതുണിയില്ലാത്തൊരുടയോളെ സൃഷ്ടിച്ചും പാടത്തിരിക്കുന്നു, പടിമേലിരിക്കുന്നു, പടിഞ്ഞാറെപ്പാറയിൽ കിഴക്കോട്ടിരുന്നിട്ട് ഇരുകാല് നീട്ടി മലർന്നു കിടക്കുന്നു. തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സു ചൊല്ലിയത്.
1: അടുത്ത കവിത നായ.
2: ഉടലിനോളം നീളമുള്ള മെലിഞ്ഞ വാലുള്ള ആ നായ എന്റെ വീടിന്റെ പടി കയറി വന്നു നാലുകാലിൽ തന്നെ. അതിന് മുടന്തോ മൂക്കിനറ്റത്ത് മറുകോ ഉണ്ടായിരുന്നില്ല. കനം കുറഞ്ഞ ദേഹം, കനം കുറഞ്ഞ കരിങ്കറുപ്പ് രോമം. അവൻ ഒറ്റ നോട്ടത്തിൽ കരി പിടിച്ച ചെമ്മരിയാടിനെ പോലെ തോന്നിച്ചു എന്നോ, അവൻ ചേടകൊഴിഞ്ഞ് ഒരു സിംഹത്തെപ്പോലെയെന്നോ, ബുദ്ധി കുറഞ്ഞ ഒരു കുറുക്കനെ ഓർമ്മിപ്പിച്ചു എന്നോ പറയുന്നില്ല. ആ നായ ഒരു നായയെപ്പോലിരുന്നു. മനുഷ്യന് മനുഷ്യത്വം പോലെയാണോ നായ്ക്കൾക്ക് നായത്വം? മുറ്റത്ത് നിന്ന് വാൽ കാലുകൾക്കിടയിലേക്ക് തിരുകാൻ ഭാവിച്ചും ഉടൽ വളച്ചും അവൻ എന്നെ നോക്കുന്നു. അത് ഒരു സാധാരണ നോട്ടമല്ല. അത് എന്തോ തീരുമാനിച്ചിട്ടുണ്ടോ? ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ടോ? ഒരു കടി, ഒരു കുര, സ്നേഹപൂർവമുള്ള വാലാട്ടൽ. അവൻ്റെ നോട്ടത്തിൽ നിന്ന് വരുന്നത് ഏത് തെളിയാത്ത വാക്കാണ്, ഏത് അവ്യക്ത ഭാഷയാണ്? അവൻ്റെ മുഖത്തുണ്ട് തിളങ്ങുന്ന പളുങ്ക് കണ്ണുകൾ, വീശാനാവാത്ത ചെറിയ കുറ്റിച്ചെവി. അവൻ്റെ നിൽപ്പോ അസാധാരണം. അവൻ ഒരേ സമയം മുൻപും പിൻപും മധ്യവും കാണിച്ചു. അവൻ്റെ പൃഷ്ഠഭാഗം എൻ്റെ മുഖത്തിനു നേരെ വെച്ചു, ഒട്ടും നാണമില്ലാതെ. ഈ നായയ്ക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നെനിക്ക് തോന്നി. അതാണ് അവൻ ഇടയ്ക്ക് ഒന്ന് മന്ദഹസിച്ചത്. എനിക്കറിയാം നിങ്ങൾ മലയാളികളെ എന്നാണോ ആ മന്ദഹാസ്യത്തിൻ്റെ പൊരുൾ? അതോ ഞാൻ അവനു നേരെ ഒരു കോണകം നീട്ടുമെന്ന് അവൻ വിചാരിച്ചിരിക്കുമോ? പക്ഷേ ഈ നട്ടുച്ച നേരത്ത് അവൻ എന്തിനാണ് എൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? ഒന്ന് കുരയ്ക്കുക പോലും ചെയ്യാതെ എന്നെ സ്വർഗാരോഹണത്തിന് വിളിക്കാൻ വന്ന ധർമ്മദേവനാണോ അവൻ? അല്ല, അവൻ പറഞ്ഞു, ഞാൻ KCS നായയാണ്, മ്യൂസിയം ആർട്ട് ഗാലറിയിൽ നിന്ന് വരുന്നു. വിസ്മയിച്ച ഞാൻ ചോദിച്ചു, എവിടെ താങ്കളുടെ കൂടെയുള്ള ആ കാക്ക? നായ മുറ്റത്തെ മരക്കൊമ്പിലേക്ക് തലയുയർത്തി. കാക്ക നിലത്തേക്ക് പറന്നു വീണ് നായയ്ക്ക് മുൻപിൽ കല്ലിൽ ഇരുന്നു, എൻ്റെ അക്ഷരങ്ങൾ കൊത്തിപ്പറിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ സന്ദർശനോദ്ദേശമെന്ന് ഞാൻ ചോദിച്ചില്ല. പകരം ഫ്രെയിമിൽ നിന്നിറങ്ങി ഞാൻ നായയ്ക്കും കാക്കയ്ക്കും ഒപ്പം നടന്നു തുടങ്ങി.
1: സാവിത്രി രാജീവൻ.

0: അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി ചന്ദ്രമതി അവതരിപ്പിക്കുന്ന കഥ വെന്റിലേറ്ററും കുറെ മനുഷ്യരും.
1: സോമരാജൻ വെന്റിലേറ്ററിലായിട്ട് ഒരാഴ്ചയാകുന്നു. ഒട്ടും സമയമില്ലാത്ത മക്കളും ഒരുപാട് സമയമുള്ള ഭാര്യയും കാത്തിരിക്കവേ സമയം ഒരൽപ്പം പോലും കരുണയില്ലാതെ ടിക് ടിക് അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദിവസം 25,000 രൂപ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരുന്നതിൽ മക്കൾ വല്ലാതെ അസ്വസ്ഥരാണ്. അച്ഛന്റെ പെൻഷനും പറമ്പിൽ നിന്നുള്ള ഇത്രയും കാലത്തെ ആദായവുമൊക്കെ എവിടെ പോയി എന്ന അവരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ജീവിക്കേണ്ടായിരുന്നോ മക്കളെ എന്ന് ചോദിച്ച് ഹേമലത കരഞ്ഞതിനു ശേഷം അവർ ചോദ്യങ്ങൾ നിർത്തി. സത്യത്തിൽ പണത്തിന് കുറവുള്ള ആൾക്കാരെയല്ല മക്കൾ. സ്വന്തം തുരുത്തുകളിൽ നിക്ഷേപങ്ങൾ കരുതുമ്പോൾ പുറംപോക്കുകളെ ശ്രദ്ധിക്കാനുള്ള സ്വാഭാവിക മടി മാത്രമേ അവർക്കുള്ളൂ. ഒന്ന്, സോമരാജന്റെ മക്കൾ. സോമരാജന് മക്കൾ 3, പ്രതാപൻ, പ്രകാശൻ, പ്രമീള. ഹേമലത ആദ്യ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു തിങ്കളാഴ്ച ഉച്ച നേരത്താണ്. സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയം. ഇവൻ സൂര്യനെപ്പോലെ സർവപ്രതാപിയാകുമെന്ന ജ്യോത്സ്യപ്രവചനമനുസരിച്ച് അയാൾ മകനു പേരിട്ടു പ്രതാപൻ. ജ്യോത്സ്യനെ കുറ്റം പറയിക്കാത്ത വിധത്തിൽ പ്രതാപൻ പഠിച്ചു വളർന്നു. ഭൂമിശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദവും എടുത്തു. ഡോക്ടർ പ്രതാപൻ എന്ന് വീട്ടിനു മുന്നിൽ ബോർഡ് വെച്ചപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പനിക്കാരും ചുമക്കാരും ചൊറിക്കാരുമൊക്കെ തേടി വന്നിരുന്നു എന്നത് സത്യം. പേരിനേക്കാൾ വലിപ്പത്തിൽ PhD എന്നെഴുതി വച്ചിട്ടും കുറേ നാൾ രോഗിശല്യം തുടർന്നു. പ്രതാപന്റെ ഭാര്യ ഈവറ്റ് കാനഡക്കാരിയാണ്. ഭൂഗർഭ ഉറവകളെക്കുറിച്ച് പഠിക്കാൻ ഫെല്ലോഷിപ്പോടെ കാനഡയിലെത്തിയ പ്രതാപൻ അത്തരമൊരു ഉറവയുടെ ഉത്ഭവ സ്ഥാനത്ത് വെച്ചാണ് ഈവറ്റിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിന്റെ ഉറവ പൊട്ടുന്നതും. താൻ പണ്ട് സ്നേഹിച്ചിരുന്ന കുമാരിയുടെ മകൾക്ക് പ്രതാപനെ ഭർത്താവായി കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന സോമരാജന് ഈ പ്രണയം വല്ലാത്ത നടുക്കമായി. പ്രതാപന് വേണ്ടി താൻ പണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ചൊറി വന്നപ്പോൾ തേച്ചു കഴുകിയതുൾപ്പെടെ ഓർമ്മിപ്പിച്ച് ഹേമലത മകനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. എങ്കിലും അച്ഛന്റെ ശാഠ്യത്തിന് വഴങ്ങി പ്രതാപൻ ഒരു കാര്യം ചെയ്തു. ഈവറ്റിനെ മതം മാറ്റി ഇന്ദിരയാക്കി. പക്ഷേ ഇന്ദിര എന്ന പേര് ഹേമലത മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന വസ്തുത ശ്രദ്ധേയം. അല്പകാലം അവരോടൊപ്പം താമസിച്ചതിനു ശേഷം ഈവറ്റ് പ്രതാപനെയും കൊത്തി കാനഡയ്ക്ക് പറഞ്ഞു. അവരുടെ ഏക മകൾ ഹെലനി ഹേമ വാൻകൂവറിലെ ഒരു പോപ്പ് ഗായികയായി ഉയർന്നു വരികയാണ്. ഹേമലത പ്രകാശനെ പ്രസവിച്ചത് അർദ്ധരാത്രിയിലായിരുന്നു. ഇവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പോകുന്നത് എന്ന ജ്യോത്സ്യ പ്രവചനത്തിൽ പ്രചോദനം നേടി സോമരാജൻ അവന് പ്രകാശൻ എന്ന് പേരിട്ടു. പഠിത്തത്തിൽ പ്രകാശം പരത്താതിരുന്ന അവന് വേണ്ടിയാണ് സോമരാജൻ ഏറ്റവും കൂടുതൽ ബാങ്ക് ലോണുകൾ എടുത്തത്. ഒരുപാട് വർഷങ്ങളെടുത്ത് അവൻ ഒരു എഞ്ചിനീയറായി പുറത്തിറങ്ങി. ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയിൽ കയറിപ്പറ്റിയ അവൻ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മുംബൈക്കാരിയുമൊത്താണ് താമസിക്കുന്നത്. രണ്ടുപേരും വിവാഹത്തിലോ സന്താനങ്ങളിലോ വിശ്വസിക്കാത്തതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചതുമില്ല. മുംബൈക്കാരിക്ക് പാചകത്തിലോ ഗൃഹപരിചരണത്തിലോ പോലും വിശ്വാസമില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രമീളയ്ക്ക് പേരിട്ടത് ഹേമലതയാണ്. അവളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ജ്യോത്സ്യൻ പറയാത്തതുകൊണ്ട് പ്രായിൽ തുടങ്ങുന്ന പേര് കണ്ടുപിടിച്ചോളൂ എന്ന് സോമരാജൻ നിർദ്ദേശിച്ചു. സ്കൂളിലെ തന്റെ പ്രിയ സുഹൃത്തിന്റെ പേര് തന്നെ ഹേമലത മകൾക്കിടുകയും ചെയ്തു. ഹേമലതയുടെ ആഭരണങ്ങൾ മുഴുവനും വിറ്റ തുക കൊടുത്താണ് പ്രമീളയ്ക്കൊരു സ്കൂളിൽ ജോലി തരപ്പെടുത്തിയത്. അവളെ ചന്ദ്രഗോപൻ എന്ന ബാങ്ക് ക്ലാർക്കിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സോമരാജന് തന്റെ കുടുംബ സ്വത്ത് വിൽക്കേണ്ടി വന്നു. അതിൽ പ്രതാപനും പ്രകാശനും പ്രതിഷേധിച്ചിട്ടുമുണ്ട്. നർത്തകിയും കലാതിലകവുമൊക്കെയായ മകളിൽ പ്രമീളയ്ക്ക് അഭിമാനമുണ്ടെങ്കിലും പഠിക്കാൻ മിടുക്കനല്ലാത്ത മകൻ ഭർത്താവ് ചന്ദ്രഗോപനെപ്പോലെയാണെന്നാണ് അവളുടെ വിശ്വാസം. 2, സോമരാജന്റെ ഭാര്യ. ഒരു സാധാരണ സ്ത്രീയായ ഹേമലതയെക്കുറിച്ച് എന്തു പറയാനാണ്? പ്രണയഭംഗത്തിന്റെ വാശിയിലാണ് സോമരാജൻ തന്നെ കെട്ടിയതെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കുമാരി എന്ന വിധവയെ തന്റെ സ്നേഹിതയായി ഹേമലത കാണുന്നു. പ്രതാപനെ കുമാരിയുടെ മകളെ കൊണ്ട് കെട്ടിക്കാം എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ അതിനവർ പിന്തുണ നൽകിയതും ഈ അജ്ഞത കൊണ്ട് മാത്രമാണ്. തലയിൽ ആൾപ്പാർപ്പില്ലാത്തവൾ എന്ന് പലതവണ സോമരാജൻ കളിയാക്കുമ്പോഴും അവർ ചിരിച്ചു നിന്നിട്ടേയുള്ളൂ. അടുക്കളയിലും കിടപ്പറയിലുമായി എരിഞ്ഞു തീരുന്ന സാധാരണ സ്ത്രീ ജീവിതങ്ങളിലൊന്ന്. ഇപ്പോൾ സോമരാജൻ ICU വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിച്ചു കിടക്കുമ്പോൾ പുറത്ത് മുട്ടുവേദനയുള്ള കാലുകൾ തടവിക്കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഹേമലത കസേരയിലിരിക്കുകയാണ്. റൂമിലേക്ക് പോകാം, വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളും എന്ന് മക്കൾ പറയുമ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നോളാം എന്നവർ പറയുന്നുണ്ട്. 3, സോമരാജന്റെ അസുഖം. ഹേമലതയ്ക്ക് ശ്വാസം മുട്ടലും വാദത്തിന്റെ അസുഖവുമൊക്കെ ഉണ്ടെങ്കിലും സോമരാജൻ അങ്ങനെ പറയത്തക്ക ഒരസുഖവും ഉണ്ടായിരുന്നില്ല. പകൽ പറമ്പിൽ ചുറ്റി നടക്കുകയും വൈകുന്നേരം 1 മണിക്കൂർ വ്യായാമത്തിനായി നടക്കുകയും അയാളുടെ പതിവായിരുന്നു. പ്രമീളയുടെ മകൾക്ക് സ്വർണക്കൊലുസ് വേണമെന്ന് തന്നോട് പറഞ്ഞുവെന്ന് ഹേമലത പറഞ്ഞപ്പോൾ അതവളുടെ അമ്മ പറഞ്ഞു ചോദിപ്പിക്കുന്നതാ, നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞുറങ്ങാൻ കിടന്നതാണ് സോമരാജൻ. വെളുപ്പിന് 2 മണിക്ക് പതിവ് പോലെ അയാൾ ബാത്റൂമിലേക്ക് പോയി. തിരികെ വന്ന് മേശപ്പുറത്തെ കുപ്പിയിലെ വെള്ളം കുടിക്കുന്നത് കണ്ടുകൊണ്ട് ഹേമലത ബാത്റൂമിലേക്ക് പോയി. ഇത് അവരുടെ പതിവാണ്. പതിവനുസരിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹേമലത കാണുക, വീണ്ടും ഉറക്കത്തിലേക്ക് മടങ്ങിയ സോമരാജൻ.

രാജനെയാവും. എന്നാൽ അന്ന് അവർ കണ്ടത് കിടക്കയ്ക്ക് കുറുകെ വീണു കിടക്കുന്ന സോമരാജനെയാണ്. എന്താ രാജേണ്ണ ഇത് എന്ന് പറഞ്ഞ് ഹേമന്ത് ശരീരത്തിൽ തൊടുമ്പോൾ അവരുടെ കയ്യിൽ തണുപ്പ് അനുഭവപ്പെട്ടു. 4. വെന്റിലേറ്റർ. ഹേമലതയും സോമരാജനും അയൽപ്പക്കക്കാരന്റെ കാറിൽ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് പ്രമീളയും ചന്ദ്രഗോപനും എത്തിയത്. ഒരു മാസീവ് അറ്റാക്കാണെന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ഹേമലത ഉറക്ക അലറിക്കരയുകയും രാക്കൂട്ടിരിപ്പുകാർ ഞെട്ടിയുണർന്ന് ഈർഷ്യയോടെ നോക്കുകയും ചെയ്തു. പ്രമീള അമ്മയെ ശാസിക്കുമ്പോൾ ഡോക്ടർ ചന്ദ്രഗോപനകത്തേക്ക് വിളിച്ച് വിശദീകരിച്ചു, മരണം ഏതു നിമിഷവും സംഭവിക്കാം, അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊള്ളുക, പ്രാണവായു എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നതുകൊണ്ട് തൽക്കാലം വെന്റിലേറ്ററിലിടാം, അതിന് സമ്മതപത്രം ഒപ്പിട്ടു തരണം. ഒരു നിമിഷത്തെ സാവകാശം ചോദിച്ച് പുറത്തുവന്ന ചന്ദ്രഗോപൻ ആദ്യം ബാംഗ്ലൂരിലേക്ക് വിളിച്ചു. താൻ അടുത്ത ദിവസം തന്നെ എത്താമെന്നും വെന്റിലേറ്ററിന്റെ കാര്യം പ്രതാപനോടുകൂടി ആലോചിക്കാനും പ്രകാശൻ നിർദ്ദേശിച്ചു. മരണമടുത്തയാളിനെ വെന്റിലേറ്ററിൽ കയറ്റി ബുദ്ധിമുട്ടിക്കുന്നത് മനുഷ്യത്വമല്ലെന്നായിരുന്നു കാനഡയിൽ നിന്ന് പ്രതാപന്റെ അഭിപ്രായം. സ്വാഭാവികമായ രീതിയിൽ അച്ഛനങ്ങ് പോകട്ടെ, അയാൾ പറഞ്ഞു. ഈ വെന്റിലേറ്ററൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയല്ലായിരുന്നു ആളുകൾ മരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അളിയൻ വേഗമിങ്ങി വരണം, ചന്ദ്രഗോപൻ പറഞ്ഞപ്പോൾ അത്ര എളുപ്പമല്ല കാനഡയിൽ നിന്ന് വന്നെത്താൻ എന്ന് പ്രതാപൻ ഓർമ്മിപ്പിച്ചു. ചന്ദ്രഗോപൻ മാറി നിന്ന് പ്രകാശനോട് ഫോണിൽ സംസാരിക്കുകയും പ്രമീള തന്റെ ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് മകളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു നേഴ്സ് പുറത്തുവന്ന് സോമരാജന്റെ ആളാരാണ് എന്ന് ചോദിച്ചു. ഞാനാണ് എന്ന് പറഞ്ഞ് ഹേമലത ഉള്ളിൽ പ്രവേശിച്ചു. നിങ്ങളാണോ വന്നത്, മകനെവിടെ? ഡോക്ടർ ചോദിച്ചു. മകനല്ല, മരുമകൻ, ഹേമലത പറഞ്ഞു. എനിക്കൊന്ന് കാണാമോ ഡോക്ടറെ? ഇപ്പോ കാണാതിരിക്കുന്നതാ നല്ലത്, പോയി മരുമകനെ പറഞ്ഞുവിടൂ. അയ്യോ അങ്ങനെ പറയല്ലേ, പാവ് എന്റെ രാജേണ്ണൻ, ഒന്ന് കണ്ടോട്ടെ, ഒരു നിമിഷം മതി. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വൃദ്ധസ്ത്രീയെ നോക്കുമ്പോൾ ഡോക്ടറുടെ ഉള്ളിൽ അലിവിന്റെ ഒരല നിറഞ്ഞു. തലയുടെ ചലനത്താൽ അയാൾ സമ്മതം നൽകി. കർട്ടന്റെ മറവിലുള്ള കിടക്കയിൽ മുഖത്തുറപ്പിച്ച ഓക്സിജൻ മാസ്കോടെ സോമരാജൻ ഉയർന്നു പൊങ്ങി ശ്വാസത്തിനായി പിടയുകയായിരുന്നു. കൈകളും കാലുകളും കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ച നിലയിലായിരുന്നു. ഭ്രാന്തമായി ഇളകിമറിയുന്ന കണ്ണുകൾ, ട്രിപ് സ്റ്റാൻഡിൽ നിന്ന് ഞരമ്പിലേക്ക് കടത്തിവിടുന്ന ദ്രാവകം. അമ്പരന്ന് നിന്നുപോയ ഹേമലതയെ നേഴ്സ് വേഗം വാതിൽ കടത്തിവിട്ട് ഭാര്യയോട് സംസാരിച്ചെന്ന് ചന്ദ്രഗോപനെ ഉള്ളിലേക്ക് വിളിച്ചു. കസേരയിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയ ഹേമലതയെ അമ്മയോട് ആര് പറഞ്ഞു അകത്തു പോകാൻ എന്ന് പ്രമീള ശാസിക്കുമ്പോൾ ചന്ദ്രഗോപൻ പുറത്തുവന്നു. വെന്റിലേറ്ററിലാക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്, എന്ത് വേണം? അയാൾ പ്രമീളയോട് ചോദിച്ചു. വെന്റിലേറ്ററിലാക്കണം, ഹേമലത പറഞ്ഞു. ഇങ്ങനെ വേദനിച്ചു പിടയുന്നത് എങ്ങനെ സഹിക്കും? അച്ഛൻ വേദന അറിയുന്നുണ്ടാവില്ല അമ്മേ, പ്രമീള പറഞ്ഞു. ഏത് പേപ്പറിലൊപ്പിടണം? കൊണ്ടുവാ, ഹേമലത അലറി. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ രാജേണ്ണൻ വേദനിക്കാൻ സമ്മതിക്കില്ല. ഉറക്കം ഞെട്ടിയ രാക്കൂട്ടിരിപ്പുകാർ ദേഷ്യത്തിൽ നോക്കി. മനുഷ്യരെ അപമാനിക്കരുതേ അമ്മേ, ചന്ദ്രഗോപൻ ചൂടായി. ഞങ്ങളാണ് തടസ്സം നിൽക്കുന്നതെന്ന് തോന്നുമല്ലോ ഇത് കേട്ടാൽ. അങ്ങനെ സോമരാജൻ വെന്റിലേറ്ററിലായി. അതിനുശേഷം കാണുമ്പോൾ ഭർത്താവ് ഉള്ളിലേക്കിറക്കിയ കുഴലോടെയാണെങ്കിലും വെപ്രാളം കാട്ടാതെ കണ്ണടച്ച് കെട്ടുകളൊന്നുമില്ലാതെ കിടക്കുന്നത് കണ്ട് ഹേമലതയ്ക്ക് ആശ്വാസമായി. പക്ഷേ പ്രമീളയും ചന്ദ്രഗോപനും ഏറെ അസ്വസ്ഥരായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം പ്രകാശനും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പ്രതാപനും പറന്നെത്തി. 5. വെന്റിലേറ്റർ ഒരാഴ്ചയ്ക്ക് ശേഷം. ഇത് കഥാരംഭത്തിലെ സമയം. എയർകണ്ടീഷൻ മുറിയിൽ സന്ദർശകരൊഴിഞ്ഞ ഇടവേളയിൽ മക്കളും അമ്മയും മാത്രം. 3 ദിവസത്തിനപ്പുറം പോവില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർ. പ്രതാപൻ നിയന്ത്രിക്കാനാവാത്ത ക്ഷോഭത്തിലായിരുന്നു. ഇപ്പോൾ 1 ആഴ്ച. എത്ര നാളെന്ന് വെച്ചാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുക? ലാപ്ടോപ്പിൽ നിന്ന് പ്രകാശൻ തലയുയർത്തി. കമ്പനിയിൽ നിന്നതാ ഇപ്പോഴും മെസ്സേജ് വന്ന് കിടക്കുന്നു, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന്. തിങ്കളാഴ്ച ഞാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാനും അടുത്ത വീക്കെൻഡോടെ മടങ്ങും. ഇനിയും ചെന്നില്ലെങ്കിൽ ജോലി പോക്കാണ്. അല്ലെങ്കിൽ തന്നെ ഈവറ്റിന്റെ പ്രകൃതം ഈടെയായി എനിക്കത്ര പിടിക്കുന്നില്ല. ജോലിയും കൂടെ പോയാൽ പിന്നെ ഞാനൊരു ബിഗ് 0. നിങ്ങൾ രണ്ടാളും കൂടെ പോയാൽ ഞാനും ചന്ദ്രേട്ടനും എന്തു ചെയ്യും? അത് പറ്റില്ല, പ്രമീള ചോദിച്ചു. നിന്റെ ചന്ദ്രേട്ടൻ, അവനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് വെന്റിലേറ്റർ വേണ്ടെന്ന്. വെറുതെ ചന്ദ്രേട്ടനെ കുറ്റം പറയണ്ട, ഒക്കെ അമ്മയുടെ പണിയാണ്. കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന ഹേമലതയെ മൂവരും നോക്കി. ഉറക്കത്തിലും അവരുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയല്ലോ. ദിവസം തോറും എണ്ണിക്കൊടുക്കുന്ന തുക എവിടുന്നാണെന്ന് വല്ലതും അറിയണോ? ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ ചെലവും തുല്യമായി പങ്കിട്ടേ പറ്റൂ. അതൊക്കെ നമ്മൾ തീരുമാനിച്ചതല്ലേ. എന്റെ പ്രശ്നം അതല്ല, എന്റെ ജോലിയാണ്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയമാണ്, ഉള്ള ജോലി കളയാനൊക്കില്ല. ഡിറ്റോ, പ്രകാശൻ പിന്താങ്ങി. എടി, നിന്റെ ഭർത്താവ് എല്ലാം ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് എന്തും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അവന്റെ കാര്യം സേഫ്. പിന്നെ ഈ മുറിയെ ചുമ്മാ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ നിൽക്കുന്നില്ലേ? നിനക്ക് വെക്കേഷൻ അല്ലേ ഇപ്പോ, പരീക്ഷയുടെ അവധി. എന്നാര് പറഞ്ഞു? പിങ്ക് യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോഴൊക്കെ കൂടെ പോകുന്നവളാ ഞാൻ. കഴിഞ്ഞ തവണ കലാതിലകമായിരുന്നു, ഇത്തവണ എന്താകുമോ എന്തോ. എല്ലാം കളഞ്ഞിട്ടാ ഞാൻ നിൽക്കുന്നത്, അറിയുമോ? അടുത്ത സന്ദർശക സംഘം എത്തിയതോടെ മക്കൾ പ്രസന്നഭാവം തിരികെ എടുത്തണിഞ്ഞു. 6. വെന്റിലേറ്റർ മാറുന്നു. ഡോക്ടർ പറയുന്നത് വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ തന്നെ മരണം സംഭവിക്കുമെന്നാണ്. പക്ഷെ നമ്മൾ ഒപ്പിട്ടു കൊടുക്കണം.
വന്യമായ

0: തിളക്കമുള്ള നാലു ജോഡി കണ്ണുകൾ പരസ്പരം ഏറ്റുമുട്ടി. അമ്മ, അമ്മ അറിയിക്കേണ്ട കാര്യമില്ല, മക്കൾ ഒപ്പിട്ടാൽ മതി. ഇതത്ര വലിയ തെറ്റൊന്നുമല്ല, ഈ ആശുപത്രിയിൽ തന്നെ നടക്കാറുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. ഇതൊരു സാധാരണ സംഭവമാണിപ്പോൾ. നമ്മളെപ്പോലെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്ക് ഇത്രയും ദിവസം വെന്റിലേറ്ററിലിടാൻ പറ്റുമോ? അതെ, നമുക്ക് സമയം മാത്രമാണല്ലോ പ്രശ്നം. അതാണ്. ഹേമലത മെല്ലെ കണ്ണു തുറന്നു. പ്രമീള വേഗം അടുത്തിയെന്നു. അമ്മ ഉണർന്നോ? ഞാനൊന്ന് വീടുവരെ പോയിട്ട് വേഗം വരാം, ചേട്ടന്മാർ ഇപ്പോഴിങ്ങെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ബാഗും എടുത്തുപോയി. മുറിക്ക് മുന്നിലെ ലിഫ്റ്റിനരികിൽ നിന്ന് അവൾ ഫോണിൽ സംസാരിക്കുന്നത് ഹേമലത കേട്ടു. നോ തുളസി, ഒരു എക്സ്ക്യൂസും പറയണ്ട, നീ ഉടനെ വരണം. രണ്ടു മണിക്കൂർ കൊണ്ട് വീട് വൃത്തിയാക്കിയിടണം, ഒരുപാട് പേർക്ക് വന്നു കയറാനുള്ളതാണ്. നീരുവന്നു വീർത്ത കാലുകൾ പെറുക്കി വെച്ച് ഹേമലത ജനാലക്കരികിലേക്ക് നീങ്ങി. അപ്പോൾ അമ്മേ എന്ന് ദയവോടെ വിളിച്ച് ഡോക്ടർ മുറിവാതിൽക്കൽ വന്നു. അമ്മ തനിച്ചേ ഉള്ളോ? മക്കളൊക്കെ എവിടെ? അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഹേമലത പറഞ്ഞു. അവർ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണെന്ന് കണ്ട് ഡോക്ടർ ഒന്ന് പതറി. ശരി, എന്നാ ഞാൻ പോട്ടെ, റൗണ്ട്സിൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു പോകാൻ തിരിഞ്ഞ ഡോക്ടറോട് അസാധാരണമായ ശാന്തതയോടെ ഹേമലത ചോദിച്ചു, വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ മരിക്കുമോ? അത്, ഡോക്ടർ പരിങ്ങി, ദൈവത്തിന്റെ സമയം നിശ്ചയിക്കാൻ നിങ്ങളാരാണ്? ഹേമലതയുടെ ശബ്ദമുയർന്നു. ധൃതിയിൽ പുറത്തേക്ക് കിടക്കുന്ന ഡോക്ടറുടെ കൈ പിടിച്ച് ഹേമലത നിർത്തി. ഇപ്പോൾ അവരുടെ കണ്ണുകളിൽ തീയോ ശബ്ദത്തിൽ രോഷമോ ഇല്ലായിരുന്നു. എന്റെ രാജേണ്ണന് വേദനിക്കുമോ ഡോക്ടർ? 7. ദൈവത്തിന്റെ സമയം. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ സോമരാജൻ ഓക്സിജൻ മാസ്കോടെ ഒരു വലിയ ചോദ്യചിഹ്നമായി ICU അനക്കമില്ലാതെ കിടന്നു. 6 നിലയിലെ മുറിയിൽ അസ്വസ്ഥരായ മക്കൾ ചുറ്റി നടന്നു. ഇത് 3 ദിവസം, പ്രതാപൻ പറഞ്ഞു. ഉടനെ മരണമുണ്ടാകുമെന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്ക് ഒറ്റയ്ക്കൊന്ന് കാണണം. ഒരവയവും പ്രവർത്തിക്കുന്നില്ല, ദുർബലമായൊരു പൾസല്ലാതെ ആ ശരീരത്തിൽ മറ്റൊന്നുമില്ല, പ്രകാശൻ പറഞ്ഞു. പക്ഷേ അത് നിൽക്കാതെ അയാൾക്ക് എങ്ങനെയാണ് മരിച്ചുവെന്ന് പറയാനാവുക? ബാംഗ്ലൂരിലെ തെരുവുകളിൽ തൊഴിലില്ലാതെ അലയാനാവും എന്റെ വിധി. ICU പുറത്തെ കസേരയിൽ നീരുവന്നു വീർത്ത കാലുകൾ തടവിക്കൊണ്ട് ഹേമലത ദൈവത്തിന്റെ സമയത്തിന് കാത്തിരുന്നു. ഇന്ന് പ്രസംഗ മത്സരമാണ്, എനിക്ക് പോയേ പറ്റൂ, പ്രമീള ശാഠ്യം പിടിച്ചു. ഞാൻ ഓടിപ്പോയിട്ട് വരാം. വല്ലപ്പോഴും ഒന്ന് താഴെ പോയി നിങ്ങൾ ആരെങ്കിലും അമ്മയോ ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി. നീ ഒരിടത്തും പോകണ്ട, ഏത് നിമിഷവും അത് സംഭവിക്കാമെന്ന് മറക്കണ്ട. പിന്നെ എത്ര നാളായിരുന്നു കേൾക്കുന്നു. അവൾ വാശിയോടെ തന്റെ ബാഗ് എടുത്തു. അവൾ ലിഫ്റ്റിൽ കയറുമ്പോൾ പ്രകാശൻ തോളുകൾ കുലുക്കി. പ്രൗഡ് മദർ. അവൾ പോയിട്ട് വരട്ടെ, പ്രതാപൻ പറഞ്ഞു. മക്കൾ എല്ലാവരുടെയും വീക്ക്നെസ് അല്ലേ? പറഞ്ഞു നിർത്തിയതും എന്തോ ഓർത്ത് കുറ്റബോധത്തോടെ അയാൾ പരിങ്ങി. 8. പ്രസംഗ മത്സരം. ഓടിയെത്തിയ പ്രമീളയോട് ടീച്ചർ പറഞ്ഞു, മാഡം സമയത്തെത്തി, പ്രസംഗ മത്സരം ദാ ഇപ്പോൾ തുടങ്ങും. മത്സരാർത്ഥികളെ സ്റ്റേജിന് പുറകിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. എത്രയാ പിങ്കിയുടെ നമ്പർ? അത് സ്റ്റേജിൽ വരുമ്പോഴേ അറിയാനൊക്കൂ. ആദ്യം സ്റ്റേജിൽ വന്നത് പിങ്കിയായിരുന്നു. ഉറച്ച മുഖവും കരുത്തുള്ള ശബ്ദവുമായി അവൾ തുടങ്ങി. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്നത്തെ വിഷയം ദയാവധത്തിന്റെ ധാർമ്മികത എന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ബന്ധങ്ങളുടെ പവിത്രത തിരിച്ചറിയാത്ത ആഗോളവത്കൃത മനുഷ്യന്റെ ദയനീയമായ ആത്മീയ പരാജയത്തിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. ഞാൻ പോകുന്നു, പ്രമീള അധ്യാപികയോട് പറഞ്ഞു. അച്ഛൻ ICU അറിയാമല്ലോ. ഒരു സമാധാനവുമില്ല. പിങ്കിയോട് പറഞ്ഞാൽ മതി ഞാൻ വന്നിരുന്നുവെന്ന്. ഹാളിൽ നിന്ന് വെളിയിലേക്ക് ഓടിയിറങ്ങിയ പ്രമീളയെ പിങ്കിയുടെ ശബ്ദം പിന്തുടർന്നു ചെന്നു. ഭൗതിക സമ്പൽ സമൃദ്ധിയിലേക്ക് കുതിച്ചുയരുന്ന, സാങ്കേതിക തികവും ആത്മീയ ശൂന്യതയും കൈകോർക്കുന്ന മനുഷ്യന്റെ പാതയിൽ പകച്ചുനിന്ന് ഞാൻ ചോദിക്കുന്നു, അതിനത് ദയാവധമൊന്നും അല്ലല്ലോ? പ്രമീള നടത്തയുടെ വേഗം കൂട്ടിക്കൊണ്ട് സ്വയം പറഞ്ഞു, പിന്നെ എനിക്കെന്താണ്?
1: വെന്റിലേറ്ററും കുറെ മനുഷ്യരും. ചന്ദ്രമതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. ഇന്നത്തെ സർഗകേരളം സമാപിക്കുന്നു.

0: ഗീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
3: നമ്മുടെ രാജ്യത്തെ കയർ

വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി

0: ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദിയുടെ കൂടിക്കാഴ്ച നാളെയാണ്. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A ജയതിലക്കും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പാണെന്ന് ശ്രീ ഗോയൽ സാമൂഹിക മാധ്യമം.

0: ത്തിൽ കുറിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ്സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് വിനാശകരമായ തീരുമാനമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ലെന്ന് ഇറാൻ കരാറിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. G7 ഉച്ചകോടിക്കിടെ ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. ഇതിന്റെ ഭാഗമായി EPFOയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ സി സദാനന്ദൻ മാസ്റ്റർ MP, കണ്ണൂർ മേയർ P ഇന്ദിര എന്നിവർ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനു ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതാണെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം. ആകാശഗംഗ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. S. രമേശൻ നായരുടെ വരികൾക്ക് ഈണം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10 മണിക്ക് കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയോടൊപ്പം തന്നെ ആരോഗ്യവും ക്ഷേമവും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സുസ്ഥിര ഊർജ സ്രോതസ്സുകൾ. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ ഊർജ സംരക്ഷണത്തെ കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു.
2: ഊർജ്ജക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജ്ജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി

എന്ന ഊർജ്ജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജ്ജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജ്ജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാത സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജ്ജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷേഡുകളും ഇടയ്ക്കിടെ തുളച്ചു വൃത്തിയാക്കി വയ്ക്കുക, ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക, ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക, ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക, ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക, സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫ് ആക്കുക, വൈകിട്ട് 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക, സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചിലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നൽകുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് പോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്കുകൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വെക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിലുണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വെച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പച്ചക്കറികൾ ഫ്രിഡ്ജിനുള്ളിൽ തുറന്നിരുന്നാൽ അതിലെ ജലാംശം നഷ്ടപ്പെടുകയും ഉണങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. ഫ്രിഡ്ജിന്റെ പിൻഭാഗത്ത് നിരനിരയായി കുഴലുകൾ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അവിടെയും വൃത്തിയാക്കണം. പൊടി പറ്റിയിരുന്നാൽ വൈദ്യുതി ചെലവ് വർദ്ധിക്കും. മാത്രമല്ല ഇങ്ങനെയുള്ള ഫ്രിഡ്ജ് ചുമരിൽ നിന്നും നിശ്ചിത അകലത്തിൽ വെച്ച് കാറ്റിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കണം. ചില ഫ്രിഡ്ജിനുള്ളിൽ ചൂട് പുറന്തള്ളുന്നത് വശങ്ങളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ പുറം കവർ ഇട്ട് ആ ഭാഗം മറയ്ക്കരുത്. ഫ്രിഡ്ജിന്റെ വാതിലിലുള്ള റബ്ബർ ബീഡിംഗ് കേടായി ഉള്ളിലെ വായു സ്ഥിരമായി പുറത്തു പോകുവാൻ സാധ്യതയുണ്ട്. ഇത് വൈദ്യുതി നഷ്ടമുണ്ടാക്കും. ഇത് കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോർച്ച് ഉള്ളിൽ വെച്ച് ഫ്രിഡ്ജിന്റെ വാതിൽ ചേർത്തടയ്ക്കുക. വെളിച്ചം പുറത്തു കാണുന്നുണ്ടെങ്കിൽ റബ്ബർ ബീഡിങ്ങിനു ദാരമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ കറണ്ട് പോയാൽ 3 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജ് വീണ്ടും ഓൺ ആകുകയുള്ളൂ. ഇത് കംപ്രസറിന്റെ ആയുസ് വർദ്ധിപ്പിക്കും. സ്റ്റെബിലൈസർ ചെയ്യുന്നത് ഈ ധർമ്മം കൂടിയാണ്. ഓരോ സ്റ്റെബിലൈസർ വയ്ക്കുന്നതിന് പകരം ഒരു സർക്യൂട്ടിൽ മെയിൻ സ്വിച്ചിനോടൊപ്പം സ്ഥാപിക്കാവുന്ന പുതിയ തരം ഓവർ വോൾട്ടേജ് സർക്യൂട്ട് ബ്രേക്കറും സ്റ്റെബിലൈസറും ഒരുമിച്ചുള്ള

യൂണിറ്റ് ഈ ധർമ്മം ചെയ്തുകൊള്ളും. ഇവ വോൾട്ടേജ 190-നും 250-നും ഇടയിൽ നിലനിർത്തിക്കൊണ്ട് വീട്ടിലെ ഉപകരണങ്ങൾക്ക് സംരക്ഷണവും നൽകും. ഇത് വൈദ്യുതി ലാഭിച്ചു തരുന്നതാണ്. ആദ്യമായി വേണ്ടത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ള ഫ്രിഡ്ജ് വാങ്ങുക എന്നതാണ്. വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും. ഡബിൾ ഡോർ ഫ്രിഡ്ജും കൂടുതൽ വൈദ്യുതി ചെലവാക്കുന്നവയാണ്. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഗതാഗത രംഗം. പെട്രോളിയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ രംഗത്ത് പ്രസക്തി ഏറെയുണ്ട് എന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. വാഹനങ്ങളുടെ ഊർജ്ജക്ഷമതയിൽ നാം പൊതുവെ ബോധവാന്മാരാണ്. മൈലേജ് കൂടുതലുള്ള വാഹനങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കുന്നത്. എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ഊർജ്ജക്ഷമത ശ്രദ്ധിക്കുന്നവർ കുറവാണ്. വാഹന രംഗത്ത് ഇന്ധന സംരക്ഷണം പ്രധാനമായും 4 തരത്തിലാണ്. വാഹനങ്ങളുടെ നിർമ്മാണ രംഗം, നല്ല റോഡുകളും ടൗൺ പ്ലാനിങ്ങും, അനുയോജ്യമായ ട്രാഫിക് നിയമങ്ങൾ, ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണം എന്നിവയാണവ. വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ വാഹന നിർമ്മാതാക്കൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നുണ്ട്. ഗുണമേന്മയുള്ള എഞ്ചിൻ, അനുബന്ധ സംവിധാനങ്ങൾ, കാറ്റ് പ്രതിരോധിക്കാത്ത വാഹന ഡിസൈൻ എന്നിവയാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇന്ധനക്ഷമത അറിയപ്പെടുന്നത് മൈലേജ് എന്ന പേരിലാണ്. മൈലേജ് കൂടിയ വാഹനങ്ങൾ കൂടുതൽ ക്ഷമതയുള്ളതാണെന്ന് നമുക്കറിയാം. 1 ലിറ്റർ ഇന്ധനം കൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ദൂരത്തെയാണ് മൈലേജ് എന്നറിയപ്പെടുന്നത്. ഒരേ വാഹനത്തിൽ തന്നെ മോശം ഡ്രൈവിംഗ് ഉണ്ട്, മൈലേജ് വ്യത്യാസപ്പെടാം. ഇന്ധനത്തിന്റെ ഗുണനിലവാരം, ചക്രത്തിന്റെ ഗുണങ്ങൾ, ചക്രത്തിന്റെ സന്തുലനം എന്നിവ പരമപ്രധാനമാണ്. വാഹനത്തിന്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ് റോഡിന്റെ കർഷണവും വായുവിന്റെ തടസ്സവും. തടസ്സം കുറഞ്ഞ കൂർത്ത ആകൃതി ഇന്ധന ചെലവ് കുറയ്ക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ലഗേജുകൾ, ക്യാബിന്റെ മുകളിൽ ഭംഗി കൂട്ടാൻ വയ്ക്കുന്ന എടുപ്പുകൾ, മുകളിൽ പേരെഴുതി വയ്ക്കുന്ന ബോർഡുകൾ എന്നിവയൊക്കെ കാറ്റിന്റെ എതിർപ്പിന് ആക്കം കൂട്ടുന്നു. ഫലം ഇന്ധന ചെലവ് കൂടുന്നു എന്നത് തന്നെയാണ്. ശരിയായ ഡ്രൈവിംഗ് ഇന്ധനം ലാഭിച്ചു തരും. ഒരേ വാഹനവും ഒരേ റോഡും ആയാൽ പോലും പല ഡ്രൈവർമാർ ഉപയോഗിക്കുമ്പോൾ 20% വരെ ഇന്ധന ചെലവിൽ വ്യതിയാനം ഉണ്ടാകാറുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡ്രൈവർമാർ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഇടയ്ക്കിടെ പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും പരിശീലനങ്ങൾ നടത്താറുണ്ട്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ഇതിനാവശ്യമായ സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ട്. വീണ്ടും പറയട്ടെ, ഇന്ധന ലാഭത്തിന് പ്രാഥമികമായി ചെയ്യേണ്ടത് എഞ്ചിൻ ഓഫാക്കുക എന്നതാണ്. മിക്കവർക്കും ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. ആവശ്യമില്ലാത്തപ്പോൾ എഞ്ചിൻ ഓഫാക്കുന്നത് ശീലമാകണം. വിദഗ്ധരായ ഡ്രൈവർ ഗിയർ ഉപയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട്. തെറ്റായ ഗിയറിൽ വാഹനം ഓടിച്ചാൽ 20% വരെ ഇന്ധനം നഷ്ടപ്പെടുന്നുമുണ്ട്. ഇന്ധനം കൂടുതൽ ചെലവാകുന്നത് കുറഞ്ഞ ഗിയറിലാണ്. അതുകൊണ്ട് വേഗത ശരാശരി 40 മുതൽ 50 വരെ km/h പരിധിയിൽ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈവർമാരുടെ ചില ശീലങ്ങൾ ഇന്ധനക്ഷമതയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. കാല് ക്ലച്ച് പെഡലിൽ അലക്ഷ്യമായി വെക്കുന്നത് ഒഴിവാക്കണം. എത്ര വിദഗ്ധനാണെങ്കിലും ശരിയായ രീതിയിൽ ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റരുത്. ആക്സിലറേറ്റർ ഒരു ഇന്ധന കെണിയാണ്. ആക്സിലറേറ്റർ കൂടുതൽ വേഗത്തിൽ അമർത്തിയാൽ ഇന്ധനം കൂടുതലാവും. ഇത് സാവധാനം അമർത്തുക. ഉദ്ദേശിച്ച വേഗതയിൽ എത്താൻ സമയം കൂടുതലെടുത്താലും ഇന്ധന ലാഭം ഉണ്ടാകും. ബ്രേക്കിന്റെ കാര്യത്തിലും നാം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത്യാവശ്യമില്ലാത്തിടത്ത് ബ്രേക്ക് അമർത്തുന്നത് ഒഴിവാക്കണം. സ്റ്റോപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേഗത കുറയ്ക്കുക എന്നതിലാണ് ഡ്രൈവറുടെ മികവ്. ശരിയായ സിഗ്നൽ ബോർഡുകൾ വളരെ മുമ്പേ തന്നെ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചാൽ മാത്രമേ റൂട്ട് പരിചിതമല്ലാത്ത ഡ്രൈവർമാർക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇത്തരം ബോർഡുകൾ നമ്മുടെ റോഡുകളിൽ തുലവും കുറവാണ്. മാത്രമല്ല പണികൾ മൂലമുള്ള തടസ്സങ്ങളും മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. ലീക്കാണ് ഇന്ധന നഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രധാന വഴി. ഇന്ധന ടാങ്കിന്റെ മൂടി വരെ ഇന്ധനം ഒഴിവാക്കുന്നത് ലീക്കിന് കാരണമായേക്കാം. ഇന്ധന പമ്പ് ശരിയായ മർദ്ദം നൽകുന്നുണ്ടോ എന്ന് 3 മാസത്തിലൊരിക്കൽ ശ്രദ്ധിക്കേണ്ടതാണ്. പെട്രോൾ പമ്പുകളിൽ വേഗത്തിൽ ഇന്ധനം നിറച്ച് അടുത്ത ആൾക്കായി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വമാണ്. ടാങ്കിൽ കുത്തി നിറയ്ക്കാൻ പല പ്രാവശ്യം ഇന്ധനം ഇറ്റിറ്റ് വീഴ്ത്തുക, പണം കൊടുക്കാനുള്ള താമസം എന്നിവയൊക്കെ പുറകിലുള്ള വാഹനങ്ങളുടെ ഇന്ധന നഷ്ടം വരുത്തുന്നതാണ്. ടയറിൽ എപ്പോഴും ശരിയായ മർദ്ദത്തിലുള്ള വായു നിലനിർത്തിയാൽ ഇന്ധന ലാഭം ഉണ്ടാകും. തിരക്കുള്ള സമയത്ത് റൂട്ട് തിരഞ്ഞെടുക്കുന്നതിലും ഇന്ധന നഷ്ടം എന്ന ഘടകം അടങ്ങിയിരിക്കുന്നു. തിരക്കായാൽ കുറഞ്ഞ വേഗത്തിൽ മാത്രമേ വാഹനം ഓടിക്കാനാവുകയുള്ളൂ. ഇത് ഇന്ധന നഷ്ടം കൂട്ടും. പല രാജ്യങ്ങളും പൊതുവാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആളുകളെ അതിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഇത് രാജ്യവ്യാപകമായി ഇന്ധന ലാഭം ഉണ്ടാക്കും. ബസിനെയും കാറിനെയും താരതമ്യപ്പെടുത്തിയാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകുവാൻ ബസിന് സാധിക്കും എന്ന് നമുക്കറിയാം. ഉത്സവ കേന്ദ്രങ്ങളിൽ സ്വകാര്യ കാറുകളെ വളരെ ദൂരെയുള്ള പ്രത്യേക പാർക്കിംഗ് കേന്ദ്രത്തിൽ നിലനിർത്തി അവിടെ നിന്ന് ബസ്സുകളിൽ ആളെ കൊണ്ടുപോയാൽ ഇന്ധന ലാഭവും സമയലാഭവും ഉണ്ടാകും. ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കും. ഇന്ന് നാം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരം ഇന്ധനക്ഷമതയെ സംബന്ധിച്ച പഠനങ്ങളും നാം നടത്താറില്ല. പല വികസിത രാജ്യങ്ങളും സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ ഒരാൾ മാത്രമായി കാറിൽ സഞ്ചരിച്ചാൽ പല റോഡിലും പ്രവേശനമുണ്ടാകാറില്ല. ഇന്ധനക്ഷമതയെ ഉദ്ദേശിച്ചാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുയാത്രാ സംവിധാനങ്ങൾ കൂടുതൽ ആശ്രയിക്കുവാൻ അവിടെ വ്യാപകമായ ബോധവൽക്കരണം നടത്തുന്നു.

0: മനുഷ്യൻ വളരും തോറും ഊർജ്ജാവശ്യങ്ങളും പെരുകുന്നു. ഊർജത്തിന്റെ വിപുലമായ ഉപയോഗം മനുഷ്യന്റെ ജോലികളെ ലഘൂകരിച്ചിട്ടുണ്ട്. അതിന്റെ ലഭ്യതയിലുണ്ടാകുന്ന ഏത് തടസ്സവും ലോകരാജ്യങ്ങളെ വലിയൊരളവിൽ ബാധിക്കും. ഊർജ്ജ ഉൽപാദന രാജ്യങ്ങളെ ഇന്ധനക്ഷമതയിൽ ഇത് ബാധിക്കുകയില്ല എങ്കിലും ഈ ഊർജ്ജം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കളുടെ കുറവ് പോലും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ ലോകരാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒരു പെട്രോളിയം ഇറക്കുമതി രാജ്യമായ ഇന്ത്യ ഇത് മുൻകൂട്ടി കണ്ട് ഊർജ്ജ സംരക്ഷണത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇത്തരത്തിലുള്ളതാണ്. ഓരോ പൌരനും നിർവഹിക്കേണ്ടത് വൈദ്യുതിയും പെട്രോളിയവും കഴിയുന്നത്ര സംരക്ഷിച്ച് ഉപയോഗിക്കുക എന്നതാണ്. ഇൻഡക്ഷൻ കുക്കറുകളിലും വൈദ്യുതി ഹീറ്ററുകളും ധാരാളമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത്തരം ഹീറ്ററുകൾ സന്ധ്യാസമയത്ത് ഉപയോഗിക്കാതിരിക്കുക എന്ന തീരുമാനമെടുത്താണ് നാം സമൂഹത്തോടും നമ്മോട് തന്നെയും നീതി പുലർത്തേണ്ടത്. ഗാർഹിക സൗരവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുകയും വൈദ്യുതി ശൃംഖലയിലേക്ക് നൽകുകയും ചെയ്താൽ അമൂല്യമായ ഗ്രീൻ എനർജി ക്ലബിലേക്ക് നമ്മളും അംഗത്വം എടുക്കും. പകൽ സമയം കുക്കിങ്ങിന് ഉപയോഗിക്കാം. KCB അതനുസരിച്ച് പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതിനായി പുതിയ TOD മീറ്റർ സ്ഥാപിക്കേണ്ടതും ഉണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് രാഷ്ട്രങ്ങൾക്ക് ഊർജ്ജരംഗത്ത് ഗവേഷണം നടത്താനും അനുയോജ്യ തീരുമാനം ഉണ്ടാക്കുന്നതിനും നല്ല സന്ദർഭമാണ് ഉണ്ടാക്കിത്തരുന്നത്. പെട്രോളിയം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നുപോകും. സൗരോർജ്ജവും പവനോർജ്ജവും പോലുള്ള ഹരിത ഊർജ്ജ സംവിധാനങ്ങളാണ് നാളെയുടെ വാഗ്ദാനം.
1: ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ CT അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്.
2: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി July 31, 2026.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും

ഇപ്പോൾ കഥകളി പദങ്ങൾ കേൾക്കാം. മൊരിങ്ങൂർ ശങ്കരൻ പോറ്റി എഴുതിയ കുചേലവൃത്തം ആട്ടക്കഥയിൽ നിന്നുള്ള ഭാഗം. പാടുന്നത് വണ്ടൂർ ഉദയഭാനു, കൂടെ പാടുന്നത് പനയൂർ നാരായണൻ. കഥാസന്ദർഭം: ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടിയ കുചേലൻ പത്നി കൊടുത്തയച്ച ആവിൽപ്പൊതിയുമായി ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുന്നു. ഏഴാം മാളിക മുകളിൽ പത്നീസമേതനായി മണിമഞ്ചത്തിലിരിക്കുന്ന ഭഗവാൻ അകലെ നിന്നു തന്നെ തന്റെ സതീർത്ഥ്യനെ തിരിച്ചറിയുന്നു. ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന് അർക്ക്യപൂജാദികൾ ചെയ്ത് മഞ്ചത്തിൽ കൈപിടിച്ചിരുത്തി കുശലപ്രശ്നങ്ങൾ ആരായുന്നു. സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ വെച്ചു നടന്ന ബാല്യകാല സൗഹൃദം അവർ പങ്കുവയ്ക്കുന്നു.

0: കഥകളി പദങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കഥ മുരിങ്ങൂർ ശങ്കരൻ പോറ്റിയുടെ കുചേലവൃത്തം. പാടിയത് വണ്ടൂർ ഉദയഭാനു. കൂടെ പാടിയത് പനയൂർ നാരായണൻ. ചെണ്ട കലാമണ്ഡലം ശിവദാസൻ. മദ്ദളം കലാമണ്ഡലം കൃഷ്ണപ്രസാദ്.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കാശ്മീരം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, MG രാധാകൃഷ്ണൻ.

അൻവർ സാദത്ത്, റിമി ടോമി, അഫ്സൽ എന്നിവർ പാടിയ ഗാനവും ചിത്രം ഹണി ബി 2. വരികൾ സന്തോഷ് വർമ്മ, ഈണം ദീപക് ദേവ്.

0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും യഥാർത്ഥ അളവുകോൽ അവിടുത്തെ ഭൌതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വികസന ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാനതകളില്ലാത്ത ബൃഹത്തായ അടിസ്ഥാന സൌകര്യ വിപ്ലവത്തിനാണ്. പരമ്പരാഗതമായ ചുവപ്പ് നാടുകളെയും ഭരണപരമായ കാലതാമസങ്ങളെയും പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് റോഡ്, റെയിൽ, വ്യോമഗതാഗത രംഗങ്ങളിലും ഡിജിറ്റൽ പ്രതിരോധ പൈതൃക മേഖലകളിലും രാജ്യം കൈവരിച്ച അസാധാരണ നേട്ടങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ മാതൃകയായി കഴിഞ്ഞു. വികസന പ്രക്രിയകളെ വെവ്വേറെ കാണുന്നതിനു പകരം വിവിധ മന്ത്രാലയങ്ങളെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവന്ന PM ഗതിശക്തി പോലുള്ള സമഗ്രമായ മാസ്റ്റർ പ്ലാനുകൾ രാജ്യത്തിന്റെ വികസന വേഗത ഇരട്ടിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കേവലം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വികസനത്തിന്റെ മാറ്റൊലി ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കാലയളവിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആധുനിക സാങ്കേതിക വിദ്യയുടെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും പിൻബലത്തോടെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്ന പുതിയൊരു വികസന സംസ്കാരത്തിനാണ് PM ഗതിശക്തിയിലൂടെ രാജ്യം അടിത്തറയിട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. 2021 ഒക്ടോബർ 13 പദ്ധതി ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. GIS സാങ്കേതിക വിദ്യയുടെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ റെയിൽവേ, റോഡ്, വ്യോമയാനം ഉൾപ്പെടെയുള്ള 16-ലധികം കേന്ദ്ര മന്ത്രാലയങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ ഊർജ്ജം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലത്ത് ആത്മനിർഭർ ഭാരത് എന്ന മഹത്തായ ലക്ഷ്യത്തോടെ വരും തലമുറകൾക്കായി തടസ്സമില്ലാത്തതും ലോകോത്തര നിലവാരത്തിലുള്ളതുമായ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആത്മനിർഭർ ഭാരത് സങ്കൽപ്പ് സാധം അഗലേ 25 വർഷോ ഭാരത് ബുനിയാദ് രച്ച്

0: पीएम गतिशक्ति नेशनल मास्टर प्लान भारत के इसी आत्मबल को, आत्मविश्वास को, आत्मनिर्भरता के संकल्प तक ले जाने वाला है। ये नेशनल मास्टर प्लान 21वीं सदी के भारत को गतिशक्ति देगा। नेक्स्ट जनरेशन इंफ्रास्ट्रक्चर और मल्टी मॉडल कनेक्टिविटी को इस नेशनल प्लान से गतिशक्ति मिलेगी। इंफ्रास्ट्रक्चर से जुड़ी सरकारी नीतियों में प्लानिंग से लेकर एग्जीक्यूशन तक को ये नेशनल प्लान गतिशक्ति देगा। सरकार के प्रोजेक्ट्स तय समय सीमा के भीतर पूरे हों, इसके लिए ये गतिशक्ति नेशनल प्लान सही जानकारी और सटीक मार्गदर्शन करेगा। गतिशक्ति के इस महाअभियान के केंद्र में हैं भारत के लोग, भारत की इंडस्ट्री, भारत का व्यापार जगत, भारत के मैन्युफैक्चरर्स, भारत के किसान, भारत का गांव। ये भारत की वर्तमान और आने वाली पीढ़ियों को 21वीं सदी के भारत के निर्माण के लिए नई ऊर्जा देगा।
1: ഇന്ത്യയുടെ മാറിയ മുഖച്ഛായ ഏറ്റവും പ്രകടമായി കാണാൻ സാധിക്കുന്നത് രാജ്യത്തുടനീളം നിർമ്മിക്കപ്പെട്ട ലോകോത്തര നിലവാരത്തിലുള്ള ദേശീയ പാതകളിലും അതിവേഗ എക്സ്പ്രസ് വേകളിലുമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റമുണ്ടായതും ഹൈവേ വികസനത്തിലാണ്. ഭാരത് മാല പരിയോജന എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളെയും തുറമുഖങ്ങളെയും പ്രധാന വ്യാവസായിക ഇടനാഴികളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിസ്മയകരമായ റോഡ് ശൃംഖലയാണ് യാഥാർത്ഥ്യമായത്. മുൻകാലങ്ങളിൽ പ്രതിദിനം നിർമ്മിക്കപ്പെട്ടിരുന്ന റോഡുകളുടെ ശരാശരി നീളത്തേക്കാൾ 3 ഇരട്ടിയോളം വേഗതയിലാണ് ഇന്ന് രാജ്യത്തെ ദേശീയപാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ തുടങ്ങിയ അത്യാധുനിക ഹരിത ഇടനാഴികൾ വലിയ മെട്രോ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാസമയം പകുതിയായി കുറയ്ക്കുകയും ചരക്ക് നീക്കം അതിവേഗത്തിലാക്കുകയും ചെയ്തു. ഇതിനൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മറ്റ് അതിർത്തി മേഖലകളിലെയും ദുർഘടമായ മലയോര പ്രദേശങ്ങളെ പ്രധാന ഭൂപ്രദേശങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും കഴിഞ്ഞു. നഗരങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും വൻകിട പാതകൾക്കൊപ്പം ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ ഉൾഗ്രാമങ്ങളെപ്പോലും തടസ്സമില്ലാത്ത റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന പദ്ധതിക്ക് സാധിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഈ സുഗമമായ വഴിതുറക്കൽ ഗ്രാമീണ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ പുതിയ അവസരങ്ങൾ നൽകുകയും അതുവഴി ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ അഭൂതപൂർവമായ രീതിയിൽ മാറ്റിമറിക്കാനാവുകയും ചെയ്തു. ദേശീയപാതാ വികസനത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പലപ്പോഴായി വ്യക്തമാക്കിയ ദീർഘവീക്ഷണം ഈ മുന്നേറ്റത്തിന് അടിവരയിടുന്നതാണ്. ഇന്ത്യയിലെ റോഡ് ശൃംഖലയെ അമേരിക്കൻ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരത് മാല പരിയോജനയിലൂടെയും പുതിയ ഹരിത എക്സ്പ്രസ് വേകളിലൂടെയും ദൂരമല്ല, മറിച്ച് യാത്രാസമയമാണ് കുറയ്ക്കുന്നതെന്നും ഇത് ചരക്ക് നീക്കം അതിവേഗത്തിലാക്കി വിപണികളെ ഉണർത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വെറും റോഡുകൾ നിർമ്മിക്കുന്നതിനപ്പുറം അവ രാജ്യത്തിന്റെ സാമ്പത്തിക ധമനികളായി മാറണമെന്നും ശ്രീ ഗഡ്കരി വ്യക്തമാക്കി.
2: And capital investment in industry, it is only possible when you have a good infrastructure, the water, power, transport and communication. Without that we cannot get capital investment and industry. Without that we cannot develop the employment potential, and without employment potential we cannot achieve growth, and without growth and employment potential we cannot eradicate the poverty. So basically the infrastructure is very important, and we are not only constructing good roads, but at the same time simultaneously we are working on alternative fuel and biofuel. Our national highway network will be equivalent to USA highway network. Now within a year, up to end of December, it will be barrier free toll. The country needs lot of new technology, new innovations and new vision for new India, which is we are the vision of Prime Minister to make India the third largest economy in the world. And for that reason we have to develop good infrastructure of international standard, and I am responsible for making road construction. 100% I will assure you, within due course of time will be at par with the world standard.
1: റോഡ് ഗതാഗത രംഗത്തെ കുതിച്ചുചാട്ടം പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആധുനികവൽക്കരണം

0: ബോധവൽക്കരണ പ്രക്രിയയ്ക്കും പരിവർത്തനത്തിനുമാണ് കഴിഞ്ഞ 12 വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത മേക്ക് ഇൻ ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസ് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ ആധുനിക മുഖമായി മാറിയിരിക്കുന്നു. ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക യാത്രാ സൌകര്യങ്ങളും ഒത്തിണങ്ങിയ വന്ദേ ഭാരത് തീവണ്ടികൾ രാജ്യത്തെ യാത്രാ സംസ്കാരത്തിൽ തന്നെ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമിട്ടത്. അതിനൊപ്പം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 100 കണക്കിന് റെയിൽവേ സ്റ്റേഷനുകളെയാണ് വിമാനത്താവളങ്ങൾക്ക് സമാനമായ ലോകോത്തര സൌകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അതിവേഗം നവീകരിച്ചു വരുന്നത്. അമൃത് ഭാരത് പദ്ധതി മുഖേന റെയിൽവേ സ്റ്റേഷനുകളിൽ വരുത്തിയ അടിസ്ഥാന സൌകര്യ വികസനത്തെക്കുറിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റഷീദ് കവായിയുടെ വാക്കുകളിലേക്ക്.
1: അമൃത് ഭാരത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മലബാറിലെ പ്രധാനപ്പെട്ട പല സ്റ്റേഷനുകളും വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മേൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ആ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് അതുപോലെ തന്നെ പയ്യന്നൂര്, കാഞ്ഞങ്ങാട്, വടകര, പിന്നെ കണ്ണൂരിലും ഈ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ നവീകരണവും അടിസ്ഥാന വികസന സൗകര്യവും ഒരുക്കുന്നതിന് വേണ്ടി ഓരോ സ്റ്റേഷനും കോടികളുടെ വികസനമാണ് നടന്നു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മാർബിൾ വിരിച്ച പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം വെയിറ്റിംഗ് ഹാളുകളൊക്കെ ഒരുക്കാൻ വേണ്ടി ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം പാർക്കിംഗ് ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷനകത്ത് വരാനും തിരിച്ചു പോകുവാനും വേണ്ടി റോഡ് സൗകര്യങ്ങൾ റെയിൽവേയുടെ സ്ഥലം തന്നെ അനുവദിച്ച് അതിനുവേണ്ടി പയ്യന്നൂരടക്കം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തലശ്ശേരി സ്റ്റേഷനും അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ പല സ്റ്റേഷനുകളും വളരെ നന്നായി ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ചത് യാത്രക്കാർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്.
0: മുൻകാലങ്ങളിൽ പതിറ്റാണ്ടുകളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണ പ്രക്രിയ ഇന്ന് 100% പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഏറ്റവും പരിസ്ഥിതി സൌഹൃദമായ നേട്ടമാണ്. റെയിൽവേയുടെ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച തദ്ദേശീയ സുരക്ഷാ സംവിധാനമായ കവച് പോലുള്ള സാങ്കേതിക വിദ്യകൾ ട്രെയിൻ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്നു. കൂടാതെ റെക്കോർഡ് വേഗതയിലുള്ള പാത ഇരട്ടിപ്പിക്കൽ, 3-ാം വരി നിർമ്മാണം എന്നിവയ്ക്കൊപ്പം ചരക്കു നീക്കത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്ത ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകളും യാത്രാ തീവണ്ടികളുടെയും ചരക്കുവണ്ടികളുടെയും കൃത്യനിഷ്ഠയും കാര്യക്ഷമതയും ഒരുപോലെ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേയെ കേവലം ഒരു യാത്രാമാർഗം എന്നതിൽ നിന്ന് മാറ്റി രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഊർജ്ജം പകരുന്ന ഒരു ആധുനിക പൊതു സംവിധാനമാക്കി മാറ്റാൻ ഈ 12 വർഷത്തെ ആസൂത്രിത വികസനത്തിന് സാധിച്ചു. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങളുടെ ഭാഗമായി രാജ്യത്തുടനീളം 7,000 കിലോമീറ്റർ നീളത്തിൽ യാത്രക്കാർക്കായി മാത്രമുള്ള പ്രത്യേക അതിവേഗ പാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മണിക്കൂറിൽ 350 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള രീതിയിലായിരിക്കും ഈ ട്രാക്കുകൾ രൂപകൽപ്പന ചെയ്യുക. ആഗോള നിലവാരത്തിലുള്ള വന്ദേ ഭാരത് 4.0 ട്രെയിനുകൾ ഉടൻ പുറത്തിറക്കുമെന്നും സാധാരണക്കാർക്കായി അമൃത് ഭാരത് ട്രെയിനുകളുടെ നവീകരിച്ച പതിപ്പുകളും പരിസ്ഥിതി സൌഹൃദമായ ഹൈഡ്രജൻ ട്രെയിനുകളും വികസിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ സാധാരണക്കാരന്റെ അവകാശമാക്കി മാറ്റിയ മുന്നേറ്റത്തിനും കഴിഞ്ഞ 12 വർഷകാലം രാജ്യം സാക്ഷിയായി. ഉഡാൻ എന്ന വൻകിട പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതിയിലൂടെ രാജ്യത്തെ വ്യോമയാന ഭൂപടത്തിന്റെ മുഖച്ഛായ തന്നെ പൂർണ്ണമായി മാറി. 2014 രാജ്യത്ത് സജീവമായിരുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണം കേവലം 74 ആയിരുന്നെങ്കിൽ ദ്രുതഗതിയിലുള്ള വികസനത്തിലൂടെ അത് 150-ലധികമായി, അതായത് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാതൃക പിന്തുടർന്ന് രാജ്യത്തെ ഭൂരിഭാഗം എയർപോർട്ടുകളും ഹരിത വിമാനത്താവളങ്ങളായി മാറി എന്നതും പരിസ്ഥിതി സൌഹൃദ വികസനത്തിന്റെ തെളിവാണ്. മുൻപ് വ്യോമയാന സൌകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന ചെറുകിട നഗരങ്ങളെയും തന്ത്രപ്രധാനമായ വടക്കു കിഴക്കൻ മലയോര മേഖലകളെയും രാജ്യത്തെ പ്രധാന സാമ്പത്തിക ഹബ്ബുകളുമായി ഈ പദ്ധതി നേരിട്ട് ബന്ധിപ്പിച്ചു. യാത്രാവിമാനങ്ങൾക്കൊപ്പം തന്നെ ഹെലിപോർട്ടുകളും വാട്ടർ എയറോഡ്രോമുകളും യാഥാർത്ഥ്യമാക്കിയതോടെ ഉൾനാടൻ ടൂറിസത്തിനും പ്രാദേശിക വ്യവസായങ്ങൾക്കും അഭൂതപൂർവമായ ഉണർവാണ് ലഭിച്ചത്. ഡിജി യാത്ര പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വിമാനത്താവളങ്ങളിൽ നടപ്പിലാക്കിയതിലൂടെ യാത്രക്കാരുടെ സുരക്ഷയും ഒപ്പം പേപ്പർ രഹിതവും തടസ്സമില്ലാത്തതുമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മെട്രോ നഗരങ്ങളിലെ അന്താരാഷ്ട്ര ടെർമിനലുകൾ ആഗോള നിലവാരം

0: നഗരത്തിലേക്ക് വികസിപ്പിച്ചപ്പോൾ ചെറുകിട നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരുടെ വികസന സ്വപ്നങ്ങളെയും ഒരേപോലെ ഉയർത്തുന്ന ഒരു സംവിധാനമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യോമയാന മേഖലയിലെ ഈ കുതിച്ചുചാട്ടത്തിന് സമാന്തരമായി രാജ്യത്തിന്റെ സുദീർഘമായ തീരദേശത്തിന്റെ തന്ത്രപരമായ വികസനവും വിദേശ വ്യാപാര ശേഷിയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങളുടെ നവീകരണം, തുറമുഖങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ ജനതയുടെ വികസനം എന്നിവ മുൻനിർത്തി 8000-ലധികം കിലോമീറ്റർ നീളുന്ന തീരദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് ഉണ്ടായത്. പരമ്പരാഗത ചരക്ക് കൈകാര്യം ചെയ്യൽ രീതികളെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നാഷണൽ ലോജിസ്റ്റിക്സ് പോർട്ടൽ പോലുള്ള ഏകീകൃത സംവിധാനങ്ങൾ നിലവിൽ വന്നതും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിലാണ്. വലിയ മദർഷിപ്പുകൾക്ക് എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ആഴക്കടൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു പോർട്ടും കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും വഴി ചരക്ക് നീക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള സമയം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു. ഇതിനൊപ്പം ദേശീയ ജലപാതകളുടെ വികസനത്തിലൂടെ ഉൾനാടൻ ജലഗതാഗതത്തെ ചരക്ക് നീക്കത്തിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമായ മാർഗമായി മാറ്റിയെടുത്തു. തുറമുഖങ്ങളെ ദേശീയപാതകളുമായും റെയിൽവേ ലൈനുകളുമായും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ വ്യവസായ മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകിയത്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴികളിലേക്ക് രാജ്യത്തെ നേരിട്ട് ബന്ധിപ്പിക്കുകയും വിദേശ വ്യാപാരത്തിലെ ലോജിസ്റ്റിക്സ് ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ സാമ്പത്തിക പൊതു സംവിധാനമായി രാജ്യത്തെ തുറമുഖങ്ങളെ മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ ഈ ദീർഘവീക്ഷണത്തോടെയുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ ആകാശവാണിയോട്.
1: ഇന്ത്യയുടെ ഗ്രോത്തിന് ഡെവലപ്മെന്റ് വരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യാതെ ഒരു രാജ്യം വളരത്തില്ല. അപ്പൊ അത് നോക്കുമ്പം ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ റോഡാണ്. ഏത് രാജ്യത്ത് പോയാലും റോഡ് ആദ്യം കണ്ടാൽ നമുക്കറിയാം ആ രാജ്യത്തിന്റെ ഗ്രോത്ത് എന്താണ്. അപ്പൊ അത് നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്നാൽ നമുക്ക് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റെയിൽവേ ആണ്. റെയിൽവേയുടെ നെറ്റ്വർക്ക് ഭയങ്കര, അത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന റെയിൽവേയുടെ സിസ്റ്റമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ റെയിൽവേയുടെ നെറ്റ്വർക്കിന്റെ ഗ്രോത്ത്, ഇനി ബുള്ളറ്റ് ട്രെയിൻസ്, ബാക്കി നോർത്ത് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നു തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം വന്നിരിക്കുന്നത് എയർപോർട്ട്. ആദ്യം നമുക്ക് 1932 തിരുവനന്തപുരം എയർപോർട്ട് വന്നെങ്കിൽ അന്ന് 5 എയർപോർട്ട് ഇന്ത്യയിലുള്ളൂ. പക്ഷെ ഇന്ന് എയർപോർട്ടിന്റെ എണ്ണം എത്ര കൂടി, എല്ലാ സംസ്ഥാനത്തും ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 4 വിമാനത്താവളമാണ് കേരളത്തിലുള്ളത്. അതേപോലെ തന്നെ ബ്ലൂ ഇക്കണോമി, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ വരുന്നു. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് വിഴിഞ്ഞം തുറമുഖം വന്നു, അടുത്ത ഘട്ടത്തിന്റെ പണി തുടങ്ങി, 10-30,000 കോടി രൂപയുടെ പണി നടക്കുന്നു. പിന്നെ ഇനിയും നമുക്ക് ഇവിടെ ക്രൂയിസ് ടെർമിനൽ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ആണ് ഇന്ത്യ വളർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യ വിൽ ബി വൺ ഓഫ് ദ മേജർ ഇൻഫ്രാസ്ട്രക്ചർ, വെൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്റ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ദ വേൾഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അത് വരുമെന്നുള്ള ഞങ്ങൾ എല്ലാവർക്കും ശുഭവിശ്വാസമുള്ളവരാണ് ഞങ്ങളൊക്കെ.
0: ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ഇന്ന് വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു ആഗോള മാതൃകയാണ്. കേവലം വൻ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അതിവേഗ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയെ ഭാരത് നെറ്റ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് പദ്ധതിയിലൂടെ 2 ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി എത്തിക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തിന് സാധിച്ചു. ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഇല്ലാതാക്കിയ ഈ സുപ്രധാന മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ ഗ്രാമീണ ജനതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശീയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ഇന്ന് രാജ്യത്തെ സാധാരണ തെരുവ് കച്ചവടക്കാരൻ മുതൽ വൻകിട വ്യവസായ സമുച്ചയങ്ങൾ വരെ ഒരേപോലെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വളർന്നുകഴിഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ 12 വർഷത്തെ മുന്നേറ്റത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ പ്രൊഫസർ ജി ഗോപകുമാർ ആകാശവാണിയോട്.
2: ഭാരതത്തിന്റെ അടിസ്ഥാന വികസനം വലിയ തോതിൽ നടന്ന ഒരു കാലഘട്ടമാണ് 2014 ശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. 1991 ശേഷം ആഗോളീകരണം വന്ന പശ്ചാത്തലത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു.

0: മാത്രമല്ല, ചരക്ക് ഗതാഗതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് റോഡുകളുടെ വികസനം. അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തുറമുഖങ്ങളും എയർപോർട്ടുകളും അതുപോലെ തന്നെയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ മൂന്ന് മേഖലകളിലും ഗുണപരവും ഗണപരവുമായ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ് വസ്തുത. കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അത് ആഗോളീകരണമായാലും അതല്ലാതെ സാമ്പത്തിക വികസനം നേടുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇവയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ നിക്ഷേപം വേണ്ടി വന്നു. അത് നന്നായിട്ട് ചെയ്തു. അതിൻ്റെ ഫലമായി നമുക്കിന്ന് റെക്കോർഡ് നമ്പർ ഓഫ് എയർപോർട്ടുകളുണ്ട്, അതുപോലെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തുറമുഖങ്ങളുണ്ട്, റോഡുകൾ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള വലിയൊരു വസ്തുതയുണ്ട്. അതിൻ്റെ ഫലമായി തൊഴിലവസരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ചരക്ക് ഗതാഗതം വളരെ നന്നായി പോകുന്നുണ്ട്, കണക്ടിവിറ്റി നന്നായി. ഈ കണക്ടിവിറ്റിയുടെ അടിസ്ഥാനപരമായി സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു. അത് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതും കണക്ടിവിറ്റിയുടെ ഭാഗമാണ്. അക്കാര്യത്തിൽ നമ്മൾ വലിയ നേട്ടമുണ്ടായി. ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു രാജ്യത്തിനകത്ത് ഡിജിറ്റൽ ഡിവൈഡാണ്, വിഭജനമാണ് ഉണ്ടായിരുന്നത്, ഡിജിറ്റലായിട്ട് വലിയൊരു അന്തരമാണ് ഉണ്ടായത്. അതും മാറിക്കിട്ടിയെന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ ആൾക്കാർ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, ഇനിയും വളരാനുണ്ട്. കാരണം 147 കോടി ജനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും ഡിജിറ്റലൈസ് ചെയ്യുക, ആ നിലയിലേക്ക് കൊണ്ടുവരിക, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൂടി കൂടുതൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അതും തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ്. കാരണം റോഡുകൾ പോലെ പ്രധാനമാണ് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ.
1: വിദേശ രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ചെലവിൽ നടപ്പിലാക്കാൻ മടിക്കുന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യ വളരെ കുറഞ്ഞ ചെലവിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് വിജയകരമായി എത്തിച്ചത്. ഡിജിറ്റൽ ലോക്കർ, കോവിൻ പോർട്ടൽ, ONDC തുടങ്ങിയ സംവിധാനങ്ങളും ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ, ഭരണരംഗത്ത് സുതാര്യത ഉറപ്പാക്കുന്നതിലും ഇക്കാലയളവിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ 5G സാങ്കേതിക വിദ്യ വ്യാപിപ്പിച്ച രാജ്യമായി ഇന്ത്യ മാറിയതും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലൂടെ 6G വികസനത്തിലേക്ക് രാജ്യം അതിവേഗം ചുവടുവെക്കുന്നതും ഡിജിറ്റൽ രംഗത്ത് നമ്മൾ കൈവരിച്ച ഭൌതിക സാഹചര്യങ്ങളുടെ ദൃഢതയും സാങ്കേതിക മേധാവിത്വവും വ്യക്തമാക്കുന്ന അടയാളമാണ്. ഒരു ജനതയെ മുഴുവൻ സാങ്കേതികമായി ശാക്തീകരിച്ചുകൊണ്ട് നവഭാരതത്തിന്റെ ഡിജിറ്റൽ അടിത്തറ ശക്തമാക്കാൻ ഈ 12 വർഷത്തെ വികസന പ്രക്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം നേരിടുന്ന രാജ്യത്ത് നഗരങ്ങളിലെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ജനജീവിതം കൂടുതൽ സുഗമമാക്കുന്നതിനുമായി വിവിധ നഗരവികസന പദ്ധതികളാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ മെട്രോ റെയിൽ ശൃംഖലകളുടെ അഭൂതപൂർവമായ വ്യാപ്തിയാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ വിരലിലെണ്ണാവുന്ന മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മെട്രോ സംവിധാനം ഇന്ന് ചെറുതും വലുതുമായ നിരവധി നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്രയയോഗ്യവുമായ പൊതുഗതാഗത സംവിധാനമായി മാറിക്കഴിഞ്ഞു. നിലവിൽ രാജ്യത്തുടനീളം 800-ലധികം കിലോമീറ്റർ നീളത്തിൽ മെട്രോ ശൃംഖലകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ മെട്രോ ലൈറ്റുകൾ, മെട്രോ നിയോ തുടങ്ങിയ കുറഞ്ഞ ചെലവിലുള്ള ആധുനിക യാത്രാ സംവിധാനങ്ങളും പ്രാദേശിക തലത്തിൽ അതിവേഗം വികസിക്കുന്നുണ്ട്. നഗരങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്മാർട്ട് സിറ്റി മിഷൻ വഴി തെരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം നഗരങ്ങളുടെ മുഖഛായയാണ് മാറ്റിയെഴുതപ്പെട്ടത്. അത്യാധുനിക കൺട്രോൾ റൂമുകൾ, റിയൽ ടൈം ട്രാഫിക് മാനേജ്മെന്റ്, CCTV നിരീക്ഷണ ശൃംഖലകൾ എന്നിവ കോർത്തിണക്കിയുള്ള ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ നഗരസുരക്ഷയും ഭരണവും കൂടുതൽ കാര്യക്ഷമമാക്കി. ഇതിനൊപ്പം അമൃത് പദ്ധതിയിലൂടെ നഗരങ്ങളിലെ കുടിവെള്ള വിതരണം, മലിനജല സംസ്കരണം, ഹരിത ഇടങ്ങളുടെ നിർമ്മാണം എന്നിവ ഉറപ്പാക്കാനും സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ വഴി ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ച് നഗരങ്ങളിലെ കഠിനമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരം കാണാനും സാധിച്ചു. രാജ്യത്തെ നട്ടലായ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനുമായുള്ള അനവധി ഭൌതിക സാഹചര്യങ്ങളാണ് ഒരു പതിറ്റാണ്ടിനിടെ കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയത്. വിളവെടുപ്പിന് ശേഷം പച്ചക്കറികളും പഴങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന വഴി രാജ്യത്തുടനീളം അത്യാധുനിക മെഗാ ഫുഡ് പാർക്കുകളും വലിയ കോൾഡ് സ്റ്റോറേജ് ശൃംഖലകളും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ഇത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണം

ില്ലാതെ കൃത്യമായ വിലയ്ക്ക് വിപണിയിലെത്തിക്കാൻ സഹായിച്ചു. വലിയ ജലസേചന പദ്ധതികളും ഡാമുകളുടെ ആധുനികവൽക്കരണവും വഴി കൃഷിഭൂമികളിലേക്ക് തടസ്സമില്ലാതെ വെള്ളമെത്തിക്കാനും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇത് രാജ്യത്തെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയും പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനായി പ്രതിരോധ അടിസ്ഥാന സൌകര്യ മേഖലയിലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ബൃഹത്തായ നിക്ഷേപങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് NDA സർക്കാരിന്റെ കീഴിൽ രാജ്യത്തുണ്ടായത്. ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ കഠിനമായ കാലാവസ്ഥയെയും ദുർഘടമായ പ്രകൃതിയെയും പൂർണമായി അതിജീവിച്ച് തന്ത്രപ്രധാനമായ റോഡുകളും പാലങ്ങളും വ്യോമ താവളങ്ങളും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വഴി റെക്കോർഡ് വേഗതയിൽ നിർമ്മിക്കപ്പെട്ടു. ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനൊപ്പം ഏത് കഠിനമായ ശീതകാലത്തും കനത്ത മഞ്ഞുവീഴ്ചയിലും സൈന്യത്തിനും യുദ്ധസാമഗ്രികൾക്കും തടസ്സമില്ലാതെ അതിവേഗം അതിർത്തികളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന നിരവധി ലോകോത്തര തുരങ്കങ്ങളും ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി. ഇതിൽ ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലാഹോർ സ്പിതി താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന അടൽ ടണൽ, അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്ക് സർവകാല കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന സേല ടണൽ എന്നിവ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും നീളമേറിയതുമായ തന്ത്രപ്രധാന തുരങ്കപാതകളായി ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് കരുത്ത് വിളിച്ചോതുന്നു. ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സായുധ സേനകളുടെ യുദ്ധസന്നദ്ധതയും ലോജിസ്റ്റിക്സ് ശേഷിയും വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. കേവലം സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, കഠിനമായ ശൈത്യകാലത്ത് മാസങ്ങളോളം ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങൾക്ക് പ്രധാന നഗരങ്ങളിലേക്കും ആധുനിക ആരോഗ്യ വിദ്യാഭ്യാസ സൌകര്യങ്ങളിലേക്കും സുഗമമായി എത്തിച്ചേരാനുള്ള ഒരു രക്ഷാമാർഗമായി കൂടിയാണ് ഈ പദ്ധതികൾ മാറിയത്. വരും തലമുറകളുടെ സുരക്ഷിതമായ ഭാവിയെ മുൻനിർത്തിയുള്ള പരിസ്ഥിതി സൌഹൃദ വികസനത്തിനും സുസ്ഥിരമായ ഊർജ്ജ ഭദ്രതയ്ക്കുമാണ് കഴിഞ്ഞ 12 വർഷക്കാലം സർക്കാർ മുൻഗണന നൽകിയത്. ഫ്രാൻസുമായി ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് ആഗോളതലത്തിൽ നേതൃത്വം നൽകിയ ഇന്ത്യ ഇന്ന് പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദനത്തിൽ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് അതിവേഗം ഉയർന്നു കഴിഞ്ഞു. ഗുജറാത്തിലെ ഖാവ്ഡയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കും രാജസ്ഥാനിലെ ഭദ്ല സോളാർ പാർക്കും ഇതിന് തെളിവുകളാണ്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമുള്ള ഹരിത ഊർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനൊപ്പം കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ വൻ ശൃംഖലയുമാണ് ദേശീയപാതകളിലും നഗരങ്ങളിലും ഒരുക്കപ്പെട്ടത്. ഭാവിയുടെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിത ഹൈഡ്രജന്റെ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചതും ഈ കാലയളവിലെ തന്ത്രപ്രധാന നാഴികക്കല്ലാണ്. ഇതിനൊപ്പം സൌഭാഗ്യ പദ്ധതിയിലൂടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ദുർഘട ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് ഊർജ്ജ വിതരണ രംഗത്ത് ജനാധിപത്യവൽക്കരണം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാമൂഹിക അടിസ്ഥാന സൌകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകി. രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി നിരവധി പുതിയ എയിംസ് ആശുപത്രികളും IIT, IIM പോലുള്ള ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും രാജ്യത്തുടനീളം സ്ഥാപിതമായി. ഇതിലേറ്റവും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചത് കോടിക്കണക്കിന് ഗ്രാമീണ വീടുകളിൽ പൈപ്പ് കണക്ഷൻ വഴി ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കിയ ജൽ ജീവൻ മിഷൻ പദ്ധതിയാണ്. ഗ്രാമീണ ജനതയുടെ ആരോഗ്യ രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിലും ഈ പദ്ധതി വരുത്തിയ മാറ്റങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രശംസ പിടിച്ചുപറ്റി. ഇതിനൊപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന വഴി രാജ്യത്തെ ദരിദ്ര മേൽത്തട്ടിലുള്ള കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ളതും സുരക്ഷിതവുമായ സ്വന്തം വീടുകൾ നിർമ്മിച്ചു നൽകിയതും ഭാരതത്തിന്റെ സാമൂഹിക പശ്ചാത്തല വികസനം താഴെത്തട്ടിലുള്ള സാധാരണക്കാരിലേക്ക് വരെ നേരിട്ടെത്തിയതിന്റെ ദൃഢമായ തെളിവാണ്. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും തീർത്ഥാടന ടൂറിസത്തെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രസാദ്, സ്വദേശി ദർശൻ തുടങ്ങിയ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളിലൂടെ സാധിച്ചു. കാശി വിശ്വനാഥ് കോറിഡോർ, ഉജ്ജയിൻ മഹാകാൽ ലോകം, കേദാർനാഥ്, ബദ്രിനാഥ് പുനരുദ്ധാരണ പദ്ധതികൾ എന്നിവയിലൂടെ രാജ്യത്തെ പുരാതന ആത്മീയ കേന്ദ്രങ്ങളെ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി നവീകരിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോലുള്ള പുതിയ ടൂറിസം വിസ്മയങ്ങൾ
വിദേശ സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുക മാത്രമല്ല,

0: പ്രാദേശികമായി നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കോയിലിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയ്ക്ക് ഇന്ത്യ രൂപം നൽകിയതും ഈ കാലയളവിലെ ശ്രദ്ധേയമായ നേട്ടമാണ്. പരിസ്ഥിതി വ്യതിയാനങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം നിർമ്മിക്കപ്പെടുന്ന ഈ ആധുനിക സൌകര്യങ്ങൾ ഭാരതത്തിന്റെ വികസന മാതൃക എത്രത്തോളം ദീർഘവീക്ഷണമുള്ളതാണെന്ന് തെളിയിക്കുന്നവയാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ 12 വർഷത്തെ ഭാരതത്തിന്റെ വികസന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇത് കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയോ റോഡുകളുടെയോ മാത്രം നിർമ്മിതിയല്ല, മറിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചും ഉൾഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റും കുടിവെള്ളവും എത്തിച്ചും രാജ്യം കൈവരിച്ച സമഗ്രമായ മുന്നേറ്റമാണ്. ഭൌതിക സാഹചര്യങ്ങളുടെ ഈ ദൃഢമായ അടിത്തറയാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള ഈ അടിസ്ഥാന സൌകര്യ വികസനം വരും ദശകങ്ങളിൽ വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണം സുഗമമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം സീന ആന്റണി.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.